ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 19, കൊല്ലവർഷം 1202, ചിങ്ങം 25, 2026 സെപ്റ്റംബർ 10 തീയതി വ്യാഴാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 51 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി.
2: പൂന്താനം ജ്ഞാനപ്പാനയിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചുവല്ലോ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകയറ്റുന്നതും രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഇന്നും നമ്മൾ അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം തന്നെ ആശയാകുന്ന പാശത്താൽ ബന്ധിതരായി സംഭവിക്കുന്ന അപകടവും നാം അറിയുന്നു. ഉത്തമമായ ദർശന സരണിയിലൂടെ ജീവിതത്തിന്റെ ശാശ്വത സത്യങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചെത്തിക്കുന്ന കൃതിയാണ് ജ്ഞാനപ്പാന. അത് പാരായണം ചെയ്യുന്നവർക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകും. സംശയമില്ലാതെ പറയാം, അവർ അഹംഭാവത്തിൽ നിന്ന് കരകയറും. അഹംഭാവമുണ്ടാകുന്നത് അറിവില്ലായ്മ കാരണം തന്നെയാണ്. അതായത് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ശക്തി ചൈതന്യത്തെ നാം തിരിച്ചറിയുന്നില്ല. ശക്തി ചൈതന്യം മൂന്ന് ശക്തികൾ ചേർന്നുണ്ടാകുന്നതാണ്: ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഈ മൂന്ന് ശക്തികളും ചേർന്നുകൊണ്ടാണ് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പൂർണതയിലെത്തുന്നത്. ഒരു വ്യക്തിയായാലും, ഒരു കുടുംബമായാലും, ഒരു സ്ഥാപനമായാലും, ഒരു ഗവൺമെന്റായാലും ഇവിടെ സംയോജനം കൂടിയേ തീരൂ. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് നാം നമ്മളെയും സമൂഹത്തെയും പരിഷ്കരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ആ പരിഷ്കരണത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ആരോഗ്യപൂർണമാകുന്നു എന്ന് നാം കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചു നോക്കാം. സുഖലോലുപതയാണോ നമ്മുടെ പരിഷ്കാരം? നാം അവയ്ക്കായി ഒരുപാട് പണം നേടുന്നു, അധികാരം നേടുന്നു, ഇവ രണ്ടിന്റെയും ലഭ്യത ലക്ഷ്യമാക്കി നെട്ടോട്ടമോടുന്നു. സാധിക്കാതെ വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നു, അസ്വസ്ഥത ആരോഗ്യത്തെ ബാധിക്കും. പിന്നെ പ്രശ്നങ്ങളായി, പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ലഘൂകരിക്കുക അതിലേറെ പ്രയാസം. മറ്റുള്ളവർ ഇടപെട്ടാൽ അതും ഗുരുതരം. അത് വിജയിക്കണമെങ്കിൽ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുവാനുള്ള സന്മനസ്സുണ്ടാകണം. അപ്പോഴേ ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ ആവുകയുള്ളൂ. ഒപ്പം തന്നെ ആത്മനിയന്ത്രണവും ആവശ്യമാണ്. അനവസരത്തിൽ എടുത്തിട്ട് കുടയുന്ന സ്വഭാവം ആർക്കും ഗുണം ചെയ്യില്ല. സമചിത്തത കൈവിടാതെ മുന്നോട്ട് ലക്ഷ്യമാക്കണം. അതിനിടയിൽ വരുന്ന പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങാതിരിക്കുക. പലപ്പോഴും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് മത്സരബുദ്ധി. നിന്നെ ഞാൻ തോൽപ്പിക്കും എന്നതിനു പകരം നിന്നെ ഞാൻ ജയിക്കും എന്ന ചിന്ത നമ്മെ അത്തരം ഘട്ടത്തിൽ ഭരിക്കണം. അങ്ങനെ വരുമ്പോൾ മാനസിക പിരിമുറുക്കം കുറെ കുറക്കാൻ കഴിയും. അർഹിക്കാത്തതിനെ ആഗ്രഹിക്കാതിരിക്കുക, കിട്ടിയതിൽ സന്തോഷിക്കാൻ പഠിക്കുക, ചിന്തകൾ ഉത്കൃഷ്ടമാക്കി ലളിതമായി ജീവിക്കാൻ ശീലിക്കുക. അവർക്ക് സന്തോഷം താനേ വന്നു ചേരും. അതിനു പകരം മനസ്സിന് ഒരു തൃപ്തിയും തരാത്ത ധൂർത്തുകൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ പോയിട്ട് നാം അസംതൃപ്തരാകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇച്ഛാശക്തിയും അറിവും കർമ്മശേഷിയും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. അതിൽ നിന്നുണ്ടാകുന്ന സൗഭാഗ്യങ്ങളാണ് ന്യായമായി നാം നേടുന്ന സംതൃപ്തിയും സമ്പത്തും. അതിനു മാത്രമേ നിലനിൽപ്പുള്ളൂ. ഓർക്കുക, ജീവൻ പോകുമ്പോൾ നമുക്ക് യാതൊന്നും കൂടെ കൊണ്ടുപോകാൻ തരപ്പെടില്ല. എന്നാൽ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളായി നാം ശേഷിപ്പിച്ച കുറേ നന്മകളുണ്ടല്ലോ, അവ എന്ന

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 20,800 കോടി രൂപയിലധികം ചെലവ് വരുന്ന 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ നൽകിയ അംഗീകാരത്തോടെ രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇത് റെയിൽവേയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് ജില്ലയിലെ 10 വില്ലേജുകൾ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്ന കേരള ബ്രാൻഡ് പോർട്ടൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വെളിച്ചെണ്ണ, കാപ്പി, തേയില, പാദരക്ഷകൾ എന്നിങ്ങനെ 11 ഉൽപ്പന്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചത്. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കോഴിക്കോട് ജില്ലാ കലക്ടറുടെ കുട്ടിയോളും കലക്ടറും സംവാദ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ബുധനാഴ്ചകളിലും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി കലക്ടർ സംവദിക്കുന്ന പരിപാടിയാണ് കുട്ടിയോളും കലക്ടറും. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹനന്റെ സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടത്തും. സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 3 ദിവസമായി തുടർന്ന കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ആറപ്പത്തിന് കാവ്യാഞ്ജലിയിൽ കുരിപ്പുറ ശ്രീകുമാർ എഴുതിയ മുണ്ടുടുക്കുമ്പോൾ എന്ന കവിത, ആലാപനം ജ്യോതി മേനോൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പ്രശസ്ത മൃദംഗം കലാകാരൻ ശ്രീ ആടൂർ ബാബു അതിഥിയായി എത്തുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. NTTF ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, നൈപുണ്യ പരിശീലനം, അക്കാദമിക് പ്രവർത്തനങ്ങൾ, ഇതേക്കുറിച്ച് NTTF അക്കാദമിക് വിഭാഗം മേധാവി R. അയ്യപ്പൻ സംസാരിക്കുന്നു. തൊഴിൽ വാർത്തകൾ, തുടർന്ന് വടക്കൻ വിശേഷങ്ങൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 കളമെഴുത്ത് പാട്ട്, അവതരണം P. നാരായണക്കുറുപ്പും സംഘവും. 12:40 ആരോഗ്യദീപ്തി, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമാണ്.

0: Cases found at undeclared sites. The IAEA's 35-member board approved the resolution by 23 votes to 5 with 8 abstentions. In the U.S. Open, Americans Ben Shelton and 11th seed Francis Tiafoe have set up an All-American men's single semifinal. In the women's single semifinals on Friday, defending champion Aryna Sabalenka will face 3rd seed Jessica Pegula, while 4th seed Coco Gauff will play Alina Rybakina of Kazakhstan. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. കാവ്യാഞ്ജലി. കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ മുണ്ടുടുക്കുമ്പോൾ എന്ന കവിത ആലപിക്കുന്നത് ജ്യോതി മേനോൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. അർച്ചനയിൽ ഇന്ന് ആദ്യം ചിത്രപാടിയ ഗാനം. ത്രേതായുഗപതി ശ്രീ രഘുപതി രാമ കേഴും സോപാന ഗായിക ഞാൻ.

അർച്ചനയിലിത ഒരു ഗാനം കൂടി. ത്രേതായുഗത്തെ ശ്രീ മഹാവിഷ്ണു ശ്രീരാമചന്ദ്രനായി അവതരിച്ചു. ഈ ഗാനം പാടിയത് മധു ബാലകൃഷ്ണൻ.

0: മധു ബാലകൃഷ്ണൻ പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേരകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മിനി ജോബ് ഫെയർ നടക്കും. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൌജന്യ ഓൺലൈൻ വർക്ക്ഷോപ്പ് ഇന്ന് വൈകുന്നേരം 7 മുതൽ 8 മണി വരെ നടക്കും. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നികുതിദായകരുടെ സൌകര്യാർത്ഥം പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 10:30 മുതൽ 12:30 വരെ മാങ്കടവ് സീതി സാഹിബ് വായനശാലയിൽ ക്യാമ്പ് ചെയ്ത് നികുതി സ്വീകരിക്കുന്നു. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകർക്കായി ഇന്ന് രാവിലെ 11 മുതൽ 3 മണി വരെ പാതിരിയാട് ലെനിൻ സെന്റർ, ചാമ്പാട് വായനശാല എന്നിവിടങ്ങളിൽ നികുതി പിരിവ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പെർളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നികുതിദായകരുടെ സൌകര്യാർത്ഥം ഇന്ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ബാവോട് AKG വായനശാലയിലും കോട്ടം AKG വായനശാലയിലും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ തുടർ ഗഡു അംശാദായം സ്വീകരിക്കുന്നതിനും പുതിയ രജിസ്ട്രേഷൻ നടത്തുന്നതിനുമായി ക്ഷേമനിധി ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 11 മുതൽ 3 മണി വരെ എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ക്യാമ്പ് ചെയ്യും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 5:30 അഴീക്കോട് വൻകുളത്ത് വയൽ ജനശക്തി വായനശാലയ്ക്ക് സമീപം ഡോക്ടർ MP പരമേശ്വരൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു. പാലക്കാട് അസാപ്പ് കേരളയുടെ നേതൃത്വത്തിൽ ബിരുദധാരികൾക്കായി മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നു. അപേക്ഷിക്കേണ്ട അവസാന ദിവസം നാളെയാണ്. നാളെ നടക്കാനിരുന്ന പയ്യന്നൂർ തളിപ്പറമ്പ് താലൂക്കുകളിലെ ദേവസ്വം പട്ടയങ്ങളുടെ വാദം കേൾക്കൽ നടപടി 23-ലേക്ക് മാറ്റിവച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാ സൌകര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി യോഗം നാളെ ഉച്ചയ്ക്ക് 2:30 കാസർഗോഡ് ജില്ലാ കലക്ടറുടെ കാര്യാലയത്തിൽ ചേരും. ഒയസ്ക ഇന്റർനാഷണൽ, പിണറായി ഗവൺമെന്റ്, ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ നേതൃത്വത്തിൽ പെർളശ്ശേരി AKG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നേവി വിദ്യാർത്ഥികൾക്കായി പിണറായി ആയുർവേദ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ നാളെ ഏകദിന പരിസ്ഥിതി ശില്പശാല സംഘടിപ്പിക്കുന്നു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ഡിപ്ലോമ എഞ്ചിനീയറിംഗ് 1-ാം വർഷ കോഴ്സുകളിലെ ഒഴിവുകളിലേക്കുള്ള പ്രവേശനം നാളെ നടക്കും. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467221400. കണ്ണൂർ ജില്ലയിലെ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡയറി പ്രമോട്ടർമാരെ നിയോഗിക്കുന്നതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 14 വരെ നീട്ടി. കണ്ണൂർ താലൂക്ക് പരിധിയിലെ റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിച്ച കേസുകൾ ഉൾപ്പെടുത്തി ഈ മാസം 23, 24, 25 തീയതികളിലായി ബാങ്ക് ലോൺ അദാലത്ത് നടത്തും. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 29 വരെ നീട്ടി. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 18 മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ

0: സേവനം ലഭ്യമാണ്. താൽപര്യമുള്ളവർ 17-നകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 9847000302. കണ്ണൂർ ആയിക്കര ആരോഗ്യമാതാ ദേവാലയത്തിൽ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷവും ഊട്ടുനേർച്ചയും 12 വരെ നടക്കും. പാലത്തുങ്കര പള്ളിപ്പറമ്പ് മൂര്യത്ത് പഴയപള്ളി നേർച്ചയും സ്വലാത്ത് വാർഷികവും ഇന്ന് നടക്കും. പയ്യന്നൂർ എടാട്ട് തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശ മഹോത്സവം 13 വരെ നടക്കും. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തൃപ്പുത്തിരി ഉത്സവം നാളെ നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
7: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
7: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
7: ഇല്ല.
8: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
1: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
9: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തെന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999582.
10: എന്തേട്ടാ ഒരു വിഷമം?
11: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
10: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
11: അതെവിടുന്ന്?
10: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
8: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
13: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
14: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
15: മൈജി പ്രൈസ് ചലഞ്ച്,
16: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
17: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999.

0: 581.
1: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
2: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
1: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള

0: ലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴി കാട്ടി. ലളിതം, ഗണിതം, മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം റിട്ടയർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ലളിതഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ

0: 8 3 2 2 1 0 5 2 3 2 5 1 4 2.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 20,800 കോടി രൂപയിലധികം ചെലവ് വരുന്ന 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലെ പുതിയ പദ്ധതി ഉൾക്കൊള്ളുന്നതായും അദ്ദേഹം അറിയിച്ചു. റെയിൽവേ ലൈൻ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഗതാഗത സൌകര്യം ഗണ്യമായി കൂടുന്നതിനും റെയിൽവേയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും മെച്ചപ്പെടുന്നതിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. 10,021 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന 5 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 17 ജില്ലകളെയും ഉൾക്കൊള്ളുന്നുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 10 വില്ലേജുകൾ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായും വിദഗ്ധ സമിതിയുമായും വിഷയത്തിൽ ചർച്ച നടത്തിയതായും കർഷകർക്കും ജനവാസ മേഖലയ്ക്കും കൃഷിയിടങ്ങൾക്കും പൊതുസമൂഹത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. എംഎൽഎമാരായ സി കെ കാസിം, വി ടി സൂരജ് എന്നിവരോടൊപ്പമാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ടത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മപരിശോധന മറ്റന്നാളാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്ന കേരള ബ്രാൻഡ് പോർട്ടൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ പോർട്ടൽ വഴി ഉയർന്ന ഗുണനിലവാരവും തനിമയും പുലർത്തുന്ന തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മെയ്ഡ് ഇൻ കേരള എന്ന സവിശേഷ ആഗോള സ്വത്തും കൈവരും. മറ്റൊരാളുടെ ജീവന് വേണ്ടി അവയവദാനത്തിന് അനുമതി നൽകുന്ന കുടുംബാംഗങ്ങളുടെ വിശാലമായ മനഃസ്ഥിതിയെയാണ് ആദരിക്കേണ്ടതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അവയവദാനത്തിലൂടെ സമൂഹത്തിന് നന്മ പകർന്ന 39 പേരെ അനുസ്മരിച്ച് തിരുവനന്തപുരം സ്മൃതിവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കുടുംബാംഗങ്ങളെ മന്ത്രി ആദരിച്ചു. അവയവദാനത്തിലെ 99% സർജറിയും വിജയകരമാണെന്നത് ആരോഗ്യമേഖലയുടെ മേന്മയാണ് കാണിക്കുന്നതെന്നും കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1050 കുടുംബാംഗങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് അറിയിച്ചു. കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. നോർക്ക വകുപ്പ് അംഗീകരിച്ച റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി മാത്രം വിദേശ തൊഴിൽ സാധ്യതകൾ തെരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 75 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. വിദേശത്ത് മരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന പ്രവാസികളുടെ ബന്ധുക്കൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക തട്ടിയെടുക്കാൻ വ്യാജ ഏജൻസികളും അനധികൃത നിയമോപദേശ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ബന്ധുക്കൾ പവർ ഓഫ് അറ്റോണി നൽകുമ്പോൾ എംബസി അംഗീകൃത അഭിഭാഷകരെ മാത്രം ചുമതലപ്പെടുത്തണമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. മൾട്ടിപ്ലസ് തിയേറ്ററുകളിൽ ഭക്ഷണത്തിൽ

0: അമിത വില ഈടാക്കുന്ന കാര്യത്തിൽ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി വിശദ പരിശോധന നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രേക്ഷകർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് തടയുന്ന തിയേറ്റർ അധികൃതരുടെ നടപടിയിൽ വിശദ പരിശോധന വേണമെന്ന് കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി കെ മുരളീധരൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ ബി ഗോപകുമാർ എംഎൽഎ അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ്ലാൽ.
1: ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം എന്ന ആഗോള സന്ദേശമുയർത്തി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യ ആഖ്യാനങ്ങൾ മാറ്റാം, സംസാരിച്ചു തുടങ്ങാം എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും മെഡിക്കൽ കോളേജ് ഹൌസ് സർജൻമാരുടെ സ്കിറ്റ് അവതരണവും പരിപാടിയുടെ ഭാഗമായി നടക്കും.
0: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ ഇന്ന് പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ PN സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. US ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ബെലാറസ് താരം ആര്യാന സബലേങ്ക അമേരിക്കയുടെ ജെസിക്ക പെഗുലയെയും കൊക്കോഗഫ് കസാക്കിസ്ഥാന്റെ എലീന റൈബാക്കിനെയും നേരിടും. നാളെയാണ് മത്സരം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ബെൻ ഷെൽട്ടൺ കാർലോസ് അൽക്കാരസിനെയും ഫ്രാൻസിസ് ടിയാഫോ അലക്സ് മൈക്കൽസിനെയും പരാജയപ്പെടുത്തി. മൂന്ന് ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്നു നിൽക്കുന്നതായിരുന്നു ഇന്നലെ വരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലെയും സ്ഥിതി. എന്നാൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിശകലന കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്.
0: കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ R. മോഹനന്റെ സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടത്തും. രാവിലെ 9 മുതൽ 10 വരെ ടൌൺഹാളിൽ പൊതുദർശനം ഉണ്ടാകും. സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ദേശാഭിമാനി വാരികയിൽ പ്രൂഫ് റീഡറായി സേവനമനുഷ്ഠിച്ച R. മോഹനന്റെ കൃതിയാണ് ഉറുമ്പുകൾക്ക് ഉളിത്താവളങ്ങൾ വേണ്ട എന്ന കവിതാസമാഹാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതിയും കോളേജ് പത്തോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം കോഴിക്കോട്ട് സിവിൽ സ്റ്റേഷൻ നവചേതന അങ്കണവാടിയിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ അങ്കണവാടികളിലും 3 മാസത്തിലൊരിക്കൽ 3 മുതൽ 6 വയസ്സുവരെ കുട്ടികളുടെ ആരോഗ്യ പരിശോധന നടത്തി കുഞ്ഞുങ്ങളുടെ വികാസവും വളർച്ചയും ഉറപ്പാക്കുക, തുടർ പരിശോധനകളും ചികിത്സയും ഒരുക്കുക എന്നിവയാണ് ബാല്യസ്പന്ദനം പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ കുട്ടികളും കളക്ടറും സംവാദ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ബുധനാഴ്ചകളിലും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി കളക്ടർ സംവദിക്കുന്ന പരിപാടിയാണ് കുട്ടികളും കളക്ടറും. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7-8 ക്ലാസുകളിലെ കുട്ടികളാണ് ആദ്യ പരിപാടിയിൽ കളക്ടർ MS മാധവിക്കുട്ടിക്കൊപ്പം ചേംബറിൽ ചെലവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര

0: रक्त वर्ण परा संचेतना प्रसारिता अस्ति इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ സമയം 1:63:45. ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 30 മിനിറ്റും 0:70:97. ഹൈദരാബാദ് മാംഗ്ലൂർ സെൻട്രൽ 3:52 വൈകിയോടുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
5: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
6: 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്. മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.
4: സുഖസുഖ മൃദംഗതാളമോ.

ശുദ്ധസ്വരങ്ങളുടെ ശോഭയാലും വേദസാര വചനങ്ങളാലും മൃദംഗതാളത്തിന്റെ മനോഹര ലയത്താലും ശ്രീരാമചന്ദ്രനെ പ്രസാദിപ്പിച്ച് ഹൃദയം കവരാൻ കഴിയുന്ന ആ മഹാനുഭാവൻ

ശ്രുതിശുദ്ധമായ ആലാപനത്തോടും അർത്ഥഗംഭീരമായ രചനയോടുമൊപ്പം ലയമധുരമായ മൃദംഗനാദം കൂടി ചേരുമ്പോൾ അലിയാത്ത ഹൃദയമേതുണ്ട്? ത്യാഗരാജസ്വാമികളുടെ ഈ ചോദ്യത്തിന് കാലാതീതമായ സംഗീതത്തിന്റെ അനശ്വരതയുണ്ട്. മൃദംഗത്തിൽ മധുര സംഗീതവും തനിയാവർത്തനത്തിന്റെ കഠിനപ്പെരുക്കങ്ങളും സൃഷ്ടിക്കുന്ന കണ്ണൂരിന്റെ സ്വന്തം മൃദംഗ കലാകാരൻ ശ്രീ ആടൂർ ബാബു ഇന്ന് ജാലകത്തിൽ നമുക്കൊപ്പം.

0: ഏതൊരു സംഗീത ഉപകരണത്തിന്റെയും പിറവിയുടെ പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ടെന്ന് പറയണ കേൾക്കാറുണ്ട്. മൃദംഗത്തിന്റെ ഉത്ഭവത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ?
1: തീർച്ചയായിട്ടും. മൃദംഗം ദേവവാദ്യമാണ്. ഇതിൽ നിന്ന് വരുന്നത് ഓങ്കാരമാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാല്, ഭഗവാൻ മഹാവിഷ്ണു ഒരു ദിവസം ഭഗവാൻ പരമശിവന്റെ താണ്ഡവം കാണാൻ കൈലാസത്തിൽ വന്നു. സൂര്യചന്ദ്രന്മാർ പുല്ലാങ്കുഴൽ വായിക്കാനും സരസ്വതീദേവി വീണ വായിക്കാനും അങ്ങനെ അകമ്പടി സേവിക്കാൻ ബാക്കി എല്ലാവരും ഉണ്ട്. താണ്ഡവം കഴിഞ്ഞപ്പോ ഭഗവാനോട് പരമശിവൻ പറഞ്ഞു, ഇങ്ങനെ വന്നാൽ പോരാ, എന്റെ താണ്ഡവത്തിന് അകമ്പടി സേവിക്കണം. ഓ ആവട്ടെ ഭഗവാൻ എന്ന് പറഞ്ഞു. അങ്ങനെ സൃഷ്ടികർത്താവിന്റെ അടുക്കെ പോയി അദ്ദേഹത്തോട് പരമശിവൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അതിനൊരു പോംവഴി അവിടുന്ന് കണ്ടെത്തി തരണം, പോയിക്കോളൂ, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ പിറ്റേ ദിവസം പോയപ്പോ പട്ടിൽ പൊതിഞ്ഞ ഒരു വസ്തു എടുത്തിട്ട് കൊടുത്തു. ഇതാ, ഇത് കൊണ്ടുപോയി വായിച്ചോളൂ, ഭഗവാന്റെ അകമ്പടി സേവിക്കാൻ ഇത് മതി ധാരാളം എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടുകൂടി കൈലാസത്തിൽ വന്നു. ഭഗവാൻ ഇന്നലെ വന്ന പോലെയല്ല ഇന്ന് ഇരുന്നത്. കയ്യില് പട്ടു പൊറിഞ്ഞൊരു ഉപകരണം കാണുന്നു. ഇതെന്താ ഇത്? ഉള്ള ആകാംക്ഷയോടുകൂടി എല്ലാവരും നോക്കുമ്പോ ഇത് ഇങ്ങനെയുള്ളൊരു ഉപകരണമാണ്. ഭഗവാനും വളരെ സന്തോഷമായി പരമശിവന്. അങ്ങനെ അതിഗംഭീരമായ താണ്ഡവം ഭഗവാന്റെ മൃദംഗധ്വനിയിലൂടെ ഇതുവരെ കാണാൻ പറ്റാത്ത താണ്ഡവമായിരുന്നു അന്നത്തെ ദിവസം. മതി പറഞ്ഞ് താണ്ഡവം ചെയ്തെന്നാ പറയാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ഇനി ഇതിന് പറ്റിയൊരാൾ ഇവിടെ തന്നെ ഉണ്ട്, അദ്ദേഹത്തിന് ഏൽപ്പിക്കണം. ഭഗവാന്റെ മുന്നിൽ തന്നെ എപ്പോഴും ഉള്ള ആളാണ് നന്ദികേശ്വരി. അതുകൊണ്ട് അദ്ദേഹത്തിനായി ഞാൻ ഏൽപ്പിക്കാൻ പോകാം. ഇനി എപ്പോഴും അദ്ദേഹമാണ് ഭഗവാനെ അകമ്പടിയായിട്ടുണ്ടാവുക. അതിനുശേഷമാണ് നന്ദികേശ്വരി മൃദംഗം വായിക്കാൻ തുടങ്ങിയത്. ഇപ്പം നമ്മള് ഓരോ മഹാവിദ്വന്മാരെ വായന കേൾക്കുമ്പോഴും സാക്ഷാൽ നന്ദികേശ്വരാണ്.
0: അങ്ങനെയാണ് നന്ദികേശ്വരൻ മൃദംഗത്തിന്റെ അവസാന വാക്കായത്. മൃദംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ടെങ്കിലും അതിന്റെ വളരെ ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു പിക്ചർ, അതിന്റെ ഒരു ഘടന വളരെ

0: വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ആ ഓരോ ഭാഗത്തിന്റെയും സാധ്യതകൾ വായിച്ചിട്ട് കൂടി ഒന്ന് പറയാമോ?
1: വലന്തലയാണ് ആദ്യം പറയേണ്ടത്. അതിന്റെ നാദം ഇതാണ്, ഇതിന്റെ വലന്തലേന്റെ നാദം. ഈ വലന്തലയിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാല് 16 കണ്ണുണ്ട് മൃദംഗത്തിന്റെ വലന്തല ഭാഗം.
0: കണ്ണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പുറമെ കാണുന്ന ഈ വൃത്താകാരമായിട്ടുള്ള ഭാഗത്തിന് ഇതിന്റെ ബോഡിയോട് ചേർത്ത് ജോയിൻ ചെയ്യുന്ന കണ്ണികൾ അല്ലേ?
1: അതെ, അതിന്റെ ബാറാണ് നേരത്തെ ചെയ്ത് വന്നത്. ബാർ എന്ന് പറഞ്ഞാലും ലെതറാണ്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇപ്പൊ സ്ക്രൂ ചെയ്തിട്ടുള്ളതാണ്, നട്ടും ബോൾട്ടും. സ്പാനർ വെച്ചിട്ടാണ് ഇത് നമ്മൾ ശ്രുതി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഇതിന്റെ മേലത്തെ ഭാഗത്തിന് ഫസ്റ്റ് നക്ക് വട്ടം അല്ലെങ്കിൽ മീട്ട് തോല്, അതിന് പശുവിന് തോലാണ്.
0: അതായത് ഏറ്റവും പുറമെ കാണുന്ന ഏകദേശം ഒരു വൈറ്റ് കളറുള്ള ആ ഒരു റിങ് പോലത്തെ ഒരു സ്പേസ് അല്ലെ, ഉള്ളിലത്തെ അല്ല പുറമെ.
1: അത് അത്രേ സ്പേസ് ഉള്ളു, അത്ര വീതിയിലേ കാണത്തുള്ളൂ. അത് നെക്ക് വട്ടം അല്ലെങ്കിൽ മീട്ട് തോല്. ഇതിന്റെ ഉള്ളിലുള്ളതാണ് ആട്ടം തോല്, കറുപ്പ് കളറുള്ള ഭാഗത്താണ്. അതിന്റെ പേര് കരണ അല്ലെങ്കിൽ ചോറ് എന്ന് പറയും, അല്ലെങ്കിൽ മഷി. ഇത് മൂന്നും ഇതിന് നമുക്ക് ഉച്ചരിക്കാം.
0: പുറമെയുള്ള ഈ മീട്ട് തോല് പശുൻ തോലും പിന്നെ അകത്തുള്ള ഈ ആടിന്റെ തോലും, ഇതിന് രണ്ടിന്റെയും ശബ്ദം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കണെന്ന് കാണിക്കും.
1: ഈ നക്ക് വട്ടത്തിന് മീട്ടും ചാപ്പും, ചാപ്പ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഉൾഭാഗത്ത് വരുന്നത്. അത് രണ്ടും നമ്മൾ കറക്റ്റ് ചേർക്കണം. മീട്ടും ഈ ചാപ്പനും കറക്റ്റ് ശ്രുതി ഉണ്ട്. മീട്ടും ചാപ്പും ചേരണം. അത് അതാണ് വിദ്വാൻ പറയുക, മീട്ട് അല്ലെ കുറവാണ് അല്ലെ ജാസ്തിയാണ്, അല്ലെ ചാപ്പ് ജാസ്തിയാണ് ചാപ്പ് കുറവാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം, സമമായിരിക്കണം.
0: എടത്തിനെ പറ്റി പറയുമ്പോ
1: അടുത്തത് മൃദംഗത്തിന്റെ എടന്തല അല്ലെങ്കിൽ തൊപ്പി എന്ന് പറയും, തൊപ്പി ഭാഗം. തട്ട് എന്നും പറയും. അപ്പൊ ഈ തട്ട് മൂന്ന് ലെയർ വരും. അപ്പൊ ഇത്തിരി ഇത്തിരി കട്ടി പോണം, അതുകൊണ്ടാണ് ആ മൂന്ന് ലെയർ ഇടുന്നത്. എരുവത്തോലാന്ന് കൂടുതലും ഈ ലെയറിനെ വരുക. ചിലവര് പോത്തും തോലും എടുക്കുന്നുണ്ട്, ആട്ടിന്റെ തോലാന്ന് അതിന്റെ ഉള്ളിൽ വരിക. ദോംകാരം, ഈ ദോംകാരം വരണം. ഈ ദോംകാരം വരണ്ടെങ്കിൽ ഇതിന്റെ നടുവില് ഇതിന്റെ സെൻട്രല് മാവ്, മാവ് എന്ന് പറഞ്ഞാല് റവ, റവ അത് നനച്ച് കുഴച്ച് നല്ല ഉണ്ടരൂപത്തിലാക്കി അത് നടുവില് ഇത്തിരി വെള്ളം നനച്ച് അത് നല്ല വൃത്തിയിൽ ഒട്ടിക്കണം. ഒട്ടിച്ചാലാണ് ഈ ദോംകാരം വരിക. ഇപ്പോഴത് പരിഷ്കരിച്ചിട്ട് ഗമ്മുകളും ഒക്കെ വന്നിട്ടുണ്ട്.

0: മൃദംഗം എന്ന ഉപകരണം ശരിക്കും കച്ചേരിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണോ അതോ നിർമ്മിക്കപ്പെട്ടിട്ട് അതിന്റെ സാധ്യത കണ്ടിട്ട് കച്ചേരിയിൽ ഉപയോഗിക്കുകയാണ് ഉണ്ടായത്?
1: നേരത്തെ ഭജനക്കും കാര്യങ്ങളും ഒരുപാട് ഉപയോഗിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ഭജനക്കായാലും കച്ചേരിക്കായാലും പിന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് നാരായണ സ്വാമി അപ്പ എന്നൊരു വിദ്വാനായിരുന്നു. അദ്ദേഹമാണ് കച്ചേരി സമ്പ്രദായത്തിലും ഭജന സമ്പ്രദായത്തിലും കൊണ്ടുവന്നത്.
0: ഇനി കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ, മൃദംഗം ഏത് പ്രായം മുതൽക്ക് ജീവിതത്തിൽ കൂടെയുണ്ട്?
1: എന്റെ കുടുംബം സംഗീത കുടുംബമാണ്. എല്ലാവരും അച്ഛനായാലും വല്യച്ഛനായാലും ചേട്ടന്മാരായാലും എല്ലാവരും. പക്ഷെ എനിക്ക് ചെറുപ്പത്തിലെ വാദ്യ ഉപകരണത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ എന്തായാലും നമ്മളെ മൃദംഗം കയ്യിലൊന്നും എനിക്കില്ല. മേശക്കായാലും ഇരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഞാനിങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് അച്ഛൻ ഇവന് വാദ്യങ്ങളോടാണ് ഭയങ്കര താല്പര്യം എന്ന് തോന്നി. അങ്ങനെ ആ ഒരു സമയത്ത് എന്നോട് ചോദിച്ചു, എനിക്ക് വാദ്യത്തോടാണോ താല്പര്യം, ചെണ്ടയിലാണോ അതോ തവിലാന്നോ മൃദംഗാന്നോ എന്ന് വെച്ചാൽ അച്ഛൻ തവില് വായിക്കും ആ സമയത്ത്. കുഞ്ഞക്കണ്ണൻ ബാതിരുന്ന അച്ഛന്റെ പേര്. അപ്പൊ എനിക്ക് ആ സമയത്ത് ഭയങ്കര തവിലിനോടായിരുന്നു. ഇപ്പൊ നമുക്ക് ഭയങ്കര കമ്പ തവിലിനോട്. എവിടെ തവിലുണ്ടെങ്കിലും നാസനം തവിലുണ്ടെങ്കിലും ഞാൻ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോഴായാലും സമയമുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് കേൾക്കും. ഈ തവില് നമ്മളെ മൃദംഗത്തോട് ഭയങ്കര സാമ്യപ്പെടുത്താൻ നമുക്ക് എനിക്ക് ഭയങ്കര താല്പര്യം. ചില ചൊല്ലുകളെല്ലാം മൃദംഗത്തിൽ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അച്ഛൻ ഇന്ന് നീ തവില് പഠിക്കുന്നോ? ഞാൻ ആ സമയത്ത് ചോദിച്ചായിരുന്നു. അച്ഛന്റെ ഒരു സുഹൃത്തുണ്ട് ആ സമയത്ത് മൃദംഗ വിദ്വാൻ, എന്റെ ആദ്യ ഗുരുനാഥൻ. അപ്പൊ അദ്ദേഹം എന്നെ അദ്ദേഹമാണ് പറയുന്നത്, കുഞ്ഞിക്കണ്ണ മൃദംഗം പഠിപ്പിക്കും. അങ്ങനെയാണ് അച്ഛൻ എന്നെ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഗുരുനാഥൻ ആണ്ടി ഭാഗവതരടുക്ക് എത്തിച്ചത്.

0: ചങ്ങനാശ്ശേരി ബി ഹരികുമാർ എന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള മൃദംഗ ചക്രവർത്തിയുടെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അതിലപ്പുറം വേറൊരു പുരസ്കാരവും ഒരു ശിഷ്യന് വേണ്ടതില്ലെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന പഠനം?
1: സാറിന്റെ അടുക്ക് എത്തിപ്പെടുന്ന അത് പറയാന്ന് വെച്ചാൽ ഒരുപാട് കഥകളുണ്ട്. ചുരുക്കി പറയാം, ഞാൻ സാറിനെ കാണുന്നത് പാലക്കാടാണ്. അപ്പൊ സാറിനെ കാണാൻ ഈ അവസരം വന്നത് ഞാൻ ചിറ്റൂർ അമ്പലത്തിൽ ഭൗതക്ഷേത്രമാണ്. അവിടെ ഒരു കച്ചേരി കന്നെ എം പി മണി മാഷ് കെയർ ഓഫിലാണ്. അങ്ങനെ അന്നത്തെ കച്ചേരി കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞ് നാളെ ഒരു കച്ചേരി

ഉണ്ട്, അത് കേട്ടിട്ട് പോവാം, അതിന് മൃദംഗം ബാബു കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. ശേഷവൽ സാറിന്റെ കച്ചേരിയായിരുന്നു. അപ്പൊ അന്ന് തനിയാവർത്തനം ഞാൻ കേട്ട്, ഞാൻ കച്ചേരി ഞാൻ ചുരുക്കി പറയുന്നതായത്, ഇത് കേട്ടിട്ട് എന്റെ മൈൻഡിലെല്ലാം മൊത്തം പോയി.

0: ഞാൻ മാഷോട് പറഞ്ഞു, ഞാൻ വായിക്കുന്ന മൃതകമൊന്നുമല്ല, ഞാൻ ഇത് നിർത്താൻ പോതാ. അപ്പൊ ഞാൻ അന്നേരം മാഷോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും സാറിന്റെ അടുക്കി എത്തിപ്പെടണം ഈശ്വര, എന്തെന്നാ മാർഗം. സാറിന് നമ്പർ കിട്ടി, സാറിനെ വിളിച്ചു. എന്നിട്ട് സാറ് താമസം തൃച്ചി ഫോർ സ്റ്റേഷനില്ല, അത് ആകാശവാണിന്റെ ക്വാർട്ടേഴ്സ് ഇല്ല. എന്നെ സാറിനെ വിളിച്ചു, ഞാൻ തന്നെ വിളിച്ചു. സാറ് പറഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞു. വന്നോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോവാൻ പറ്റിയില്ല. ഒരു വർഷം കഴിഞ്ഞു. അങ്ങനെ സുദർശൻ ഭാഷ കച്ചേരിക്ക് സാറ് വരുന്ന വിവരം അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാബു ഇങ്ങനെ അരിച്ചേട്ട എന്റെ കച്ചേരിക്ക് വായിക്കുന്നത്. ഞാനൊരു മാഷോട് പറഞ്ഞു, മാഷെ ഞാൻ ഇങ്ങനെ സാറിനോട് പറഞ്ഞിട്ട് എനിക്ക് പോവാൻ പറ്റിയില്ല, ഇത്രയും വർഷമായി. അതൊന്നും കുഴപ്പമില്ല, ഇനി ഞാൻ പറയാം. അങ്ങനെ ആ കച്ചേരി കഴിഞ്ഞപ്പോൾ പിന്നെ മാഷ് ഒന്നും കൂടി എനിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആ പയ്യൻ സംസാരിച്ചതാണ് വന്നില്ല. അവസാനം സാറൊരു ഡേറ്റ് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തൃച്ചിക്ക് സാറിന്റെ അടുക്ക് എത്തിപ്പെടുന്നത്. അത് വലിയൊരു അനുഭവമായിരുന്നു. സാറിന്റെ ക്ലാസ്സിന് അവിടെ പോയി ദക്ഷിണ വെച്ചു, നമസ്കരിച്ചു, സാറിന്റെ ക്ലാസ് തുടങ്ങി. എല്ലാ കാര്യങ്ങളും വായിക്കേണ്ട എല്ലാ കാര്യങ്ങളും സാറ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ താളവും ആരും പറഞ്ഞു കൊടുക്കൂല. 35 താളം എങ്ങനെ വായിക്കണോ, 35 താളവും വായിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ള എല്ലാ താളവും വായിക്കാം. 35 താളവും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ വായിക്കണം, അതിന്റെ മോറ കോരുവ. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാഭാഗ്യം സാറിന് കിട്ടിയത്. അതിനപ്പുറമൊന്നുമില്ല.
1: താങ്കളുടെ വായനയില് പാട്ടിന് ഫോളോ ചെയ്യുന്ന സമയത്ത് മൃദംഗത്തിൽ സംഗീതവും തനിയാവർത്തനത്തിന്റെ സമയത്ത് ജതികളുടെ ഒരു മേളപ്പെരുക്കവുമാണ് കേൾക്കുന്നത്. ശരിക്കും ഈ ശൈലി ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് തന്നെയായിരിക്കും. കാരണം മൃദംഗത്തിൽ ആദ്യത്തെ വിരൽ വീഴുമ്പോൾ ഇത് ചങ്ങനാശ്ശേരി ഹരികുമാറിന്റെ ശൈലിയാണല്ലോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന് കടപ്പെട്ടിരിക്കുന്നത് ഗുരുനാഥനോട് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ?
0: തീർച്ചയായിട്ടും 100%. സാറിന്റെ അടുക്ക് പോയതിനു ശേഷം ഞാൻ ആ വായനയെ മാറിയത്. നേരത്തെ എനിക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻ ആയിരുന്നു ഇഷ്ടം. പക്ഷെ സാറ് പറഞ്ഞു, പാട്ടിന് വായിക്കുമ്പോൾ സൗഖ്യമായി നല്ല നടകൾ ചേർത്ത് പാട്ടിനെ കുഴിപ്പിച്ച് കൊണ്ടുപോകണം എന്നോട് സാർ എപ്പോഴും ഉള്ള ഉപദേശമാണ്. അതിനുശേഷം പിന്നെ ഞാൻ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇന്നും ഞാനത് തുടർന്ന് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം.
1: അപ്പൊ ഈ പാട്ടിന് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മൃദംഗം വായിക്കുന്ന ഒരാള് ഉള്ളില് പുറമേക്ക് പാടിയില്ലെങ്കിലും ഉള്ളിലൊരു സംഗീതജ്ഞൻ ആവേണ്ടതില്ലേ?
0: തീർച്ചയായിട്ടും. ഒരു മൃദംഗക്കാരൻ എന്ന് പറഞ്ഞാല് കണക്കിനപ്പുറം നമ്മൾ പാട്ടറിയുന്നുള്ളതാണ്. പാട്ടുകാരൻ അദ്ദേഹം പാടുന്ന പാട്ട് ഏത് വഴിക്കാ പോകുന്നു, ഇല്ലെങ്കിൽ ഇപ്പൊ സ്വരം പാടുന്നു, നിലവില് പാടുന്നു, അവരെ കൂടെ തന്നെ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് വർക്ക് ചെയ്യണം. അത് നമ്മൾ നേരത്തെ അപ്പൊ ഒരു ഒരു കണക്ക് പാടി വരുന്നു. ഒരു കണക്ക് പാടി വരുമ്പോ ഇപ്പൊ 5, 7, 9 അല്ലെങ്കിൽ 5, 6, 7 അല്ലെ 3, 4, 5.
1: ഈ 3, 4, 6 എന്നൊക്കെ പറയുമ്പോ സാധാരണ അത്ര പരിചയമില്ലാത്തവർക്ക് മനസ്സിലാവില്ല. അതൊന്ന് എക്സാമ്പിളിൽ കൂടെ കാണിക്കൂ.
0: തതികണതുണ്ട്, പഞ്ചജാതി തതികണത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തത്തിക്കിട്ടക്കും. അത് 5 ഗുണിതങ്ങളെല്ലാം ഖണ്ഡമാണ്. 6 വരുന്ന 3 ഗുണിതങ്ങൾ അങ്ങോട്ട് പോകുന്ന 6 തിസ്രമാണ്. ഇപ്പൊ തതിയും കിട്ടക്കോ, തക്കിട്ട തക്കിട്ട തക്കിട്ട. ഇപ്പൊ തക്കിട്ട എന്ന് പറഞ്ഞ 3 തത്തിയും കിട്ടത്തോ എന്ന് പറഞ്ഞാല് ഈ തക്കിട്ട തക്കിട്ട എന്ന് പറഞ്ഞ 6
1: 3 ഗുണിതങ്ങൾ.
0: അതെ, 4 ഇപ്പം തകതി മിതാഗതി മിതാഗതി എന്ന് 4 ഗുണിതങ്ങൾ വരുന്നതെല്ലാം ചൗസ്രമാണ്. തദ്ദിങ്കിടതോ എന്ന് പറയുന്നത് 7 ഗുണിതങ്ങൾ. തീട്ടിട്ട മിശ്രം എന്ന് പറഞ്ഞാൽ തകതി മിതാക്കിടയാണ്. 7 ഗുണിതങ്ങൾ വരുന്നതെല്ലാം മിശ്രം. 9 തീട്ട എന്ന് പറഞ്ഞ 9 ഗുണിതങ്ങൾ വരുന്നതെല്ലാം സങ്കീർണമാണ്. അപ്പൊ ചൗസ്രം തിസ്രം മിശ്രം കണ്ട സങ്കീർണം. ഈ 5 ഈ 5 ഇപ്പൊ നമ്മൾ പാട്ടുകാരനായാലും മൃതകാരനായാലും വായിക്കുന്ന ഗതികളായാലും നടകളായാലും ഈ 5 ഉണ്ടാവും. കണക്ക് എല്ലാം കണക്ക് മാത്തമാറ്റിക്സ് ആണ് ഇതില്.
1: ഓൾ ആർ മാത്തമാറ്റിക്സ്.
0: അപ്പൊ കണക്ക് നമ്മൾ നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം.
1: സാധാരണ ഒരു കീർത്തനത്തിന് ഫോളോ ചെയ്യുന്ന പോലെ അല്ലല്ലോ പഞ്ചരത്നത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിയതമായിട്ടുള്ള വഴി ഉണ്ടാവില്ലേ? അപ്പൊ ഓരോ സ്വരവും ഒരു മൃദംഗിസ്റ്റ് ബൈ ഹാർട്ട് ആക്കണ്ടേ അതിനെ ഫോളോ ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് പഞ്ചരത്നം പോലെയുള്ള ചിട്ടപ്രധാനമായിട്ടുള്ള കൃതികൾ പാടുമ്പോ?
0: തീർച്ചയായിട്ടും. നമ്മൾ പഞ്ചരത്നം എന്ന് പറയുമ്പോൾ അത് 5 നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. പക്കാമളക്കാരൻ, അത് വയലിൻകാരനായാലും മൃദംഗക്കാരനായാലും എങ്ങനെ അതിന്റെ സ്വരങ്ങളും സാഹിത്യങ്ങളും അങ്ങനെയാണല്ലോ കിടക്കുന്നത്. സ്വരങ്ങൾ പാടുമ്പോൾ അതന്നെ മുറിച്ച് വായിക്കണം. പഞ്ചരത്നത്തിൽ അതാണ്, എവിടെ മുറിഞ്ഞു നിൽക്കുന്നത് അവിടെ പക്കമുളകാർ മുറിഞ്ഞു വായിക്കണം. ഇപ്പോ ഗൗള ദുഡുക്കൂകോറാം. അപ്പൊ അതിന് റീ സരി സനി സാം ഏ ഇങ്ങനെ വരണം. സാഹിത്യം എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഇങ്ങനെ മുറിഞ്ഞ് വായിക്കണം. അപ്പൊ അവിടെ നമ്മൾ വേറെ ഇപ്പൊ കച്ചേരിക്ക് മറ്റേ കീർത്തനങ്ങൾ

0: നമുക്ക് വായിക്കുന്നത് പോലെ വെറുതെ നട വായിച്ചാൽ പോരാ. സാഹിത്യം ഇപ്പൊ സ്വരം വന്ന് അടുത്ത സാഹിത്യമാണ് വരുന്നത്, ആ സാഹിത്യം അതുപോലെ തന്നെ മുറിച്ച് വായിക്കണം. അത് ഈ പഞ്ചരത്നത്തിന് അഞ്ചിനും അങ്ങനെ വായിക്കണം.
1: ഇപ്പൊ നമ്മൾ പഞ്ചരത്നത്തിന് കൃത്യമായ വഴിയിൽ മൃദംഗം ഫോളോ ചെയ്യുന്നത് പറഞ്ഞു, ഇതൊന്നും അല്ലാതൊരു സാധാരണ കീർത്തനം, അതിന് ഫോളോ ചെയ്യുമ്പോ എങ്ങനെയാണ് അവിടെ നമ്മളുടെ ഒരു മൃദംഗത്തിന്റെ ഒരു മനോധർമ്മം അവിടെ ഉപയോഗിക്കില്ലേ? അതൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കും.
0: മറ്റുള്ള കീർത്തനം പാടുമ്പോൾ നമ്മൾ സർവ്വലഘു, ചില കീർത്തനത്തിന് വളരെ നമ്മൾ സർവ്വലഘു വായിച്ചാൽ, സർവ്വലഘു എന്ന് പറയുമ്പോൾ നട വെച്ച് വായിച്ചാൽ കുറച്ചും കൂടി കേൾക്കാൻ ഹിമ്പായിരിക്കും, സുഖമായിരിക്കും, പാട്ടുകാരന് കുറച്ചും കൂടി എളുപ്പം പാടാൻ, അവർക്കും ആസ്വദിച്ച് പാടാം. അത്

0: നന്നായിട്ട് പാടാൻ അറിയണോണ്ട് കൂടി ആയിരിക്കുമല്ലോ, എത്ര നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റണേ.
1: പാട്ട് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സൗഖ്യമായി വായിക്കാം. അതൊരു പാട്ടുകാരന് കുറച്ചുകൂടി ഗുണകരമാണ്. നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ആസ്വദിച്ച് പാടാം.
0: തീർച്ചയായിട്ടും ഏതൊരു കലാകാരനും നമ്മളെ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചതിനപ്പുറം അവനവന്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമല്ലോ, മനോധർമ്മം എന്ന് പറഞ്ഞത്. അത് മൃദംഗിസ്റ്റിന് പ്രത്യേകിച്ചും വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും 100% ഉറപ്പത്. ഒരു പാട്ടിനെ വായിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ മനോധർമ്മം വേണം. അത് നമുക്ക് ഗുരുദാരന്റെ അടുക്കുന്ന പിന്നെ പഠിപ്പിച്ചു തരണമെന്നില്ല. അത് അവർ ചില സമയം നിങ്ങൾ ധാരാളം കേൾക്കണം, എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വായിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ധാരാളം കേൾക്കുക. മഹാവിദ്വാന്മാർ വായിച്ച ഒരുപാടുണ്ട്, അതുപോലെ പോലെ ഗുരുദാരന്മാർ വായിച്ചതും സാറ് വായിച്ചത് ഒരുപാട് ഞാൻ കേട്ടത് കൊണ്ട് ചില സമയം എനിക്ക് അങ്ങനെ വായിക്കാൻ പറ്റുന്നുണ്ടാവും.

0: ഒരു കച്ചേരിയില് തനിയാവർത്തനം ലീഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മൃദംഗിസ്റ്റാണല്ലോ. അപ്പൊ ഈ തനിയാവർത്തനത്തില് കൂടെ വായിക്കുന്ന ഘടം, മുഖർശംഖ് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു മനപ്പൊരുത്തം വേണം അല്ലെ അത് വിജയിപ്പിക്കണമെങ്കിൽ? അതൊരു ടോട്ടൽ ഒരു വർക്കാണല്ലോ.
1: തനിയാവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് രണ്ട് രീതികളുണ്ട്. രണ്ട് രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ തനിയാവർത്തനം നമ്മൾ അപ്പൊ തന്നെ വായിക്കുന്ന ആൾക്കാരുണ്ട്, നേരെ മറിച്ച് നേരത്തെ മുൻകൂട്ടി ധാരണയിലെത്തി വായിക്കുന്നവരുണ്ട്. ഇതിൽ ഒരു ഒരു കാര്യ ഒരു സെക്കൻഡ് തെറ്റിയാ മതി, മാറിയ നമ്മൾ ആ മൊത്തം പോയി. അത് പിന്നെ നമ്മൾ ചിലത് നമ്മൾ വായിച്ച് കൊണ്ടുവരണ്ടെങ്കിൽ പണിയാ. പിന്നെ ഇതിനല്ല അപ്പുറം എന്ന് വെച്ചാൽ താളം ഇടുന്ന ആളെ എപ്പം വളരെ ശ്രദ്ധിച്ചിട്ട് അവരെ കൂടെതല്ല നമ്മൾ പോകേണ്ടത്. പാട്ടുകാരൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ അവരെ താളത്തിന് കണക്കായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ഉചിതം. കൂടുതൽ സർക്കസ് കളിക്കാതെ നല്ല രീതിയിൽ വായിച്ചു പോയാൽ കുറച്ച് നല്ല സന്തോഷം. പക്കമുളക്കാർ മത്സരബുദ്ധിയല്ല, മത്സരബുദ്ധി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പാട്ടുകാരനായാലും വയലിൻകാരനായാലും മൃദംഗക്കാരനായാലും അത് ഗടക്കാരനായാലും ഗിഞ്ചറക്കാരനായാലും മോർച്ചംകാരനും ഇതൊന്നും മത്സരബുദ്ധി ഉണ്ടാകാൻ പാടില്ല. ഉള്ളവരും ഒരുപാടുണ്ട്, പക്ഷെ അങ്ങനെ പാടില്ല സ്റ്റേജില്.
0: കാൽനൂറ്റാണ്ടിലേറെ അനുഭവ പരിചയമുണ്ട് മൃദംഗം പിന്നണി വാദന രംഗത്ത്. മറക്കാൻ പറ്റാത്ത അരങ്ങുകളും മറക്കാൻ പറ്റാത്ത കലാകാരന്മാരെ ഒന്നും ഓർക്കുകയാണെങ്കിൽ,
1: ഒത്തിരി അനുഭവമുള്ള ഒരുപാട് കച്ചേരിയുണ്ട്. അതിൽ മഹാവിദ്വന്മാരെ കൂടെ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ കാരണം എടയാർ പ്രദേശമാണ്. കെ ഇ ശങ്കര നമ്പൂരി, അദ്ദേഹത്തിന്റെ അനുജൻ കെ ഇ മനോജ് നമ്പൂരി. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ വേളയിൽ എന്താ പറയണ്ടത്, 1600 കച്ചേരി മേലെയായി അവർക്ക് ഞാൻ വായിച്ചിട്ട്. ടി ബി ശങ്കര നാരായണൻ സാറ്, ഒ എസ് ടി, പി ഉണ്ണികൃഷ്ണൻ, സന്ദീപ് നാരായണൻ, മാതങ്കി സത്യമൂർത്തി, പ്രണവ ശങ്കര നമ്പൂരി, ശ്രീവത്സൻ ജയമോനൻ, ഋത്തിക് രാജ, ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യം, അങ്ങനെ നിലവിലുള്ള ഒരുപാട് പറയാൻ ഒരുപാടുണ്ട്.
0: 30 വർഷമായിട്ട് ഈ രംഗത്ത് കണ്ണൂരിന്റെ എണ്ണം പറഞ്ഞ കലാകാരൻ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴും ഈ ഒരു മേഖല ഒരു കലാകാരന് ജീവിക്കാൻ പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി?
1: ഒരുപാട് കച്ചേരി വായിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ഉപജീവന മാർഗം ഇതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നൃത്ത രംഗത്ത് കുറച്ചിപ്പം വന്നത്. അത് വളരെ അപൂർവം ഞാൻ വായിക്കുന്നുള്ളൂ. ജീവിത മാർഗമാണല്ലോ മെയിൻ, വേറെ തൊഴിലില്ല. കച്ചേരിക്ക് വായിച്ചാൽ നമുക്ക് ആ ഒരു പൈസ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേങ്കിൽ ഇത് രണ്ടും ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ പൈസ ഇല്ലെങ്കിലും കച്ചേരി അതൊരു വേറെ തന്നെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് കച്ചേരി വിട്ടിട്ട് വേറെ ഒരു പരിപാടിക്കും ഇല്ല.
2: പാലക്കാട് മണി അയ്യർ എന്ന മഹാമൃദംഗ മാന്ത്രികനിൽ നിന്ന് മാവേലിക്കര കെ വേലുക്കുട്ടി നായർ എന്ന മൃദംഗ പ്രതിഭയിലേക്ക്, അവിടെ നിന്നും ചങ്ങനാശ്ശേരി ബി ഹരികുമാറിന്റെ സമാനതകളില്ലാത്ത പാണികളിലേക്ക്, പിന്നെ ആടൂർ ബാബു എന്ന കലാകാരന്റെ കൈവിരലുകളിലേക്ക്.

0: ഒരു മഹാപാരമ്പര്യത്തിന്റെ മൃദംഗബാണി അങ്ങനെ ഒഴുകുകയാണ്. ഈ യാത്ര അനുസ്യൂതം തുടരട്ടെ. നിരവധി വിഖ്യാത കച്ചേരിയരങ്ങുകളെ തന്റെ മൃദംഗനാദം കൊണ്ട് ആസ്വാദ്യതയുടെ ആകാശ ദൂരങ്ങളിലെത്തിക്കാൻ ഈ കലാകാരന് ഭാഗ്യമുണ്ടാവട്ടെ. സുഖസുഖ മൃദംഗതാളമോ. ഇതുവരെ ജാലകത്തിൽ നമുക്കൊപ്പം കണ്ണൂരിന്റെ സ്വന്തം മൃദംഗ കലാകാരൻ ശ്രീ ആടൂർ ബാബു. നിർവഹണം വിനോദ് ബാബു എച്ച്. അഭിമുഖം ദീപ കൃഷ്ണൻ.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
1: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
1: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: ആകാശവാണി കണ്ണൂർ.
2: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ പരശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഈ ഗ്രാന്റ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 0497-2-78-4044. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വീഡിയോഗ്രാഫി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 ആണ്. ഫോൺ നമ്പർ 9961-4915-40. അസാപ്പ് കേരള പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഗ്രാജുവേറ്റ് ഇന്റേൺ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 വൈകിട്ട് 6 മണി. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9495-99-97-12. പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ അട്ടകോളി വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 19 ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പൈവളികെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരായ 10ാം ക്ലാസ് പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 25-45 മധ്യേ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9496-04-97-19. പരവനടുക്കത്തുള്ള പെൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത്ലറ്റിക്സ്, ഫുട്ബോൾ ഇനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് കോച്ചുമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 17 രാവിലെ 11 മണിക്ക് നടക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്ന CD ലൈസൻസുകളും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന കോച്ചിംഗ് ലൈസൻസും NIS കോച്ചിംഗ് ലൈസൻസും ഉള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ ഇതാണ്: 0499-4239-996. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23 രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2 DMLT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18-40 മധ്യേ. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വിഭാഗത്തിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 9:30 കോളേജിൽ നടക്കും. നെറ്റ്, PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9746-18-609. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.

0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
1: ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ 20,800 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾ യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. വനിതാ സംരംഭകർക്കും വനിതാ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. വാർത്തകൾ വിശദമായി. 20,800 കോടി രൂപയിലധികം ചെലവിൽ 8 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. റെയിൽവേ പാതകളുടെ ശേഷി വർദ്ധിപ്പിക്കുക, പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക, പ്രധാന പാതകളിലെ തിരക്ക് കുറയ്ക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുന്നതിനൊപ്പം റെയിൽ കണക്ടിവിറ്റിയും ചരക്ക് ഗതാഗത ശേഷിയും വർദ്ധിപ്പിക്കുവാനും പദ്ധതികൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനും ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കുന്നതിനും പദ്ധതികൾ വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
3: പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലായി 3 പദ്ധതികൾക്ക് 10,783 കോടി രൂപയിലധികം ചിലവഴിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിലെ 17 ജില്ലകളിലായി 5 പദ്ധതികൾക്ക് ഏകദേശം 10,021 കോടി രൂപ ചിലവഴിക്കും. പദ്ധതികൾ 52 ലക്ഷം ജനസംഖ്യയുള്ള ഏകദേശം 2,100 ഗ്രാമങ്ങൾക്ക് മെച്ചപ്പെട്ട റെയിൽവേ കണക്ടിവിറ്റി ഉറപ്പാക്കും. 7 ഉയർന്ന സാന്ദ്രതയുള്ള റെയിൽ ഇടനാഴികളും 4 പാതകളാക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ആദ്യ 100 കിലോമീറ്റർ ഭാഗം ഉടൻ തുറക്കുമെന്നും ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. ഇന്നലെ കൊളംബോയിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങളും കൈമാറി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വനിതാ സംരംഭകർക്കും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് WBA വനിതാ നേതൃത്വത്തിലുള്ള വികസന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായ്പകളും വിപണികളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനൊപ്പം വ്യക്തവും സുസ്ഥിരവുമായ വ്യവസായ നിയമങ്ങളുടെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ വളർച്ചയിൽ സ്ത്രീകളെ നിർണായക പങ്കുവഹിക്കുന്നവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അവരെ ശാക്തീകരിക്കുന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: Today, 100 million women in rural India, in the villages, are members of 9 million self-help groups, small cooperatives or small group of friends who get together to experiment, to work on an idea.
2: ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി മുംബൈയിൽ ഇന്നലെ ആരംഭിച്ച ബ്രിക്സ് ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗം ഇന്ന് അവസാനിക്കും. സാമ്പത്തിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക, നൂതന ആശയങ്ങൾക്കും സഹകരണത്തിനും പ്രോത്സാഹനം നൽകുക, സുസ്ഥിര വളർച്ച ഉറപ്പാക്കുക എന്നിവയാണ് ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുംബൈ യോഗത്തിന് മുന്നോടിയായി ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പുരോഗതിയും നേട്ടങ്ങളും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവലോകനം ചെയ്തു. ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും.

0: കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയും തായ്ലന്റും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വാണിജ്യമന്ത്രിയുമായ സുഭാജി സുദുംപുണുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, ബിസിനസ് അവസരങ്ങൾ വിപുലപ്പെടുത്തുക, ഇരു രാജ്യങ്ങളിലെയും സംരംഭങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവ ചർച്ചയായി. ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാറിന്റെ പുരോഗതി അവലോകനം ചെയ്ത മന്ത്രിമാർ സഹകരണം ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മൂന്ന് ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
2: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28-ാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
0: ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്ന അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ആത്മഹത്യാ ചിന്തകളെക്കുറിച്ചും ആളുകളെ ബോധവാന്മാരാക്കുക, സഹായം ആവശ്യമുള്ളവർക്ക് പിന്തുണ നൽകാനും അവരെ കേൾക്കാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, കൌൺസിലിംഗ് സേവനങ്ങളും ഹെൽപ്പ് ലൈൻ നമ്പരുകളും എല്ലാവരിലും എത്തിക്കുക എന്നിവയും ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 9-ാമത് ദേശീയ പോഷക ആഹാര മാസാചരണത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 7 വട്ടം ചാമ്പ്യൻമാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ഒരു ദിവസം മാത്രം കളി അവശേഷിക്കെ 584 റൺസിന്റെ ലീഡുമായി ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. ദക്ഷിണ മേഖലയ്ക്കെതിരായ ഫൈനലിൽ 496 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കിഴക്കൻ മേഖല രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 212 റൺസ് എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ 20,800 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾ യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. വനിതാ സംരംഭകർക്കും വനിതാ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സഹകരിച്ചു പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന്.

0: പൂർത്തിയാകും. മൂന്ന് ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദ്വിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
2: 100% പ്ലേസ്മെന്റ്.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 8075680412.
4: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനെ. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനെ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: FM ഡയറി തുടർന്ന് കേൾക്കാം.
5: അപൂർവ ഗാനം.

0: 1975 കെ ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം വാണി ജയറാമിന് നേടിക്കൊടുത്ത ഗാനമാണിത്. കണ്ണദാസന്റെ വരികൾക്ക് എം എസ് വിശ്വനാഥന്റെ സംഗീതം. പന്തുവരാളി, കാംബോജി, സിന്ധു ഭൈരവി, രഞ്ജിനി രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയ ഈ രാഗമാലിക വാണി ജയറാമിന്റെ കരിയറിലെ സുപ്രധാന നാഴിക കല്ലാണ്.
1: നിങ്ങൾക്കറിയാമോ,
0: ഗാന്ധാര കല എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഭാരതത്തിലെ പുരാതന ജനപദങ്ങളിലൊന്നായ ഗാന്ധാരദേശത്തും സമീപ പ്രദേശങ്ങളിലുമായി രൂപം കൊണ്ട വാസ്തുശില്പ കലാരീതിയാണ് ഗാന്ധാര കല എന്നറിയപ്പെടുന്നത്. ഗ്രീക്കോ റോമൻ വാസ്തുവിദ്യയും പരമ്പരാഗത ഇന്ത്യൻ വാസ്തുവിദ്യയും സംയോജിച്ചുണ്ടായ ഗാന്ധാര കല കുശാന രാജാക്കന്മാരുടെ കാലത്താണ് ഉദയം ചെയ്തത്. ശ്രീബുദ്ധനെ ചിഹ്നങ്ങൾ കൊണ്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ നിന്നും മനുഷ്യരൂപത്തിൽ ചിത്രീകരിക്കുന്ന രീതി ഗാന്ധാര കലയിലൂടെയാണ് ആവിർഭവിച്ചത്.
2: ഫ്ലൈ ഹൈ. പറക്കാം ഉയരങ്ങളിലേക്ക്.
0: നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിംഗ് ഫൗണ്ടേഷൻ ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, നൈപുണ്യ പരിശീലനം, അക്കാദമിക് പ്രവർത്തനങ്ങൾ. NTTF അക്കാദമിക് വിഭാഗം മേധാവി R. അയ്യപ്പൻ സംസാരിക്കുന്നു.
3: NTTF വിശ്വസിക്കുന്നത് ആറ്റിറ്റ്യൂഡിലാണ്. ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ അവൻ ഏത് സ്കില്ലും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും. സെലക്ട് ഫോർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ട്രെയിൻ ഫോർ സ്കിൽസ്, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. 65% പ്രായോഗിക പരിശീലനവും 35% തിയറിയുമാണ് ഞങ്ങളുടെ പാഠ്യപദ്ധതി. ഇനി ഒരു പ്രത്യേകത ഞങ്ങളുടെ അധ്യാപകരുടേതാണ്. ഞങ്ങൾക്ക് ഒരേ അധ്യാപകൻ തന്നെ തിയറി പഠിപ്പിക്കണം, അതേ അധ്യാപകൻ തന്നെ പഠിപ്പിച്ച തിയറി അടുത്ത മണിക്കൂറിൽ പ്രായോഗിക പരിശീലനമായിട്ട് ലബോറട്ടറിയിലോ മെഷീൻ ഷോപ്പിലോ അവന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഞങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്ത് ഓരോ മെഷീനിന്റെയും പ്രവർത്തനവും അതിന്റെ പ്രോഗ്രാമിംഗും അതിന്റെ അടിസ്ഥാന തത്വങ്ങളും ഒക്കെ ഈ കുട്ടിക്ക് ഹൃദിസ്ഥമാകുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ ഏറ്റവും താണ നിലയിൽ നിന്ന് തുടങ്ങാം. ഒന്ന്, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. ഇത് 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സുകളാണ്. 2, ഡിപ്ലോമ കോഴ്സുകൾ. രാജ്യത്തെമ്പാടും ഡിപ്ലോമ നടത്തുന്നതുപോലെ 3 വർഷത്തെ കോഴ്സാണ് ഞങ്ങളുടെ ഡിപ്ലോമ. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഉപരിപഠനത്തിനായിട്ട് പോസ്റ്റ് ഡിപ്ലോമ കോഴ്സുകൾ നടത്തുന്നു. അതാത് സ്ട്രീമിൽ, ഇപ്പോൾ ടൂൾ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞാൽ ടൂൾ ഡിസൈനിൽ പോസ്റ്റ് ഡിപ്ലോമ, അത് 1 വർഷം ദൈർഘ്യമുള്ളതാണ്. അതിനുശേഷം ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് അവർക്ക് സ്കില്ലിൽ, നൈപുണ്യത്തിൽ വരുന്ന ഗ്യാപ്പ്, അവരുടെ തൊഴിൽ നൈപുണ്യത്തിൽ വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ 2 ലെവൽ കോഴ്സ് നടത്തുന്നു. ഒന്ന്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, അത് 1 വർഷമാണ്. പിന്നൊന്ന്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. അപ്പൊ ഈ തലത്തിലുള്ള കോഴ്സുകളാണ് ഞങ്ങൾ നടത്തുന്നത്. സ്ട്രീമുകൾ പറയാം. ഞങ്ങളുടെ 1 വർഷത്തെ കോഴ്സ് CNC മെഷീനിസ്റ്റ് കോഴ്സാണ്. അത് തലശ്ശേരിയിൽ നടത്തുന്നു. ഇന്ന് വ്യവസായശാലകളിൽ മാനുവലായിട്ട് നിയന്ത്രിക്കുന്ന യന്ത്രങ്ങൾക്ക് പകരം

0: ഓട്ടോമാറ്റിക്കായിട്ട് നിയന്ത്രിക്കുന്ന യന്ത്രങ്ങൾ, കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് അത് പ്രവർത്തിപ്പിക്കാൻ പക്വതയുള്ള, പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരെ അവർക്ക് കിട്ടുന്നില്ല. അതാണ് ഇന്ന് രാജ്യത്തിന്റെ സ്ഥിതി. ഈ വൺ ഇയർ കോഴ്സ്, സി എൻ സി മെഷീനിസ്റ്റ് കോഴ്സ് എടുക്കുന്നവർക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത്. അവർക്ക് നേരിട്ട് ഇവിടുന്ന് വിദേശത്തേക്ക് പോലും ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നു. ഇത് മെക്കാനിക്കൽ ഓറിയന്റഡ് കോഴ്സാണ്, മെഷീനുകളുമായിട്ട് ബന്ധപ്പെട്ടത്, സി എൻ സി മെഷീനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി മെക്കാനിക്കൽ ഓറിയന്റഡ് കോഴ്സ് മറ്റൊരു കോഴ്സുണ്ട്, ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള പാഠ്യപദ്ധതി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത്. 3 വർഷത്തെ കോഴ്സാണ്. ഇപ്പൊ മെക്കാനിക്കൽ കോഴ്സായ ടൂൾ എഞ്ചിനീയറിംഗ് കഴിയുന്ന ഒരു കുട്ടിക്ക് അവന് ചുറ്റും കാണുന്ന ഏത് വസ്തുക്കളെയും ഡിസൈൻ ചെയ്യുന്നതിനും അത് ഉണ്ടാക്കിയെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ആണ് ആദ്യത്തെ 2 ആഴ്ച ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം അവനോട് മനസ്സിലാക്കി കൊടുക്കുന്നു, അത് എൻഡ് ഓഫ് ദ കോഴ്സ് അവൻ എന്താകും എന്നുള്ള ധാരണ അവൻ ആദ്യമേ പറഞ്ഞു കൊടുക്കുന്നു. സീനിയർ കുട്ടികളെ അവന് കാണാം, പ്ലേസ്മെന്റ് കിട്ടിയ കമ്പനികളെ കുറിച്ച് കാണാം, ജോലിക്ക് പോയിട്ട് അവധിക്ക് വരുന്ന കുട്ടികൾ അലുമിനായി അവർ വന്ന് അവരെ അഡ്രസ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഭാവനകൾ രൂപം കൊടുക്കുന്നു. ഭാവനയ്ക്കനുസരിച്ച് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ എങ്ങനെ എന്ന് അവന് പറഞ്ഞു കൊടുക്കുന്നു. അതിനോടൊപ്പം രസകരമായ ഒരു കാര്യം കൂടെയുണ്ട്, ഈ ടൂൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടി 3ാം വർഷം പരീക്ഷ പാസ്സാകണമെങ്കിൽ അവന്റെ ഭാവനയ്ക്കൊത്ത് ഡിസൈൻ ചെയ്ത ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് കാണിക്കണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ ട്രെയിനിംഗ് സ്ഥാപനത്തിലുണ്ട്.
1: നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിംഗ് ഫൌണ്ടേഷൻ ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, നൈപുണ്യ പരിശീലനം, അക്കാദമിക് പ്രവർത്തനങ്ങൾ. NTTF അക്കാദമിക് വിഭാഗം മേധാവി ആർ അയ്യപ്പൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ തുടർന്നുള്ള ഭാഗം അടുത്ത വ്യാഴാഴ്ച FM ഡയറിയിൽ.
2: തൊഴിൽ വാർത്തകൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസർമാരുടെ തെരഞ്ഞെടുപ്പിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 80 ഒഴിവുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ്. എഴുത്തുപരീക്ഷ December 12 നടക്കും. വെബ്സൈറ്റിൽ 52/2026 എന്ന വിജ്ഞാപന നമ്പറിൽ സിലബസ് ലഭ്യമാണ്. അപേക്ഷകർക്ക് 35 വയസ്സ് കവിയരുത്. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃതവുമായ വയസ്സളവ് ലഭിക്കും. 25 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.upsconline.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 11.
1: വടക്കൻ വിശേഷങ്ങൾ, ഉത്തര കേരളത്തിന്റെ സ്പന്ദനം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ആക്ട് 1961 പ്രകാരം അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് പദ്ധതി വിപുലീകരിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമായി കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നടന്നുവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പ് കണ്ണൂർ തോട്ടട ഗവൺമെന്റ് വനിതാ ITI കഴിഞ്ഞ തിങ്കളാഴ്ച നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിക്കുകയുണ്ടായി. 12-ാമത് മേളയാണ് കണ്ണൂരിൽ നടക്കുന്നത്. 150-ലേറെ ട്രെയിനികൾ മേളയിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് TO മോഹനൻ MLA അപ്രന്റീസ്ഷിപ്പ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. MLA ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന്,
3: നമുക്കൊക്കെ അറിയാം, പോളിടെക്നിക്കിലായാലും ITI ഒക്കെ പഠിച്ചാൽ പ്രാഥമികമായ പരിജ്ഞാനം കൃത്യമായിട്ട് അവർക്ക് ലഭിക്കും. എന്നാൽ ഒരു തൊഴിൽ അന്വേഷകൻ അല്ലെങ്കിൽ തൊഴിലെടുക്കുമ്പോൾ പ്രാഥമികമായ പരിജ്ഞാനം ഉള്ളത് കൊണ്ട് മാത്രം അതിനകത്ത് വൈദഗ്ധ്യം തെളിയിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് മാത്രമല്ല, പഠനത്തോടൊപ്പം എല്ലാറ്റിലും കൃത്യമായി ഒരു പരിജ്ഞാനം ലഭിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെ കോഴ്സ് പൂർത്തിയാക്കിയാൽ ഒരു വർഷം നിർബന്ധിതമായിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട്. എല്ലാ തരത്തിലും അവരെ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു ചടങ്ങിൽ വന്നിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ITIയിലെ 2 വർഷത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈക്വൽ ടു +2 എന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന്. ഏറ്റവും ഗുണകരമായ ഒരു തീരുമാനമാണത്. അടുത്ത വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മത്സരബുദ്ധിയോടുകൂടി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഇതുപോലുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിലേക്ക് അത് മാറിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഞാൻ ഉണ്ടാകും എന്ന് പറയുന്നു.
1: മേളയെക്കുറിച്ച് ട്രെയിനിംഗ് ഓഫീസറും അസിസ്റ്റന്റ് അപ്രന്റീസ്ഷിപ്പ് അഡ്വൈസറുമായ വി രമേശ്.
0: വ്യാവസായിക വളർച്ചയ്ക്ക് വേണ്ടി വിദഗ്ധരായ ആളുകളെ മെനഞ്ഞെടുക്കുന്നതിന് വേണ്ടി രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് ITI. ITI കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗിക പരിശീലനം അവർക്ക് വേണ്ടത്ര സ്ഥാപനങ്ങളിൽ നിന്ന് സാധ്യമാകുകയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പഠനം കഴിഞ്ഞ് ഒരു വർഷം കൂടുതൽ പ്രായോഗിക പരിശീലനം കിട്ടുന്നതിന് വേണ്ടി അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് യഥാർത്ഥത്തിൽ ഒരു ബ്രിഡ്ജാണ്. ക്ലാസ് റൂം ലേണിങ്ങിന്റെയും ആക്ച്വൽ വേൾഡ് ഇൻഡസ്ട്രിയുടെയും ഇടയിലുള്ള ഒരു പാലമാണ്. നമ്മൾ ക്ലാസ്സിൽ നിന്ന് സ്വായത്തമാക്കിയിട്ടുള്ള പ്രാക്ടിക്കൽ വിവരങ്ങൾ കൂടുതൽ തവണ ചെയ്ത് അത് കൂടുതൽ വഴക്കത്തോടുകൂടി വൈദഗ്ധ്യത്തോടുകൂടി ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപനങ്ങളുടെ കീഴിൽ ട്രെയിനിങ് നടത്തുന്ന ഒരു സമ്പ്രദായമാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. ഇത് കേവലം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ട്രെയിനിങ് മാത്രമല്ല ഒരു അധിക യോഗ്യത കൂടിയാണ്. ഈ ട്രെയിനിങ്ങിന് ശേഷം അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NAC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുകയാണ്.
1: സവാളയുടെ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഹോർട്ടികോർപ്പ് വഴി നടപ്പിലാക്കുന്ന മൊബൈൽ സവാള വിൽപ്പനയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഹോർട്ടികോർപ്പ് ഉത്തരമേഖല റീജിയണൽ മാനേജർ CV ജിതേഷ് സംസാരിക്കുന്നു.
4: ഓണമനുബന്ധിച്ചപ്പോഴും എല്ലാ വർഷവും ഉള്ളിയുടെ വില കൂടും, പക്ഷെ ഓണം കഴിയുമ്പോൾ വില കുറയാറുണ്ട്. പക്ഷേ ഈ വർഷം മഹാരാഷ്ട്രയിൽ ഉള്ളിയുടെ വില ഇപ്പോഴും കുറയാത്തതുകൊണ്ട് തന്നെ ഇവിടെ പല ട്രേഡർമാരും ഉള്ളി സ്റ്റോക്ക് ചെയ്യുന്നത് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിപണിയിൽ ഉള്ളിയുടെ വില വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിമന്ത്രി പ്രത്യേകം ഇടപെട്ടിട്ടാണ് മഹാരാഷ്ട്രയിലുള്ള NCCF എന്ന് പറയുന്ന നാഷണൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ നിന്നും സബ്സിഡൈസ് നിരക്കിൽ 35 രൂപയ്ക്ക് ഉള്ളി കേരളത്തിലെ പൊതുജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു നടപടി അടിയന്തരമായി നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ 30 ടൺ ഉള്ളി കേരളത്തിലെത്തി. അതിൽ ഉള്ള ഉള്ളിയാണ് കണ്ണൂർ നഗരത്തിൽ മൊബൈൽ യൂണിറ്റായിട്ട് കണ്ണൂർ ഹോർട്ടികോർപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഉള്ളി വരികയും ഈ ഒരു സംവിധാനം ഹോർട്ടികോർപ്പിന്റെ എല്ലാ വിൽപ്പന കേന്ദ്രങ്ങളിലും തുടർന്ന് കൃഷിവകുപ്പിന്റെ തന്നെ ഓരോ പഞ്ചായത്തിലുമുള്ള എക്കോഷോ പാഴ്ചങ്ങളിൽ ഉൾപ്പെടെ ഉള്ളി ഈ സബ്സിഡൈസ് നിരക്കിൽ ലഭ്യമാക്കാനുള്ള നടപടികളും ത്വരിതപ്പെട്ടി വരികയാണ്. അതുപോലെ കൂടുതൽ മൊബൈൽ വാഹനങ്ങളും കേരളത്തിലെ വിവിധ ജില്ലകളിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ 35 രൂപ നിരക്കിൽ ഉള്ളി നൽകിക്കൊണ്ട് പൊതുജനത്തിന് ആശ്വാസമാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് കൃഷിവകുപ്പിന്റെ തീരുമാനം.
1: കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത്, കൃഷിഭവൻ, കുറ്റ്യാട്ടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ VBG റാംജി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ചെറുമാന്തോപ്പുകൾ ഒരുക്കുന്നു. ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നു കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിലേഷ് പറമ്പൻ.
5: ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ള ഒരു മാമ്പഴമാണ് കുറ്റ്യാട്ടൂർ മാമ്പഴം. കുറ്റ്യാട്ടൂരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിധിയാണ്. നമുക്ക് ഇതിൻ്റെ ഭാഗമായി ആഗോള വിപണി കീഴടക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ഭൗമസൂചിക പദവിയോടുകൂടി തുറന്നു വന്നിരിക്കുകയാണ്. കുറ്റ്യാട്ടൂരിലിപ്പോൾ വലിയൊരു ഫാക്ടറി കൂടി, ഒരു മാംഗോ പാർക്ക് എന്നൊരു സംവിധാനം കൂടി വരാൻ വേണ്ടി പോവുകയാണ്. അതിപ്പം ഗവൺമെൻറ് തന്നെ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ഇതൊക്കെ വരുന്നതോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമുക്ക് ശേഖരിച്ച് വിപണിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ മാന്തോപ്പുകളും കൂടി വേണം അതിനെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചത്.

0: പറഞ്ഞിട്ടുള്ളത്. പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം വി ബി ജി റാംജി പദ്ധതിയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ മാന്തോപ്പുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ക്രാഫ്റ്റ് ചെയ്ത തൈകൾ നിർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും യഥേഷ്ടം പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂട്ടുക, എല്ലാ കുടുംബങ്ങളിലേക്കും ഈ ഇതിൻ്റെ വരുമാനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും പ്രൊഡ്യൂസേഴ്സ് കമ്പനിയും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ചെറു മാന്തോപ്പുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നത്.
1: കുറ്റ്യാട്ടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ വിഒ പ്രഭാകരൻ.
2: നൂതനമായ അതിസാന്ദ്രത കൃഷിരീതിയാണ് ചെറുമാന്തോപ്പ് നിർമ്മാണത്തിൽ അവലംബിച്ചിട്ടുള്ളത്. ചെറുമാന്തോപ്പുകൾക്ക് ആവശ്യമായ കുറ്റ്യാട്ടൂർ മാവിന്റെ ഗ്രാഫ്റ്റ് തൈകൾ 75% സബ്സിഡിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തും അതത് ഗ്രാമപഞ്ചായത്തുകളും കൃഷിഭവൻ മുഖേന കർഷകർക്ക് ലഭ്യമാക്കും. ഇതുകൂടാതെ വി ബി ജി റാംജി പദ്ധതി പ്രകാരം കർഷകന്റെ പുരയിടത്തിലെ കളകൾ നീക്കൽ, തട്ടുതിരിക്കൽ, കുഴിയെടുക്കൽ, വളം ചേർക്കൽ, തൈകൾ നടി, വേലികെട്ടൽ, ജലസേചനം തുടങ്ങിയ കാർഷിക പ്രവൃത്തികളും കർഷകർക്ക് ലഭ്യമാക്കും. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ചെറുമാന്തോപ്പ് പദ്ധതി ജില്ലയിലെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മാതൃകാ പദ്ധതി തന്നെയാണ്. കഴിഞ്ഞ 2 വർഷമായി കുറ്റ്യാട്ടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നേരിട്ട് തന്നെ അതിസാന്ദ്രത മാന്തോപ്പുകൾ ഉണ്ടാക്കിയ അനുഭവവും ഞങ്ങൾക്കുണ്ട്.
1: വടക്കൻ വിശേഷങ്ങൾ, ഉത്തര കേരളത്തിന്റെ സ്പന്ദനം, എല്ലാ വ്യാഴാഴ്ചയും FM ഡയറിയിൽ.
3: ആകാശവാണി കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ 1:63:45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 38 മിനിറ്റും 0:70:97 ഹൈദരാബാദ് മാംഗലൂർ സെൻട്രൽ 5:17 വൈകിയോടുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
4: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
5: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
5: 100% പ്ലേസ്മെന്റ്.
6: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 8075-680-412.
7: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
8: ഓഫർ September 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
9: TNC അപ്ലൈ.
10: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
11: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
12: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
11: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആദ്യം സമാചാർ പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
13: നമസ്കാര്. ആകാശവാണി സെ സമാചാർ പ്രഭാത് കെ സാത്ത് മേ പ്രിയങ്ക അരോഡ. മുഖ്യ സമാചാർ. കേന്ദ്രീയ

0: നൽകുന്നു ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
1: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
2: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.

0: എനി ഡ്രീം ഐ വോണ്ട്.
1: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-25 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംഗീതമാധുരി. ഇന്നത്തെ സംഗീതമാധുരിയിൽ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വെള്ളിക്കൊലുസുകൾ കെസ് പാടണ കൽബിൽ, നാടകം വിനയപൂർവ്വം. വീണ്ടും ഗായകർ ശ്രീകാന്തും പുഷ്പലതയും.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ

0: വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100%. 9

നാടകഗാനങ്ങൾ തുടരുകയാണ്. അഷ്ടമി രോഹിണി രാവുണർന്നു, നാടകം ആനന്ദഭൈരവി, ഗാനം പാടിയത് പീറ്റർ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC, ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: നാടകഗാനങ്ങളിലെ അടുത്ത ഗാനം പീറ്റർ പാടിയത് ഓരോ തലങ്ങളിൽ ഓടിക്കളിക്കുന്ന നാടകം 1000 സൂര്യഗായത്രി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സംഗീതമാധുരിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നാടകഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഞായറാഴ്ച ന്യൂഡൽഹിയിൽ ചേരുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ബഹുധ്രുവ ലോകത്തെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ ബ്രിക്സിന്റെ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുമെന്ന് UN വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞു. മുംബൈയിൽ ബ്രിക്സ് ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗം ഇന്ന് അവസാനിക്കും. സാമ്പത്തിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക, നൂതന ആശയങ്ങൾക്കും സഹകരണത്തിനും പ്രോത്സാഹനം നൽകുക എന്നിവയാണ് ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഗോവയിലെ സുവാരി പാലം സന്ദർശിച്ച് ഇരട്ട ഒബ്സർവേറ്ററി ടവറുകൾക്ക് തറക്കല്ലിട്ടു. രാജ്യത്ത് ഇത്തരത്തിൽ ആദ്യത്തെ ടവറുകളായിരിക്കും ഇവയെന്നും രണ്ട് വർഷത്തിനകത്ത് ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി കെ മുരളീധരൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. അവയവദാനത്തിന് അനുമതി നൽകുന്ന കുടുംബാംഗങ്ങളുടെ വിശാലമായ മനഃസ്ഥിതിയെ ആദരിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അവയവദാനത്തിലൂടെ സമൂഹത്തിന് നന്മ പകർന്ന 39 പേരെ അനുസ്മരിച്ച് തിരുവനന്തപുരത്ത് സ്മൃതിവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന കാര്യത്തിൽ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി വിശദ പരിശോധന നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കുടിവെള്ളവും ലഘുഭക്ഷണവും പുറത്തുനിന്നും കൊണ്ടുവരുന്നത് തടയുന്ന തിയേറ്റർ അധികൃതരുടെ നടപടിയിൽ പരിശോധന വേണമെന്ന് കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലാ കലക്ടറുടെ കുട്ടികളും കലക്ടറും സംവാദ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ബുധനാഴ്ചകളിലും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി കലക്ടർ സംവദിക്കുന്ന പരിപാടിയാണ് കുട്ടികളും കലക്ടറും. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ രണ്ടാം സെമിഫൈനലിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലെ ആദ്യ ഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയതാണ്. ചിത്രം പാടാത്ത വീണയും പാടും. ഗാനരചന പൂവച്ചൽ ഖാദർ,

0: കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
1: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
0: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ചീഫ് ഗസ്റ്റ്. ഗാനരചന ONV കുറുപ്പ്. സംഗീതം AT ഉമ്മർ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: പറഞ്ഞു പറഞ്ഞു മടുത്തു.
4: എന്ത് പറ്റി?
3: പുതിയ കിഡ് ബാഗ് വേണം.
4: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
3: കറക്റ്റ്.
4: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടുന്നു. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
5: RBI പറയുന്നു,
6: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
7: ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം പാടിയത് സ്വർണലത, ചിത്രം സാദരം. ഗാനത്തിന്റെ വരികൾ കൈതപ്രത്തിന്റേത് ഈണം ജോൺസൺ.

0: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
1: എന്താ സംശയം? അത് മൈജി അല്ലേ?
0: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: Easy apply.
1: കണ്ണൂർ പാക്കേജ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഈ ഗാനം പാടിയത് ജയചന്ദ്രൻ. ചിത്രം അനാച്ഛാദനം. ഗാനം ഒരുക്കിയിരിക്കുന്നത് വയലാറും ജി ദേവരാജനും.

0: എനിക്ക് ഒരു ടി വി വാങ്ങണമായിരുന്നു.
1: ഇന്ന് ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ. TNC apply.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് ഉണ്ണിമേനോനും S. ജാനകിയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ഉമ്മാനിലയം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: ഈ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം സ്നേഹിതൻ. ഗാനരചന യൂസഫ് അലി കേച്ചേരി. സംഗീതം മോഹൻ സിത്താരാ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
3: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
4: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടിഎൻസി
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇതാ ഒരു ഗാനം കൂടി കേൾക്കാം, തുഷാരം. ഈ പടത്തിലേത് ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ തിമോറിലെ ഡിലിയിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ WHO റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചു. 35 ടൺ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഗോവയിലെ സുവാരി പാലം സന്ദർശിച്ച് ഇരട്ട ഒബ്സർവേറ്ററി ടവറുകൾക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തറക്കല്ലിട്ടു. രാജ്യത്ത് ഇത്തരത്തിൽ ആദ്യത്തെ ടവറുകളായിരിക്കും ഇവയെന്നും 2 വർഷത്തിനകം ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി BL വർമ്മ ചെന്നൈയിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ സതേൺ റീജിയണൽ ലബോറട്ടറി സന്ദർശിച്ചു. മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ, ഉൽപ്പന്ന സർട്ടിഫിക്കേഷൻ, ഹാൾമാർക്കിംഗ്, നിർബന്ധിത രജിസ്ട്രേഷൻ പദ്ധതി എന്നിവയിലൂടെ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സംഘടനയുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ്. കാക്കനാട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 16 കിലോയിലധികം കഞ്ചാവുമായി 2 പേരെ ഹിൽ പാലസ് പോലീസ് പിടികൂടി. എറണാകുളം പോണേക്കര സ്വദേശി ഷഹീർ, പശ്ചിമബംഗാൾ സ്വദേശി മെഹബൂബ് മുർഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വലിയ തോതിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ കടുത്ത മാനസിക വേദന, ഒട്ടും തന്നെ അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, കടുത്ത ഏകാന്തത, വിഷാദരോഗം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴും ഒരാളെ ആത്മഹത്യാ ചിന്തയിലേക്ക് നയിച്ചേക്കാം. ഭാവിയിലെ ജീവിതം അസഹനീയമായി തോന്നുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്നതിലുപരി തങ്ങളുടെ കടുത്ത വേദനയ്ക്കൊരു ശമനം കണ്ടെത്തുക എന്ന ചിന്തയാണ് പലപ്പോഴും ആത്മഹത്യാ ചിന്ത ഉള്ളവരിൽ കാണാൻ സാധിക്കുക. ആത്മഹത്യാ പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ

0: ഡോക്ടർ അരുൺ ബി നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ?
1: 2003 സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കപ്പെട്ടു തുടങ്ങുന്നത്. ലോക ആത്മഹത്യാ പ്രതിരോധ ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും ലോക മാനസികാരോഗ്യ ഫെഡറേഷനും സംയുക്തമായാണ് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും അതാത് വിഷയത്തെ പ്രസക്തമായിട്ടുള്ള സന്ദേശവാചകങ്ങൾ അതിന്റെ പ്രധാന തലവാചകമായി സ്വീകരിക്കപ്പെടാറുണ്ട്. ഈ 2026 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ സന്ദേശവാചകം, ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാതങ്ങൾ മാറ്റാം, സംഭാഷണം ആരംഭിക്കാം എന്നുള്ളതാണ്. ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ്, സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എന്നുള്ളതാണ്. അപ്പൊ ആത്മഹത്യ ഒരു ഗോപ്യമാക്കി വെക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരു പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ്, അതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുകയും ഇത് പ്രതിരോധിക്കാൻ വേണ്ടി മനസ്സ് തുറന്നുള്ള സംസാരം ഓരോ തലത്തിലും ആവശ്യമാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വർഷത്തെ ഈ ദിനാചരണം ഉദ്ദേശിക്കുന്നത്.
0: സർ, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഏറെ മുന്നിലാണെങ്കിലും ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ പരിശോധിച്ചാൽ വളരെ ഉയർന്ന തോതിലാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 10,865 ആത്മഹത്യകളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആദ്യത്തെ 5 ഒന്നായിട്ട് തന്നെ വരും. പക്ഷെ 2023 കണക്ക് പരിശോധിച്ചാൽ 10,972 ആത്മഹത്യകളാണ് നടന്നിരിക്കുന്നത്. ഏകദേശം ഒരു 100 ചില്ലുവാനം ആത്മഹത്യകളുടെ ഒരു കുറവ് ഒരു വർഷം കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആത്മഹത്യകളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം. അതിൽ തന്നെ ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദ രോഗം, ഡിപ്രഷൻ, ഇതാണ് ആത്മഹത്യയുടെ ഏറ്റവും പ്രധാന കാരണം. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലെ ജലദോഷമാണ് വിഷാദ രോഗം. അത്രയ്ക്ക് വ്യാപകമായി അത് ഉണ്ട്. സ്ത്രീകളിൽ 20% പേർക്കും പുരുഷന്മാരിൽ 10% പേർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദ രോഗം വന്നുപെടുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദ രോഗമാണ് ലോകവ്യാപകമായി കാണപ്പെടുന്ന ആത്മഹത്യയുടെ ഏറ്റവും സാധാരണവും ഏറ്റവും തടയാൻ സാധിക്കുന്നതുമായ കാരണം എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ വിഷാദം പലപ്പോഴും ഒരു മാനസികാരോഗ്യ പ്രശ്നമായി തിരിച്ചറിയപ്പെടാതെ പോകുന്നതിന്റെ കാരണം, സാധാരണ മാനസിക രോഗം എന്ന് കേൾക്കുമ്പോൾ ആൾ അക്രമാസക്തനാകുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിലെ ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിൽ തെളിയുന്നത്. പക്ഷെ വിഷാദ രോഗത്തിൽ അക്രമാസക്തനാകുന്നില്ല എന്ന് മാത്രമല്ല, ആൾ നിശബ്ദനാകുകയാണ്, ഉൾവലിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രത കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗത കുറവ്, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യാ പ്രവണത, ഈ 9 5 2 തുടർച്ചയായി നീണ്ടു നിന്നാൽ അത് ചികിത്സ ആവശ്യമുള്ള വിഷാദ രോഗമാണെന്ന് കരുതാം. ഇതോടൊപ്പം വേറെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യയ്ക്ക് വഴിതെളിക്കുന്നുണ്ട്. സംശയരോഗം അഥവാ ഡെലൂഷണൽ ഡിസോർഡർ, ഉന്മാദ വിഷാദ രോഗം അഥവാ ബൈപോളാർ ഡിസോർഡർ, ചിത്തഭ്രമം അഥവാ സ്കിറ്റ്സോഫ്രീനിയ, അതുപോലെ ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വരുന്ന പൊരുത്തപ്പെടൽ പ്രശ്നങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ്, മദ്യവും ലഹരി വസ്തുക്കളും അമിതമായി ഉപയോഗിച്ചതിന് അടിമപ്പെടുന്ന അവസ്ഥ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, അതുപോലെ ആധുനിക കാലത്ത് ഡിജിറ്റൽ അടിമത്വവും, ആ ഡിജിറ്റൽ ഉപയോഗം സാധ്യമാകാതെ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നൊരു എടുത്തുചാട്ട സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആത്മഹത്യകളും, ഇതോടൊപ്പം തന്നെ സാമ്പത്തിക ആസൂത്രണമില്ലായ്മ ആത്മഹത്യകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത് പലപ്പോഴും പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പുകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് തൊട്ട് അമിതമായി ധനം ചെലവാക്കി ആഡംബര ജീവിതം, സ്വന്തം വരുമാനത്തിന് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ, ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ആത്മഹത്യകൾക്ക് കാരണമായേക്കാം. ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള വേദനാജനകമായതും ചിലപ്പോൾ ചികിത്സയ്ക്ക് പൂർണ്ണമായി വഴങ്ങാത്തതുമായ രോഗാവസ്ഥകൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാം. കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യമാണ് ആത്മഹത്യയുടെ മറ്റൊരു പ്രധാന ഘടകം. ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, വിവാഹേതര ബന്ധങ്ങൾ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയത്തിലെ വിടവുകൾ, ഇങ്ങനെയുള്ള പല ബഹുമുഖമായ കാരണങ്ങൾ ഈ ആത്മഹത്യകൾക്ക് പുറകിലുണ്ട് എന്നുള്ളതാണ് സത്യം.
0: സർ, അതുപോലെ തന്നെ ഒരാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ആത്മഹത്യാ ചിന്തകൾ അയാളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും തിരിച്ചറിയാൻ സാധിക്കത്തക്ക വിധം എന്തെങ്കിലും ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിക്കുമോ?

0: വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ പൊടുന്നനെ ഒരു മാറ്റം വന്നാൽ നമ്മൾ വളരെ ഗൌരവമായിട്ട് എടുക്കണം. എല്ലാവരോടും നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന, വളരെ ഉന്മേഷവാനായി കാണപ്പെട്ടിരുന്ന, ജോലിയിൽ കാര്യക്ഷമതയുണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഉൾവലിയുന്നു, സുഹൃത്തുക്കളോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു, ജോലിക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാലയത്തിൽ വരാൻ താല്പര്യം കാണിക്കുന്നില്ല, പഴയതുപോലെ ആളുകളോട് സംസാരിക്കുന്നില്ല, അയാളുടെ ഉറക്കം ക്രമം തെറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കളിക്കാൻ പോകാനോ മുൻപ് ആസ്വദിച്ചിരുന്നതോ ആയ കാര്യങ്ങൾക്കൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഇതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആത്മഹത്യാ ചിന്തകൾ ഉണ്ടോ എന്ന സംശയം ജനിപ്പിക്കേണ്ട ആദ്യ ഘടകം. ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇടപെടലുണ്ട്. ഇതിനെ നമ്മൾ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. ഇത് ബന്ധുക്കൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, അധ്യാപകർക്ക് ചെയ്യാം, സഹപാഠികൾക്ക് ചെയ്യാം, സഹപ്രവർത്തകർക്ക് തൊഴിലിടങ്ങളിൽ ചെയ്യാം. 5 ചെറിയ സ്റ്റെപ്പുകളുള്ളൊരു പ്രക്രിയയാണ്. ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന, അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്ന വ്യക്തിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് അന്വേഷിക്കുകയാണ് ആദ്യത്തെ പടി. അയാൾ ഇങ്ങോട്ട് വന്ന് പറയും എന്ന് കരുതിയിരിക്കാതെ അങ്ങോട്ട് ചെന്ന് അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് അന്വേഷിക്കുക സ്നേഹപൂർവ്വം. ഇതാണ് ആദ്യ പടി. 2, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെ ക്ഷമയോടെ, ഒരു മുൻവിധികളുമില്ലാതെ, അയാളെ തടസ്സപ്പെടുത്താതെ, കുറ്റപ്പെടുത്താതെ, അയാളുടെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിക്കാതെ, അയാളെ പരിഹസിക്കാതെ ക്ഷമാപൂർവ്വം അവസാനം വരെ കേൾക്കുക എന്നുള്ളതാണ് 2-ാമത്തെ സ്റ്റെപ്പ്. 3-ാമത്, ഒരുപക്ഷെ അയാളെ കേട്ട് കഴിയുമ്പോൾ ചില തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അയാൾ മരിക്കണം എന്ന ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ശരിയായ വിവരം പകർന്നുകൊടുത്ത് അയാളുടെ തെറ്റിദ്ധാരണയെ തിരുത്തുക. ഇനി അതല്ല, വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ആത്മഹത്യാ ചിന്ത വരുന്നതെങ്കിൽ റീഅഷുറൻസ് അല്ലെങ്കിൽ ആശ്വാസം പകരൽ എന്ന് പറയും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ടാകും വിധം ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നൊരു ആശ്വാസവചനമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ ഈ ആത്മഹത്യാ ചിന്തയിൽ നിന്ന് പുറകോട്ട് പോകും. എന്നിട്ടും ആ പ്രശ്നം മാറുന്നില്ലെങ്കിൽ 4-ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം, എൻകറേജ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് ചികിത്സയിലൂടെ ഈ പ്രശ്നപരിഹാരം കാണാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണത്. 5-ാമത്തെ സ്റ്റെപ്പ് എൻകറേജ് സോഷ്യൽ സപ്പോർട്ട്. ആത്മഹത്യാ പ്രവണതയുള്ള ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. കുടുംബാംഗങ്ങളും സഹപാഠികളും സുഹൃത്തുക്കളും അയൽവാസികളും പൊതുസമൂഹം മൊത്തത്തിലും അയാളെ ഒറ്റപ്പെട്ടു പോകാതെ സംരക്ഷിക്കണം. അയാളോടൊപ്പം ഇരിക്കണം, അയാളെ കേൾക്കണം, അയാളോട് സംസാരിക്കണം. അയാൾ ഒറ്റയ്ക്കായി പോകുന്നൊരു സാഹചര്യം ആ ചികിത്സയിലൂടെ അദ്ദേഹത്തിന്റെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുന്നതുവരെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആദ്യം തന്നെ ഈ ആത്മഹത്യാ പ്രവണത തിരിച്ചറിഞ്ഞ് ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും.
1: സാർ, ഈ കുട്ടികളിലും കൗമാരക്കാരിലും ഇന്ന് ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായാണ് കാണുന്നത്. ഈ ഒരു വിഷയത്തെ മുൻനിർത്തി ഒന്ന് ചോദിച്ചോട്ടെ, ആത്മഹത്യയെ അതിജീവിക്കാൻ കുട്ടികളെ എങ്ങനെയാണ് പ്രാപ്തരാക്കേണ്ടത്? അതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യ ഒട്ടാകെ 14,488 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. 2023 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 13,892 വിദ്യാർത്ഥി ആത്മഹത്യകളുടെ എണ്ണം. അതായത് ഒറ്റ വർഷം കൊണ്ട് 4.3% വർദ്ധനവ് ഈ വിദ്യാർത്ഥി ആത്മഹത്യകളിൽ സംഭവിക്കുകയാണ്. ഇതിന്റെ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോൾ, 1, അമിതമായ മത്സരത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ വളർത്തൽ സമ്പ്രദായമാണ് ഇതിന്റെ അടിസ്ഥാന കാരണമെന്ന് കരുതാം. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ആത്മഹത്യ വളരെ കുറവുള്ള പല രാഷ്ട്രങ്ങളും നോക്കിയാൽ എല്ലാ തൊഴിൽ മേഖലകൾക്കും തുല്യമായ ഒരു ആദരം കിട്ടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ചില പ്രത്യേക തൊഴിൽ മേഖലകൾക്ക് അമിതമായ ഒരു പ്രാധാന്യവും അമിതമായ ആദരവും കിട്ടുന്നു. ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകുക. അപ്പൊ ഇതിനൊക്കെ വളരെ തീവ്രമായ മത്സര പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ അവരുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ സഫലമാക്കാൻ ശ്രമിക്കുന്നു. അവരെ കൊണ്ട് താങ്ങാനാകാത്ത പാഠ്യ സമ്മർദ്ദം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ്. ഇത് മാറ്റിവെച്ചുകൊണ്ട് കുട്ടികളുടെ നൈസർഗികമായ സിദ്ധികൾ, അവരുടെ ജന്മസിദ്ധമായ വാസനകൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിപോഷിപ്പിക്കാനും ആ സിദ്ധികൾ ഉപയോഗിച്ച് ഉപജീവനം കഴിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് അവരെ വഴിതിരിച്ചു വിടാനുമുള്ള ഒരു കരിയർ ഗൈഡൻസ് ആണ് മാതാപിതാക്കളും അധ്യാപകരും ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി. 2-ാമത്തെ കാര്യം, അറിഞ്ഞോ അറിയാതെയോ കുട്ടികളെ താരതമ്യം ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളിൽ നിലവിലുണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ, സൗന്ദര്യത്തിന്റെയോ സ്മാർട്ട്നെസിന്റെയോ അടിസ്ഥാനത്തിൽ ഒക്കെ ഈ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നത് വീട്ടിലും അയൽവീടുകളിലും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. ഇത് കുട്ടികൾ കോളേജ്

0: കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും താരതമ്യ സ്വഭാവം അവസാനിക്കും. പക്ഷെ ആ ഘട്ടം എത്തുമ്പോൾ ഈ വിദ്യാർത്ഥികൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും സുഹൃത്തുക്കൾ ഇടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് അവരുടെ ജീവിതം എത്ര മനോഹരമാണ്, എന്റെ ജീവിതം നിറംകെട്ടതായി പോയല്ലോ എന്ന് കരുതി വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം. സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ പ്രദർശനാത്മകത, ഇതിന് അമിതമായ പ്രാധാന്യം നൽകുക. ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഇതൊക്കെ പ്രദർശിപ്പിച്ച് നടക്കുന്നതാണ് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊരു ധാരണ മനസ്സിൽ വരിക വഴി നമുക്ക് സാമ്പത്തികമായി കഴിയില്ലെങ്കിൽ പോലും ഇത്തരം സംഗതികൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് പലപ്പോഴും ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിക്കുന്നൊരു അവസ്ഥ വരും. ഇങ്ങനെ ഇതോടൊപ്പം തന്നെ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ഈ വിദ്യാർത്ഥി ആത്മഹത്യകൾക്ക് പ്രധാനപ്പെട്ട കാരണമാണ്. മാതാപിതാക്കളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, വീട്ടിൽ നമ്മുടെ സിബ്ലിങ്സുമായിട്ട് കൂടപ്പിറപ്പുകളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, ഒരുപക്ഷെ പ്രണയബന്ധം പോലെയുള്ള കാര്യങ്ങൾ അത് ഒരു പാകതയില്ലാത്ത രീതിയിൽ അത്തരം സംഗതികളിലേക്ക് എടുത്തു ചാടി അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ. ഇതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അമിതമായ ഡിജിറ്റൽ ഉപയോഗവും, അത് പൊതുവേ കുട്ടികളിൽ ഒരു എടുത്തുചാട്ട സ്വഭാവം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു 30 കൊല്ലം മുമ്പുള്ള കൗമാരപ്രായക്കാർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. സിനിമ കാണണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും ആരോടെങ്കിലും ആശയവിനിമയം ചെയ്യണമെങ്കിലും ഈ ഡിജിറ്റൽ യുഗത്തിൽ നിമിഷാർത്ഥം കൊണ്ട് ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ നടക്കാതെ വരാമെന്ന സാധ്യതയുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എടുത്തുചാടിയുള്ള പ്രതികരണങ്ങൾ, അതൊരുപക്ഷെ സ്വന്തം ജീവൻ എടുത്തുകൊണ്ടോ മറ്റൊരാളുടെ ജീവിതം എടുത്തുകൊണ്ടോ ആയിരിക്കാം നടക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങൾ ഈ വിദ്യാർത്ഥി ആത്മഹത്യകളുടെ പുറകിലുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ കണ്ടെത്തി അതിനെ പരമാവധി പരിപോഷിപ്പിക്കാൻ അവസരം കൊടുക്കുക, കുട്ടികളെ ഒരു കാരണവശാലും പരസ്പരം താരതമ്യം ചെയ്യാതിരിക്കുക, സാമ്പത്തികമായ സൗകര്യങ്ങളുടെ പ്രദർശനാത്മകത നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക, അതോടൊപ്പം തുറന്ന് സംസാരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക. സ്കൂളിൽ പോകുന്ന ആദ്യ ദിനം തൊട്ട് ജീവിതാന്ത്യം വരെ മാതാപിതാക്കളുമായി ദിവസേന 1 മണിക്കൂറെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളൊരു ക്വാളിറ്റി ടൈം വീട്ടിൽ ഒരുക്കി കൊടുക്കുക. ഇതിലൂടെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ വിഷയവും തുടക്കത്തിൽ അറിയാനും അവിടെ ഇടപെടാനും മാതാപിതാക്കൾക്ക് സാധിക്കുന്നു. എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിൽ ഫലപ്രദമായി ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടുക വഴി അവരെ ആത്മഹത്യകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നു.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി, ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചു. 130 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുകയും തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, ഫോറൻസിക് നടപടികൾക്കായി 54 വിദഗ്ധരെ വിന്യസിക്കുകയും ചെയ്തു. 35 ടൺ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിൽ എത്തിയതായി നേപ്പാളിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ചെളിയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ പ്രത്യേക വസ്ത്രങ്ങൾ, ഗ്യാസ് ഡിറ്റക്ടറുകൾ, ശ്വസന സഹായികൾ, താൽക്കാലിക നടപ്പാതകൾ, പോർട്ടബിൾ ജനറേറ്ററുകൾ, ലൈറ്റിംഗ് ടവറുകൾ, വെള്ളം നീക്കം ചെയ്യുന്ന പമ്പുകൾ തുടങ്ങിയ പ്രത്യേക സാങ്കേതിക ഉപകരണങ്ങളും ഇന്ത്യ നൽകി. ദുരന്തത്തിന് ഇരയായവരെ തിരിച്ചറിയാൻ DNA കിറ്റുകൾ, പ്രൊഫൈലിംഗ് ഉപകരണങ്ങൾ എന്നിവയും ഇന്ത്യ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രത്യേക ടണൽ രക്ഷാപ്രവർത്തന സംഘം നേപ്പാൾ സൈന്യവുമായി സഹകരിച്ച് ചിലിമെ, ലാങ്ടാങ് എന്നിവിടങ്ങളിൽ സംയുക്ത രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദുർഘടമായ ഭൂപ്രദേശം, പ്രവേശന പരിമിതികൾ, ടണലിലെ ചെങ്കുത്തായ ചെരിവ് തുടങ്ങിയവ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എക്സ്കവേറ്ററുകൾ പോലെ ഭാരമേറിയ യന്ത്രങ്ങൾ ടണൽ കവാടത്തിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന് സംഘം താൽക്കാലിക പാത നിർമ്മിച്ചു വരികയാണ്. ഞായറാഴ്ച ന്യൂഡൽഹിയിൽ ചേരുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ബഹുധ്രുവ ലോകത്തെ, യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ ബ്രിക്സിന്റെ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുമെന്ന് UN വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് അറിയിച്ചു. ലോകത്തെ സാമ്പത്തിക ജനസംഖ്യ ഭൌമ രാഷ്ട്രീയ സ്ഥിതിഗതികൾ 1940

45-ലേതിൽ നിന്നും വ്യത്യസ്തമാണെന്നും ഈ യാഥാർത്ഥ്യത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ഗുട്ടറസ് പ്രതീക്ഷിക്കുന്നതായും യു എൻ വക്താവ് അറിയിച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായ നിർമ്മാണം എന്ന പ്രമേയത്തിൽ ചേരുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അധ്യക്ഷൻ. ഫെബ്രുവരിയിലെ ഇന്ത്യ എഐ ഉച്ചകോടിക്ക് ശേഷം ഗുട്ടറസിന്റെ അഞ്ചാമത്തെയും ഈ വർഷത്തെ രണ്ടാമത്തെയും സന്ദർശനമാണിത്. ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി മുംബൈയിൽ ഇന്നലെ ആരംഭിച്ച ബ്രിക്സ് ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗം ഇന്ന് അവസാനിക്കും. സാമ്പത്തിക പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുക, നൂതന ആശയങ്ങൾക്കും സഹകരണത്തിനും പ്രോത്സാഹനം നൽകുക, സുസ്ഥിര വളർച്ച ഉറപ്പാക്കുക എന്നിവയാണ് ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വനിതാ സംരംഭകർക്ക് കൂടുതൽ അവസര സൃഷ്ടിക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ ബ്രിക്സ് രാജ്യങ്ങളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിമൻ ലെഡ് ഡെവലപ്മെന്റ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവയിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന കൊടുക്കുന്നതെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയിൽ 30 കോടി സ്ത്രീകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളുണ്ടെന്നും സ്ത്രീ സംരംഭകർക്ക് വായ്പകൾ വേഗത്തിൽ നൽകാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ തിമോറിലെ ഡിലിയിൽ തെക്കുകിഴക്കൻ ഏഷ്യൻ WHO റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ക്ഷയരോഗം തുടച്ചുനീക്കാൻ ഇന്ത്യയുടെ ശ്രമങ്ങൾ, മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തൽ, പരമ്പരാഗത വൈദ്യശാസ്ത്രം, WHO പാൻഡമിക് കരാറിന് കീഴിൽ പാത്തോജൻ ആക്സസ് ആന്റ് ബെനഫിറ്റ് ഷെയറിംഗ് സംവിധാനം തുടങ്ങിയവ കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. മാതൃ ശിശു ആരോഗ്യം, പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങൾക്കെതിരെ പോരാട്ടം എന്നീ മേഖലകളിൽ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങളെ ഡോക്ടർ ടെഡ്രോസ് ഇന്ത്യയെ അഭിനന്ദിച്ചു. 160,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ വഴി ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ക്യാൻസർ എന്നിവ ചികിത്സിക്കാൻ ഇന്ത്യ നടത്തിയ ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്ന് WHO ഡയറക്ടർ ജനറൽ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പരസ്പര പ്രവർത്തനക്ഷമത, സുരക്ഷ, വിഭവക്ഷമത, നൂതന ആശയങ്ങൾ തുടങ്ങിയ 6-ാം തലമുറ വയർലെസ് ആശയവിനിമയ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്ന വിവിധ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയും പങ്കാളിയായി. 6G നേതൃത്വത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 2030 6G സാങ്കേതികവിദ്യ എന്ന ലക്ഷ്യത്തിന് മുൻപ് തന്നെ സുരക്ഷിതമായ 6G വയർലെസ് നെറ്റ്വർക്കുകളുടെ വികസനം വേഗത്തിലാക്കാനും ദേശീയ തന്ത്രങ്ങൾ ഏകോപിപ്പിക്കാനും ആഗോള പങ്കാളിത്തം സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ടെഹ്റാനുമായി മുൻകൂട്ടി ഏകോപനം നടത്താതെ നിയന്ത്രിത മേഖലയിൽ പ്രവേശിക്കുന്ന കപ്പലുകൾ ഉപരോധ നടപടികൾ നേരിടേണ്ടിവരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇവയ്ക്ക് പിന്നീട് ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്താനും തുറമുഖം, ഇൻഷുറൻസ്, മറ്റ് സേവനങ്ങൾ എന്നിവ നിഷേധിക്കാനും സാധ്യതയുണ്ടെന്ന് IRGC വക്താവ് ഹുസൈൻ മൊഹബി പറഞ്ഞു. മേഖലയുടെ കൃത്യമായ അതിർത്തി നിർണ്ണയിക്കുന്ന വിവരങ്ങൾ ഇറാൻ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമുദ്രമേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സമുദ്ര ലക്ഷ്മണ സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ നാവികസേനാ കപ്പൽ INS മൈസൂർ മലേഷ്യയിലെ ലുമട്ട് നാവിക താവളത്തിലെത്തി. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമാണ് INS മൈസൂറിന്റെ മലേഷ്യൻ സന്ദർശനമെന്ന് ഹൈക്കമ്മീഷൻ അറിയിച്ചു. 22,000 രൂപയുടെ പ്രാഥമിക നിക്ഷേപത്തിന് പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഇത്തരത്തിൽ ഏതെങ്കിലും നിക്ഷേപ പദ്ധതിയെ ഗവൺമെന്റോ പ്രധാനമന്ത്രിയോ അംഗീകരിച്ചിട്ടില്ലെന്നും PIB അറിയിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ഗവൺമെന്റിന്റെ മുൻഗണനകളിൽപ്പെട്ടതാണ് അവരുടെ പ്രശ്നങ്ങളെന്നും 15 കോടി രൂപയുടെ കുടിശ്ശിക പൂർണ്ണമായും നൽകിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ അറിയാനും പരിഹരിക്കാനും ഉടൻ യോഗം വിളിച്ചു ചേർക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം.
ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി കെ

0: മുരളീധരൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ ബി ബി ഗോപകുമാർ എംഎൽഎ അധ്യക്ഷനാകും. ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം എന്ന ആഗോള സന്ദേശമുയർത്തി മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യ ആഖ്യാനങ്ങൾ മാറ്റാം സംസാരിച്ചു തുടങ്ങാം എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും മെഡിക്കൽ കോളേജ് ഹൌസ് സർജൻമാരുടെ സ്കിറ്റ് അവതരണവും പരിപാടിയുടെ ഭാഗമായി നടത്തും. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ ഇന്ന് പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റിഹാബിലിറ്റേഷൻ, ഐ എം എ സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ പി എൻ സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ പത്രികകൾ നൽകി. മുസ്ലിം ലീഗിലെ ഫർസിന കുറ്റിച്ചിറയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. ഐഎൻഎൽഎ ടി ടി ജംഷിനെയാണ് എൽഡിഎഫിന് വേണ്ടി മത്സരിക്കുന്നത്. കൌൺസിലർ ഫാത്തിമ തഹലിയ എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജന്മഭൂമി റസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞിക്കണ്ണൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ബിജെപി സംസ്ഥാന സമിതി അംഗമായ അദ്ദേഹത്തിന്റെ അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. തിരുവനന്തപുരത്ത് ജന്മഭൂമി ഓഫീസിലും പ്രസ് ക്ലബിലും തുടർന്ന് തിരുമലയിലെ വീട്ടിലും പൊതുദർശനത്തിനുശേഷം വൈകിട്ട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. അരനൂറ്റാണ്ടിലേറെ മാധ്യമരംഗത്ത് പ്രവർത്തിച്ച കുഞ്ഞിക്കണ്ണൻ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ കുട്ടാവ സ്വദേശിയാണ്. ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സ്ഥാപക സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹനന്റെ സംസ്കാരം അല്പസമയത്തിനകം കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥിൽ നടത്തും. ടൌൺഹാളിലെ പൊതുദർശനത്തിന് ശേഷമാണ് സംസ്കാരം. സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. യുഎസ് ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ബെലാറസ് താരം ആര്യന സബലങ്ക അമേരിക്കയുടെ ജെസിക്ക പെഗുലയെയും കോക്കോ ഗഫ് കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും നേരിടും. നാളെയാണ് മത്സരം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ബെൻ ഷെൽട്ടൺ കാർലോസ് അൽക്കാരിസിനെയും ഫ്രാൻസിസ് ടിയാഫോ അലക്സ് മൈക്കിൾസിനെയും പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ഉച്ചയ്ക്ക് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി കണ്ണൂരിൽ സമ്മാനിക്കും. 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
2: ജി വി പ്രകാശ് കുമാർ പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ഹൈങ്കാരം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: രഞ്ജൻ രാജ്, പ്രദീപ് കുമാറും സൈന്ധവയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കടവേർ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: അഭയ് ജോധ്പുർക്കാർ, ഐശ്വര്യ മുരുകൻ ഈ പടത്തിനു വേണ്ടി പാടിയ ഗാനമാണ് അടുത്തത്.

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടി വിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ. കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം ജയിൽ. ഈ പടത്തിലേത്. ഗാനം പാടിയത് GV പ്രകാശ് കുമാർ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഈ ഗാനം ലിക്കർ ഈ പടത്തിലെത്തി.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സ്ത്രീ സംരംഭകർക്ക് വായ്പകൾ വേഗത്തിൽ നൽകാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിമൻ ലെഡ് ഡെവലപ്മെന്റ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്മായിലി മുസ്ലിം സമുദായത്തിന്റെ 50-ാമത് പാരമ്പര്യ ഇമാം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമൻ ആദ്യ ഇന്ത്യാ സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരം എത്തിയ അദ്ദേഹത്തെ ഇന്ത്യൻ പ്രതിനിധി സംഘം സ്വീകരിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അവർക്കൊപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഗവൺമെന്റിന്റെ മുൻഗണനകളിൽപ്പെടുന്നതാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യാജരേഖ നിർമ്മിച്ചവർക്കെതിരെ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കെട്ടിട ഉടമയും കെട്ടിടത്തിൽ ഹോട്ടൽ ആരംഭിക്കാനിരുന്ന കതിരൂർ സ്വദേശികൾക്കുമെതിരെയാണ് കേസ്. ടെഹ്റാനുമായി മുൻകൂട്ടി ഏകോപനം നടത്താതെ നിയന്ത്രിത മേഖലയിൽ പ്രവേശിക്കുന്ന കപ്പലുകൾ ഉപരോധ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ. ഇവയ്ക്ക് പിന്നീട് ഹോർമുസ് കടലിടുക്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുമെന്നും IRGC വക്താവ് ഹുസൈൻ മൊഹബള്ളി പറഞ്ഞു. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ്ആർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, 9495563621. മറ്റൊരു നമ്പർ 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ ശ്യാം സൂരജ് എസ്ആറിനൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തീറ്റപ്പുൽ കൃഷി വ്യാപനവും അതുപോലെ തന്നെ അതിനുവേണ്ടി സർക്കാർ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് ആണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമുക്കറിയാം സാർ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർ, ക്ഷീര കർഷകർ പ്രത്യേകിച്ചും, പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി തരണം ചെയ്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അവരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലിത്തീറ്റയിലുണ്ടാകുന്ന വില വർധനവാണ്. അത് ദിനംപ്രതി ഇങ്ങനെ തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അവർക്ക് ഈ മേഖലയിലെ അവർക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീറ്റപ്പുൽ കൃഷി അതൊരു പ്രധാന ഘടകമായിട്ട് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ തീറ്റപ്പുൽ കൃഷിക്ക് ഇന്ന് സംസ്ഥാനത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. കാര്യം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ വസ്തുവിൻ്റെ ഈ സ്ഥലത്തിൻ്റെ കൃഷിസ്ഥലത്തിൻ്റെ ഒരു അപര്യാപ്തത, എല്ലാ കർഷകനും 10 സെൻറ്റോ 15 സെൻറ്റോ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും 2 പശുവിനെ വളർത്തുന്നത്. അവർക്ക് വ്യാപകമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പുതിയ നല്ല ഇനം തീറ്റപ്പുൽ കൃഷി വളർത്തി അതിന് കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ ക്ഷീര കർഷകരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്.
2: അതെ.
1: അപ്പോൾ ഇന്ന് ഈ തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇന്ന് ഗവൺമെൻറ് ഏതെല്ലാം രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്? അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായും. ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ആവശ്യമുള്ള പാലിൻ്റെ ഒരു ഏകദേശം 70% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവിൽ സർക്കാർ രേഖകളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ. മറ്റേതൊരു കാർഷിക ഉൽപ്പന്നത്തെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തിയാലും അക്കാര്യത്തിൽ നമുക്ക് ഭാഗ്യമുണ്ട്. അതായത് ഇപ്പോൾ നെല്ലിൻ്റെ ഉൽപ്പാദനമാണെങ്കിലും പച്ചക്കറിയുടെ ഉൽപ്പാദനമാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദനമുള്ളൂ, എന്നാൽ നമ്മുടെ ഉപഭോഗം വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഓണക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും നമുക്ക് ആവശ്യമായ പൂക്കൾ വരെ വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും. എന്നാൽ പാലിൻ്റെ കാര്യത്തിൽ 70% നമുക്ക് ഉൽപ്പാദനമുണ്ട്. സ്വയം പര്യാപ്തത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ. അതായത് നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരല്പം കൂടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 100% നമ്മുടെ ആവശ്യത്തിനനുസൃതമായ പാലുൽപ്പാദനത്തിന് സാധ്യതയുണ്ട്. പക്ഷേ അതിന് കുറേ പ്രശ്നങ്ങളുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളറിയാം കേരളം പൊതുവിലെ സ്ഥലപരിമിതി വളരെ ഉള്ള ഒരു സംസ്ഥാനമാണ്. പൊതുവെ കാർഷിക വൃത്തിയോട് താല്പര്യക്കുറവ് ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഈ 70% പാലുൽപ്പാദനത്തെ നിലനിർത്തുകയും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു 100% ആക്കാനും ശ്രമിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് പ്രയാസപ്പെടുകയാണെങ്കിൽ നമുക്കതിന് സാധ്യതയുണ്ട്. മാത്രമല്ല കേരള മുഖ്യമന്ത്രി ഈ അടുത്ത് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം, വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റും.
1: ഇപ്പം
2: നമുക്ക് ഏകദേശം 65 ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസത്തെ ഉൽപ്പാദനം. അപ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 35 ലക്ഷം ലിറ്റർ പാൽ കൂടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു അവസ്ഥയുണ്ടാവും. പക്ഷേ അതിന് ഈ പറയുന്നത് പോലെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരണം. ആ വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തീറ്റപ്പുല്ല് എന്ന് പറയുന്നത്. പശു നമുക്കറിയാം, പശു അയവെട്ടുന്ന ഒരു മൃഗമാണ്. അപ്പോൾ അയവെട്ടുന്ന ഒരു മൃഗത്തിന് കൂടുതൽ ആവശ്യമുള്ളത് നാര് കലർന്ന വസ്തുക്കളാണ്. അപ്പോൾ നാര് കലർന്ന വസ്തുക്കളെ അത് നന്നായിട്ട് ദഹിപ്പിച്ച് അതിൽ നിന്നാണ് അമൂല്യമായ പാലുണ്ടാക്കുന്നത്. മാത്രമല്ല ഈ സങ്കരയിനം പശുക്കളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് നമുക്ക് നാടൻ കന്നുകാലികളാണ് ഉണ്ടായിരുന്നത്. ആ നാടൻ കന്നുകാലികളിൽ നിന്ന് നമുക്ക് കുറച്ച് പാലേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ അവയ്ക്ക് കൊടുത്തിരുന്ന തീറ്റയെല്ലാം ഈ നാര് കലർന്ന വസ്തുക്കളായിരുന്നു. അപ്പം നാര് എന്ന് പറയുന്നത് പശുവിൻ്റെ ആരോഗ്യത്തിനും പാലുൽപാദനത്തിനും ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് കൊടുക്കാൻ സാധ്യമുള്ളത് നമുക്ക് തീറ്റപ്പുല്ലിലൂടെയാണ്.
1: അപ്പം നമുക്ക് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കോള് കോളർ വെയിറ്റ് ചെയ്യുകയാണ്.
2: ശരി, നമുക്കത്.
1: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: എന്റെ പേര് രാജേഷ്ണാണ്, ഇരിട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്.
1: ഇരിട്ടി നിന്ന്. ഓക്കെ.
3: അതെ, ഇരിട്ടി നമ്മുടെ ആറളം ഫാം അറിയാമോ?
1: ആറളം ഫാം അറിയാം,
2: കേട്ടിട്ടുണ്ട്, അവിടെ വന്നിട്ടില്ല.
1: പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
3: അതായത് എനിക്ക് ഇവിടെ ഒരു 50 ഏക്കർ സ്ഥലം ഞാന് ലീസിനെടുത്തിട്ട് കൃഷികൾ ചെയ്യുന്നുണ്ട്. കുരുമുളകായിട്ടും മറ്റേ അടക്ക എല്ലാം ആയിട്ട് സ്ഥലങ്ങൾ തെളിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് ഒരു 40 ഏക്കറോളം ക്ലീൻ ആയി. അപ്പൊ അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഏരിയ, ഒരു 5 ഏക്കറല്ലെങ്കിൽ 10 ഏക്കറോളം ഈ തീറ്റപ്പുല്ലും കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
2: ഓക്കെ, പറഞ്ഞോളൂ.
3: അപ്പോ അതുമായിട്ട്, അതെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമുക്കിപ്പോ ലീസിനെടുത്ത് 10 വർഷത്തേക്ക് ലീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ എവിടെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് അറിയാനാണ് വിളിച്ചത്.
2: ഓക്കെ. അപ്പൊ രാജേഷ് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തതില് ആദ്യം രാജേഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പൊതുവെ ഇന്ന് നമുക്ക് വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതായാലും എല്ലാ മംഗളാശംസകളും ആദ്യം നേരെയാണ്. അപ്പോൾ അതിൽ ഈ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന് ഈ നമ്മുടെ ഏതൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുള്ളതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഏതായാലും 50 ഏക്കർ സ്ഥലമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 50 ഏക്കറിൽ കുറച്ച് സ്ഥലത്ത് തീറ്റപ്പുല്ലിനങ്ങൾ വളർത്താം. തീറ്റപ്പുല്ലിനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് നേപ്പിയർ, ഗിനി പുല്ല്, ഈ വിഭാഗത്തിലുള്ള പുല്ലുകൾ കുറച്ച് പ്രദേശത്ത് വളർത്താം. അതുകൂടാതെ കുറച്ച് പ്രദേശത്ത് വേണമെങ്കിൽ നമുക്ക് സീസണലായിട്ടുള്ള കുറച്ച് ക്രോപ്സ്, അതായത് ഒരു ഒരു പ്രത്യേക ഒരു സമയ പരിധിയിൽ മാത്രമായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ഏതെങ്കിലും 2 തവണയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോളമോ അല്ലെങ്കിൽ വൻപയർ, ഈ ഇനത്തിൽപ്പെട്ടത് വേണമെങ്കിലും ചെയ്യാം. ഇതുകൂടാതെ ഈ അതിരിന് വേണമെങ്കിൽ ഈ ഫോഡർ ട്രീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റപ്പുല്ലിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പീലിവാഗ, കലിയാണ്ട്ര, മുരിങ്ങ, മൾബറി, ഇങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അതിരുകളിൽ വയ്ക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 എണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പശുവിനെ വളർത്താനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ?
3: ഉണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പൊ ഞാന് ഈ ഇത് വൻ കാടായിരുന്നു.
2: അതെ.
3: അത് 2 ഹിറ്റാക്കി ഇപ്പോ ഒരു 1.5 മാസത്തോളമായിട്ട് മൊത്തം പറിച്ച് ക്ലിയർ ആയി. അപ്പൊ നന്നായിട്ട് സാധാരണ പുല്ലുണ്ടല്ലോ, അത് നന്നായിട്ട് കയറി വരുന്നുണ്ടില്ല. അപ്പൊ നമുക്ക് ഒരു 20 പോത്ത്, ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഒരു 20 പോത്ത് കുഞ്ഞുങ്ങളെ മേടിച്ച് ഒരു 1 ഏക്കർ കൃത്യമായിട്ട് വളച്ച് ഇതാക്കിയിട്ട് ഫെൻസ് ചെയ്തിട്ട് അതിനകത്തിട്ട് പുല്ലരിഞ്ഞിട്ട് കൊടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലസ് കാലികളെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് നമ്മൾ വളർത്തി വലുതാക്കി ചെന പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല.
2: അത് വളരെ നല്ലതാണ്.
3: അല്ല, എനിക്ക് പാല് കറന്ന് നമുക്കൊരു ചെയ്യാനുള്ള ഒരു അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
2: അതും അതിനെയും ഞാൻ എന്ത് ചെയ്യണം, അതിനെയും ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവർക്ക് നല്ല ഇനം പശുക്കളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ വാങ്ങിച്ചിട്ട്, പശുക്കുട്ടികളെ വാങ്ങിച്ചിട്ട് അവയെ വളർത്തി അതിനെ ചെന പിടിപ്പിച്ച് ഇനി പ്രസവിച്ച ശേഷമോ അല്ലാതെ ഒരു 6-7 മാസം ചെനയായതിനു ശേഷമോ വിൽപ്പന നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് നമുക്ക് ഹീഫർ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹീഫർ എന്ന് പറഞ്ഞാൽ കിടാരി. അപ്പോൾ കിടാരികളുടെ പാർക്ക്. ആ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ക്ഷീരവികസന വകുപ്പ് മുഖേന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ലഭിക്കും. ഒന്നാമത്തെ കാര്യം. 2, ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പ്രദേശത്ത്, അതായത് ഒരു 2.5 ഏക്കറിന് മേലെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് ക്ഷീരവികസന വകുപ്പ് ഇപ്പോൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഏകദേശം 1 ലക്ഷം രൂപയാണ്. അപ്പോൾ അതെന്ന്

0: പറഞ്ഞാല് ആ അതായത് ബാരൻ ലാൻഡ്, അൺയൂട്ടിലൈസ്ഡ് ലാൻഡ്, അതായത് തരിശായി കിടക്കുന്നതും ഇപ്പൊ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് കൊടുക്കുന്ന ഒരു സഹായമാണ് 100,000 രൂപ വരെ സാമ്പത്തിക സഹായമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന് ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോ ആ നിങ്ങളുടെ ആ ഫാം ഇരിക്കുന്നത് ഏത് ബ്ലോക്കിലാണോ ആ ബ്ലോക്ക് ഓഫീസിൽ ക്ഷീരവികസന വകുപ്പിന്റെ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റ്, ക്ഷീരവികസന യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവും. അവിടെ പോയി ക്ഷീരവികസന ഓഫീസറെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതിന് ആ കാരണം കൂടുതൽ വിശദ വിവരങ്ങൾ നേരിട്ട് കിട്ടിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പിന് ഒരു പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ എന്നാണ് അതിന്റെ പേര്. ക്ഷീരശ്രീ പോർട്ടലിലൂടെയാണ് നമ്മുടെ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇത് അധികം വൈകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ അപേക്ഷകൾ ക്ഷണിച്ച് അവര് ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം ഗുണഭോക്താക്കളുടെ പട്ടിക ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം അവരെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ.
1: അപ്പൊ രണ്ട് രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹത്തിന് അർഹത ഉണ്ടെന്നാണോ പറയുന്നത്?
0: അതെ അതെ,
1: ഈ കിടാരി വളർത്തുന്നതിനും അതുപോലെ തന്നെ ഈ
0: തീറ്റപ്പുൽ
1: കൃഷി ചെയ്യുന്നതിനും രണ്ട് രീതിയിലുണ്ട്.
0: ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ചെയ്യാം. കെ എൽ ഡി ബോർഡ് ഈ തീറ്റപ്പുല്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസ്കരണ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സൈലേജ് ഉണ്ടാക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ പുല്ല് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള യൂണിറ്റ്, അതിനുള്ള സഹായം KLD ബോർഡ് മുഖേന നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് KLD ബോർഡിന്റെ യൂണിറ്റുകളിലേക്കും ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് സമയം താമസിക്കരുത്. കാരണം നമ്മൾ മൺസൂണിന്റെ സമയത്താണ് ഈ പരിപാടികളൊക്കെ തുടങ്ങേണ്ടത്. അതുകൊണ്ട് അധികം താമസിക്കാതെ എന്ത് ചെയ്യുക, ഈ അപേക്ഷകൾ കൊടുക്കാനും ഈ ആൾക്കാരെ കാണാനും ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ
1: ഓക്കെ, രാജേഷ് വിളിച്ചതിൽ വളരെ സന്തോഷം. അദ്ദേഹം ഇരിട്ടി കണ്ണൂർ ജില്ലയാണ്.
0: കണ്ണൂർ ജില്ല.
1: ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടും തീറ്റപ്പുൽ കൃഷിയുടെ വ്യാപനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്.
0: അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് പശുവിന്റെ ആമാശയം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ പുല്ലിനെ ദഹിപ്പിക്കാനാണ്. അപ്പൊ പുല്ല് ദഹിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആമാശയത്തിലെ ആ നാലറകളാണ് പശുവിന്റെ ആമാശയത്തിനുള്ളത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും വലിയ അറയായ റൂമൻ എന്ന് പറയുന്ന അറയ്ക്ക് 120 ലിറ്റർ വരെ സാധനത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പൊ അതിനകത്തേക്കാണ് പശു ഈ നാര് കലർന്ന പുല്ല് ശേഖരിച്ചു വെക്കുന്നത്. ശേഖരിച്ചു വെച്ചതിന് ശേഷം പിന്നീട് അത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് അയവെട്ടി അതിൽ നിന്ന് ആണ് പോഷകങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പോഷകങ്ങളിലൂടെയാണ് പശുവിന്റെ പാലുൽപാദനവും അതിന്റെ ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങളും അത് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശു അയവെട്ടുന്ന മൃഗമാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഒരു 30-35 കിലോ പുല്ല് ദിവസേന ലഭിക്കേണ്ടതാണ്. ഈ നന്നായി പുല്ല്
1: പച്ചപ്പുല്ല് തന്നെ വേണമെന്നുണ്ട്.
0: ആ വേണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് നമ്മൾ വേറെ എന്ത് കൊടുത്താലും അതിനകത്ത് ഇത്രയും നാര് നമുക്ക് കിട്ടില്ല. ഇപ്പൊ പുല്ല് വേണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് പുല്ലിന്റെ ലഭ്യത കുറവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 35 കിലോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 കിലോ എങ്കിലും എന്ത് ചെയ്യുക, പുല്ല് കൊടുക്കുക. ബാക്കി നമുക്ക് വൈക്കോല് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾ വേസ്റ്റോ അതല്ലെങ്കിൽ ഈ പൈനാപ്പിൾ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വാഴ വെട്ടിക്കഴിയുമ്പോൾ വാഴയുടെ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലകളും വേണമെങ്കിൽ കൊടുക്കാം. ഇനി ചക്ക വെട്ടുമ്പോൾ ചക്കയുടെ പൂഞ്ചും അതിൻ്റെ ഈ എന്താണ് അരം പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി അത് വേണമെങ്കിൽ കൊടുക്കാം. അതെല്ലാം കൊടുക്കാം. പക്ഷെ അതൊക്കെ കൊടുക്കുമ്പോഴും പശുവിന് ഒരു 15 കിലോയെങ്കിലും ഒരു ദിവസം പുല്ല് അത്യാവശ്യം കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതാണ് ബേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അടിസ്ഥാന വളമായിട്ട് നമ്മൾ കാലിവളം അല്ലെങ്കിൽ പച്ചിലവളം ഇടണമെന്ന് പറയുന്ന പോലെ പശുവിൻ്റെ തീറ്റയിലെ അടിസ്ഥാനപരമായ തീറ്റ എന്ന് പറയുന്നത് പുല്ല് തന്നെയാണ്. പുല്ല് കൊടുക്കുന്നതിലൂടെ പശുവിൻ്റെ ആമാശയത്തിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുകയും ആ നന്നായി നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള തീറ്റ എന്താണോ ആ തീറ്റയെ ഫലപ്രദമായിട്ട് പശുവിന് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീറ്റ പശുവിന് അത്യാവശ്യമാണ്, നാര് കലർന്ന വസ്തുക്കൾ. രണ്ടാമത്തെ കാര്യം, പശുവിനെ മിക്കവാറും എല്ലാവരും വളർത്തുന്നത് പാലിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പാലിൽ നല്ല കൊഴുപ്പ് വേണം. അപ്പോൾ കൊഴുപ്പെന്ന് പറയുന്ന ഘടകം പാലിൽ ഉണ്ടാക്കുന്നത് തീറ്റപ്പുല്ലാണ്. അതായത് നാര് കലർന്ന വസ്തുക്കൾ പശു കൂടുതൽ കഴിച്ചാൽ മാത്രമേ പാലിൽ കൊഴുപ്പ് അധികമായി ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊഴുപ്പിനെ ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഘടകമാണ് പുല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുല്ല് വളരെയധികം അത്യാവശ്യമാണ്.
1: കൊഴുപ്പ് കൂടുതലുള്ള പാല് കൊടുത്താൽ അവർക്ക് കൂടുതൽ വില കിട്ടും.
0: വില കിട്ടും.
1: സൊസൈറ്റിന്നൊക്കെ അങ്ങനെ നോക്കിയിട്ടല്ലേ, അതിൻ്റെ ഒരു അളവ് നോക്കിയിട്ടൊക്കെയല്ലേ വില നിശ്ചയിക്കുന്നത്.
0: അതെ, വിലയുടെ കാര്യം

0: മാത്രമല്ല പലർക്കും ഈ വീട്ടിന് അവർക്ക് കിട്ടുന്ന പാലിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അവരതിൽ നിന്ന് കുറച്ച് നെയ്യ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് കുറച്ചൊന്ന് തൈരാക്കിയതിന് ശേഷം അതിൽ നിന്ന് കടഞ്ഞ് കുറച്ച് വെണ്ണ എടുത്ത് അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ പൊതുവിൽ ആൾക്കാരുടെ ഒരു ശീലം കൂടെ ഉണ്ട്, പാല് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കട്ടിയുണ്ടോ അതില് നോക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം നോർമലായിട്ട് നേരിട്ട് കർഷകർക്ക് വിൽപ്പന നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളവും നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ പ്രധാനമാണ്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഞാൻ ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണകുമാർ വിളിക്കുന്നത്.
1: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഹലോ സാറേ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഈ പരിപാടി ഒന്ന് കൊണ്ടുവന്ന് എത്തിച്ചതിനും ആകാശവാണി ഒരുക്കി തന്നതിനും 1000 നന്ദി.
1: എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ, ചോദ്യം നേരിട്ട് ചോദിച്ചോ, സമയം കുറവ്.
0: എന്താണ്, ഒന്നുകൂടെ പറയൂ. തീറ്റപ്പുൽ കൃഷിക്ക് ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാം.
2: ഭിന്നശേഷി കുടുംബത്തിൽപ്പെട്ട
0: സ്ഥലമുണ്ടോ സ്വന്തമായിട്ട്? സ്ഥലമുണ്ടോ സ്വന്തമായിട്ട് ഉദയകുമാറിന്? 10 സെന്റ് സ്ഥലമുണ്ട്. ആ, അപ്പൊ 10 സെന്റ് സ്ഥലത്ത് തെങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തെങ്ങുണ്ട്. ഓക്കെ, ബാക്കി സ്ഥലം ഏതായാലും 10 സെന്റ് സ്ഥലത്തിലാണെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു സെന്റിന് 100 ചുവട് എന്നുള്ള കണക്കിൽ നമുക്കൊരു 1000 ചുവട് പുല്ലെങ്കിലും വയ്ക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 10 സെന്റിൽ നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ ആ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് വലിയൊരു ചെലവൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ലോണൊന്നും ആവശ്യമില്ല. ഇതിൽ ആ ചെലവെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അത് കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം ആ സ്ഥലം ഒന്ന് നന്നായിട്ട് ഉഴുത് മറിച്ച് അതിനകത്തെ നമ്മുടെ മണ്ണിനെ നല്ല പൊടിയാക്കി മാറ്റണം. അപ്പോൾ ഉഴുത് മറിക്കാനുള്ള ചെലവ് നമുക്ക് ഏതായാലും വരും, ഒന്നാമത്തത്. പിന്നെ ക്ഷീരവികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 10 സെന്റ് വരെ ഉള്ളവർക്ക് സബ്സിഡി ഒന്നും ലഭ്യമല്ല. എങ്കിൽ പോലും 10 സെന്റ് വരെ ഉള്ളവർക്ക് അല്ലെങ്കിൽ 20 സെന്റ് വരെ ഉള്ളവർക്ക് സൗജന്യമായിട്ട് അവർ പുൽക്കട കൊടുക്കുന്നുണ്ട്. അതായത് നടാൻ വേണ്ടിയിട്ടുള്ള നടീൽ വസ്തുവായിട്ടുള്ള തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് കിട്ടും. അത് ക്ഷീരവികസന ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പം നമുക്ക് ആദ്യം വരുന്ന ഈ ചെലവെന്ന് പറയുന്ന ഉഴുത് മറിക്കുന്ന ചെലവും പിന്നെ ഈ പറയുന്നത് പോലെ പുൽക്കട നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ജലസേചന സൗകര്യം ഉണ്ടോ? ഉണ്ട്, ജലസേചന സൗകര്യം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ പശു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏതായാലും കുറച്ച് കാലിവളം വേണം. കുറച്ച് കാലിവളം നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അത് നമ്മുടെ അടുത്ത് അതെങ്കിലും പശു വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാലിവളം വാങ്ങിക്കാം. ആ ആ ഓക്കെ, അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയ തോതിലുള്ള ഒരു ചെലവ് കൊണ്ട് ഈ 10 സെന്റ് സ്ഥലത്ത് എന്തായാലും കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, നമ്മൾ ആ 10 സെന്റിൽ 1000 ചുവട് വെച്ചാൽ നല്ല ഈ ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പുല്ലാണെങ്കിൽ ഒരു ചുവടിൽ നിന്ന് നമുക്ക് 30 മുതൽ 50 കിലോ വരെ പുല്ല് കിട്ടും. ആ ഒരു ചുവടിൽ നിന്ന്, അതായത് ഒരു ചുവടിൽ നമ്മൾ നടുന്നതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ചെനപ്പുകൾ വരും. ആ ചെനപ്പുകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു പ്രാവശ്യം വെട്ടുമ്പോൾ തന്നെ ഏകദേശം 30 മുതൽ 50 കിലോ കിട്ടും. 3 രൂപയാണ് ഇപ്പം മാർക്കറ്റിലുള്ള വില പുല്ലിന്. ആ അപ്പം നമുക്കത് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയുണ്ട്. അപ്പം കിലോയ്ക്ക് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റും.
1: ആവശ്യമില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. 10 സെന്റിനകത്ത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിന് വലുതായിട്ട് ചെലവ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ലോണിന്റെ ആവശ്യമില്ല.
2: ഓക്കെ, ഓക്കെ,
1: ഈ നമ്മളിപ്പം തീറ്റപ്പുല്ലിന്റെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിവിധ തരം സാർ സൂചിപ്പിക്കുന്നുണ്ട്, നല്ല ഇനം നേപ്പിയർ ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ തരം തീറ്റപ്പുൽ, അതിന്റെ വിവിധ തരം
0: തരത്തിലുള്ള
1: അതേക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാലേ?
0: അതായത് 4 വിഭാഗം എന്ന് പറയാം നമുക്ക്. അതായത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തീറ്റപ്പുല്ലുകളെ നമുക്ക് 4 വിഭാഗമായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്നാമത്തത് തീറ്റപ്പുല്ലുകൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ ഫോഡർ ഗ്രാസ് എന്ന് പറയും. അതായത് തീറ്റയ്ക്ക് ഉപയോഗിക്കുന്ന പുല്ലുകളെല്ലാം പറയുന്നൊരു പേരാണ് ഫോഡർ. അപ്പോൾ ഫോഡർ ഗ്രാസ്, ഫോഡർ ഗ്രാസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൽ പെട്ട പുല്ലിനങ്ങളാണ് ഈ സങ്കര നേപ്പിയർ, നേരത്തെ ഞാൻ പറഞ്ഞ ഹൈബ്രിഡ് നേപ്പിയർ.

0: എന്ന് പറയുന്നത്. കേരളത്തിൽ പൊതുവിൽ കൂടുതൽ കർഷകർ കൃഷി ചെയ്യുന്നത് ശങ്കര നേപ്പിയറാണ്. പിന്നെ ഒന്ന് ഗിനി ഗ്രാസ്, അത് വർഷങ്ങളായിട്ട് കേരളത്തിൽ കൃഷി ചെയ്യുന്നതാണ്, ഗിനി പുല്ലെന്ന് പറയും. അത് ഈ ശങ്കര നേപ്പിയർ 1990s ശേഷമാണ് ഇവിടെ വരുന്നത്. അതിന് മുമ്പ് വരെ നമ്മുടെ കർഷകർ ഈ ഇതിലെ ഈ തെങ്ങിൻ്റെ ഇടവളയായിട്ട് കൃഷി ചെയ്തിരുന്നതാണ് ഈ ഗിനി ഗ്രാസ് അല്ലെങ്കിൽ ഗിനി പുല്ല്. പിന്നെ ഉള്ളത് കോങ്കോ സിഗ്നൽ എന്ന പേരുള്ള ഒരു പുല്ലുണ്ട്, അതും ഈ തെങ്ങിൻ്റെ ഇടവളയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കോങ്കോ സിഗ്നൽ എന്ന് പറയുന്നത്. സിറ്റേറിയ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്, സിഗ്നൽ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്. മലം പ്രദേശങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിക്കിയു എന്ന് പറയുന്നൊരു പുല്ലുണ്ട്. ഇപ്പം മാട്ടുപെട്ടി ഫാം, അതായത് KLD ബോർഡിൻ്റെ മാട്ടുപെട്ടി ഫാമിലൊക്കെ മുഴുവനും പശുക്കൾക്ക് മേഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുല്ലിൻ്റെ പേര് കിക്യു പുല്ല് എന്നാണ് പറയുന്നത്.
1: അതിന്റെ പ്രത്യേകത എന്താണ്?
0: അതായത് അത് അതല്ലല്ല, അത് ഉയരത്തിൽ പൊങ്ങുന്നതല്ല, അത് പ്രതലത്തിനോട് ചേർന്ന് കിടക്കുന്ന പുല്ലാണ്. അതായത് നമ്മൾ സാധാരണ ഈ ഫുട്ബോളുകാരൊക്കെ ടർഫ് എന്ന് പറയില്ലേ, അപ്പൊ ടർഫിൽ വളരുന്നത് പോലുള്ള ഒരു പുല്ലാണ് കിക്യു എന്ന് പറയുന്ന പുല്ല്. ആ പുല്ലിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് മേയാൻ വേണ്ടിയിട്ട് പശുവിനെ അത് ഉപയോഗിക്കാം. അപ്പൊ അവിടെ കൂടുതലും പശുക്കളെ മേയാൻ വേണ്ടി വിടും. അപ്പൊ മേയാൻ വിടുന്ന സമയത്ത് അതിന് കഴിക്കാൻ പറ്റുന്നതാണ് കിക്യു എന്ന് പറയുന്ന പുല്ല്. അപ്പൊ ഇതൊക്കെയാണ് പുല്ലിന്റെ പലതരത്തിലുള്ള വിവേചനങ്ങൾ. രണ്ടാമത്തെ എന്ന് പറയുന്നത് വെച്ചാൽ ധാന്യവിളകളാണ്. ധാന്യവിളകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ധാന്യവിളകൾ തന്നെ നമുക്ക് പശുവിന് പുല്ലായിട്ടും കൊടുക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചോളമാണ്. അപ്പൊ നമ്മൾ ചോളം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ തീറ്റച്ചോളം എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ തീറ്റച്ചോളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഈ ചോളത്തിന്റെ കതിര് വലുതായിട്ട് വരില്ല, അത് വളരെ ചെറുതായിരിക്കും. സാധാരണ മനുഷ്യർക്ക് ആവശ്യമുള്ളതാകുമ്പോൾ നമ്മൾ ചോളം വലിയ വലുതായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കൃഷി ചെയ്തിട്ട് ഒരു ഏകദേശം 75-80 ദിവസം കഴിയുമ്പോഴേക്കും ആ ചോളത്തിന്റെ കതിരില് പാൽ പരുവത്തിൽ അതിനകത്തെ ഇത് വരും, വിത്ത് വരും. ആ സമയമാകുമ്പോൾ നമ്മളത് വെട്ടിയിട്ട് പശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പശുവിന് ഏറ്റവും നല്ലതും ഏറ്റവും പോഷകസമ്പുഷ്ടവുമായിട്ടുള്ള ഒരു തീറ്റ വിളയാണ് ചോളം. ഇപ്പം നമ്മൾ കേരളം ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചോളം കൃഷി ചെയ്യുന്നവരാണ്. ചോളം മുഴുവനായിട്ടും വെട്ടിയെടുത്ത് പശുവിനെ നമുക്ക് എന്ത് ചെയ്യാം, ചാഫ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പശുവിന് കൊടുക്കാം.
1: ഇപ്പൊ ഇത് ഒരു സെന്റിൽ എത്രത്തോളം വളർത്താൻ പറ്റും, അതിന്റെ ഒരു കണക്കൊക്കെ ഉണ്ടോ?
0: ആ അതൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല ഇതൊരു കാര്യമുണ്ട്, ഇതിന്റെയൊക്കെ കിറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ KLD ബോർഡിന്റെ ഫാം, KLD ബോർഡിന്റെ ധോണി ഫാമിലൊക്കെ അവര് കിറ്റുകളാക്കിയിട്ട് ഈ വിത്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ വിത്ത് കൊടുക്കുമ്പോൾ അത് എത്ര സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിത്താണ്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, അത് സംബന്ധമായ ഒരു ലഘുലേഖ കൂടെ അതിൻ്റെ കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കർഷകർക്ക് അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവർക്കത് വായിച്ച് കഴിഞ്ഞ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് വെച്ചാൽ അത് ഈ ഫോഡർ ട്രീസാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, അതായത് കാലിത്തീറ്റ നമ്മുടെ വൃക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത് ശീമക്കൊന്നയാണ്. അപ്പോൾ ശീമക്കൊന്ന മിക്കവാറും വേലികളിലൊക്കെ നമ്മൾ ശീമക്കൊന്ന കാണാറുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഒരു ദയനീയമായ ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു തീറ്റ വസ്തുവാണ് ഈ പറയുന്ന ശീമക്കൊന്ന. പക്ഷെ അതിന്റെ ഒരു പ്രാധാന്യം ആൾക്കാർ അറിയുന്നില്ല. ഇപ്പൊ നമുക്ക് ചിലപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വീട്ടിന്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒക്കെ ഇത് ഉണ്ടാവും. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനെ വെട്ടുക, വെട്ടി നമ്മളൊന്ന് വെയിലത്തിട്ട് വാട്ടുക. കാരണം എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക വാസനയുണ്ട്. അപ്പൊ ആ വാസനയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ടൊന്ന് വാട്ടിയതിന് ശേഷം സാധാരണ തീറ്റപ്പുല്ല് കൊടുക്കുന്നതിന്റെ കൂടെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, പശുവിന് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ പശുവിന് അതിൻ്റെ ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ കഴിച്ചോളും. ഒരു ഏകദേശം നമുക്ക് 5 മുതൽ 10 കിലോ വരെ ശീമക്കൊന്ന പശുവിന് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊന്നാണ് മുരിങ്ങ. ഇതും നമ്മുടെ ആൾക്കാർ വലിയ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ പലരും നമ്മൾ മുരിങ്ങ നടുന്നു, നമ്മൾ മുരിങ്ങാക്കോല് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ പിന്നെ കുറച്ച് വെട്ടിക്കളയുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ മുരിങ്ങ ഇല പശുവിന് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല പാലുൽപാദനത്തിന് അത് സഹായിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് മുരിങ്ങയില ഇല എപ്പോഴൊക്കെ അവൈലബിൾ ആണോ, കിട്ടുകയാണെങ്കിൽ അത് പശുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് പീലിവാക. പീലിവാക വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു മരമാണ്, ചെറിയ രീതിയിൽ വളർന്നു വരുന്നത്. അതും നമുക്ക് എന്ത് ചെയ്യാം, അതും നമുക്ക് പശുവിന് കൊടുക്കാം.
1: പണ്ടൊക്കെ നമ്മൾ ഈ വേലി കെട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അന്ന് ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ വേലിയുടെ സ്ഥാനത്ത് മതിൽ വന്നതോടുകൂടി
0: ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, എന്റെ ചെറുപ്പത്തിൽ എന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ വേലിയിൽ നിറച്ച് മൾബറിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മൾ മൾബറി ഒന്നും കാണുന്ന പോലും ഇല്ല. അപ്പൊ മൾബറി ശരിക്കും പറഞ്ഞാൽ

0: ഈ പയറുവർഗത്തിൽപ്പെട്ടതൊന്നും അല്ലെങ്കിൽ പോലും അതിനകത്ത് ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ പ്രോട്ടീൻ ഉള്ള ഒരു നല്ല ഒരു ചെറിയ വൃക്ഷമാണ് ഈ പറയുന്ന മൾബറി. മൾബറിയും പശുവിന് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റുന്നതാണ്, തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരെണ്ണമാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ തീറ്റ പുല്ലുണ്ട്, പിന്നെ ധാന്യ വിളകളുണ്ട്, അതേപോലെ ഉള്ളതാണ് പയറുവർഗത്തിൽപ്പെട്ട വിളകൾ. അപ്പോൾ പയറുവർഗത്തിൽപ്പെട്ട വിളകൾ എന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീൻ കൂടുതലാണ്. പ്രോട്ടീൻ കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ സജീവമായിട്ടുള്ള രണ്ട് ഇനത്തിൽപ്പെട്ട ഇത് പയറുവർഗ ചെടികളാണ് ഉള്ളത് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് കൗപ്പി, അതായത് വൻപയർ എന്ന് പറയും. രണ്ട് സ്റ്റൈലോസാന്തസ് എന്ന് പറയും. ഇത് രണ്ടെണ്ണവും നല്ലതാണ്. അതായത് നമ്മൾ ശരിക്കും പശുവിന് കൊടുക്കുമ്പോൾ പുല്ല് പയർ മിശ്രിതം കൊടുത്താൽ എപ്പോഴും നല്ലതാണ്. കാരണം പുല്ലിനകത്ത് നമുക്ക് അത്യാവശ്യം നാരുണ്ട്, പയറിനകത്ത് അത്യാവശ്യം പ്രോട്ടീനുമുണ്ട്. അപ്പോൾ പയറും പ്രോട്ടീനും ഈ പുല്ലും പ്രോട്ടീനും കൂടെ ആയിട്ടുള്ള ഒരു മിശ്രിതമാകുമ്പോൾ നമുക്ക് കാലിത്തീറ്റയുടെ അളവ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഹൈബ്രിഡ് നേപ്പിയർ അല്ലെങ്കിൽ ഗിനി ഗ്രാസ് ഇതൊക്കെ വളർത്തുന്നതിനെ ഇടവിളയായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വൻപയർ കൂടെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുമിച്ച് വെട്ടി ഒരു കോമ്പിനേഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പശുവിന് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു തമ്പ് റൂളുണ്ട്, അതായത് ഒരു ഏകദേശ കണക്ക് എന്ന് പറഞ്ഞാൽ പശുവിന് 60% പുല്ലും 40% കാലിത്തീറ്റയും കൊടുക്കണമെന്നുള്ളതാണ് ഒരു തമ്പ് റൂള്. ആ തമ്പ് റൂളിനെ നമുക്ക് മാറ്റാം. നമുക്ക് 80% പുല്ല് പയർ മിശ്രിതവും കൊടുത്ത് 20% കാലിത്തീറ്റയാക്കാം. അതിലൂടെ സംഭവിക്കുന്നത് എന്നാണ്, കാലിത്തീറ്റയുടെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ്,
1: ചെലവ് വളരെ
0: കുറയും. മാത്രം ചെലവ് കുറയുക മാത്രമല്ല പശുവിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്,
1: പാലിന്റെ ഗുണമേന്മയ്ക്ക് നല്ലതാണ്.
0: അതെ അതെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, അതായത് പശുവിന്റെ പ്രത്യുൽപാദനം ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. ഈ പ്രത്യുൽപാദനം കുറയുന്നതിനുള്ള പ്രധാന ഒരു കാരണവും പശുവിന് തീറ്റപ്പുല്ല് കിട്ടാത്തതാണ്. കാരണം തീറ്റപ്പുല്ലിൽ വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്. അപ്പൊ ഈ വിറ്റാമിനുകളുടെ കുറവും ഈ പറയുന്ന പ്രത്യുൽപാദനത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പശുവിന് തീറ്റയിൽ നാര് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി ബാഹ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ ശാരീരികമായ പ്രത്യുൽപാദന ശേഷിക്ക് കൂടി നമ്മുടെ പുല്ല് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒരു ഏറ്റവും അവസാനത്തെ വിഭാഗം എന്ന് പറയുന്നത് പരമ്പരാഗതമായ തീറ്റകളാണ്. പരമ്പരാഗതമായ തീറ്റകളെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ എന്തൊക്കെ വീട്ടിലുണ്ടോ അതൊക്കെ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉഴുന്ന് കൃഷി ചെയ്യുമ്പം അത് ഉഴുന്നിൻ്റെ ബാക്കി വരുന്ന ചപ്പ്, അതിൻ്റെ പുറംതോട്, ഇങ്ങനെയുള്ള സംഗതികൾ. ഇപ്പം ഇന്നിപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതിൻ്റെ ഇലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി പായൽ, ചില പായൽ ഇനങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാം, പശുവിന് കൊടുക്കാം, തീറ്റയായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
1: ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
0: അതായത് ഒന്നാമത്തെ, നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് എന്നുള്ളത് സത്യം. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ, നമ്മൾ ബസ് യാത്ര നടത്തുമ്പോഴൊക്കെ നമ്മൾ വയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് പറയപ്പെടുന്നത് 500-ലധികം പാടശേഖരങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം. ഇന്ന് പാടശേഖരങ്ങളെല്ലാം കുറഞ്ഞു, മാത്രമല്ല പാടങ്ങളൊന്നും കൃഷി ചെയ്യാതെ ഇട്ടേക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ഥലമുണ്ട്, അതായത് പാടശേഖരങ്ങൾ നമുക്ക് കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ ഏറ്റെടുത്ത് അതിൽ തീറ്റപ്പുല്ല് ചെയ്യാനുള്ളൊരു രീതികൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്.
1: ഈ തീറ്റപ്പുല്ല് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പറ്റുമോ?
0: വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഹൈബ്രിഡ് നേപ്പിയർ നമുക്ക്
1: പറ്റില്ല.
0: കാരണം ഹൈബ്രിഡ് നേപ്പിയറിന് വെള്ളം കെട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെം എന്താ അഴുകിപ്പോവും, അതിൻ്റെ വേരുകളും അഴുകിപ്പോവും. പക്ഷേ എന്നാൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ചില ഇനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ പാരാഗ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാസ് ഉണ്ട്, പാരാപ്പുല്ലെന്ന് പറയും. പാരാപ്പുല്ല് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ തോതിൽ സിറ്റേറിയ എന്ന് പറയുന്ന പുല്ല് ഈ പറയുന്ന വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെള്ളക്കെട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ ചെയ്യേണ്ടത് വരമ്പുണ്ടാക്കുക എന്നുള്ള, വെള്ളം ഏതായാലും ചുറ്റും കടന്നോട്ടെ, നമ്മൾ ഇപ്പൊ തെങ്ങ് നടന്നുണ്ടല്ലോ ആൾക്കാർ, അതുപോലെ വരമ്പുണ്ടാക്കിയതിനു ശേഷം വരമ്പിൽ എന്ത് ചെയ്യാം, വരമ്പിൽ കൃഷി
1: ചെയ്യാം. ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം, ഞാൻ ഉദയകുമാറാണ്. കണ്ണൂർ ജില്ലയിൽ ഏഴുമേനയിലാണ് താമസം.
1: ഓക്കെ,
2: എരുമ കർഷകനാണ്. 10-18 കൊല്ലം എരുമേന വളർത്തുന്നു.
0: ഓക്കെ,
1: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സാറേ, ഞാൻ ഉദയകുമാറാണ്.
0: ആ, പറഞ്ഞോളൂ ഉദയകുമാർ, പറയൂ.
2: അപ്പൊ എരുമ വളർത്തുന്ന കർഷകനാണ്, 17 വർഷം എരുമേനെ വളർത്തുന്നത്. ഞാൻ ഇപ്പൊ കൊടുക്കുന്നത് നമ്മളെ റബ്ബറിൽ വളർത്തുന്ന പയറില്ല, റബ്ബർ പയർ.
0: ഓക്കെ ഓക്കെ, ശരി. തോട്ടപ്പയർ
2: അത് കൊടുത്തതിനെ കൊണ്ടുവന്ന് ആ തോട്ടപ്പയർ അതിനെ അത്

0: കൊടുക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട?
1: ഇപ്പൊ എന്തെങ്കിലും അത് കൊടുക്കുന്നത് കൊണ്ട് എരുമകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിച്ചിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല ഇല്ല
1: ഇല്ല. ആ അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമല്ല. കാരണം എന്ന് വെച്ചാല് ഒന്നാമത്തെ കാര്യം, പശുവിനേക്കാൾ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ആനിമലാണ് എരുമ എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അതിനെ വലിയ ബാധിക്കില്ല. അപ്പൊ അത് അത് ആ ഏശാറില്ല. കാരണം എരുമ എന്ന് പറയുന്നത് തനതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഇനങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് അനുസരിച്ചും ഇവിടുത്തെ തീറ്റയുമായിട്ടൊക്കെ അനുസരിച്ച് അതിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അയവെട്ടുന്ന മൃഗങ്ങൾ എന്ത് കഴിച്ചാലും അതിൽ ചെറിയ തോതിൽ എന്തെങ്കിലും ചില ഈ വിഷാംശം ഉണ്ടെങ്കിൽ പോലും ആ വിഷാംശം അതിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പല തീറ്റകളും നമ്മൾ അയവെട്ടാത്ത മൃഗങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറയും. അതായത് കുതിരയ്ക്ക് കൊടുക്കരുത്, അതല്ലെങ്കിൽ പന്നിക്ക് കൊടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ അയവെട്ടുന്ന മൃഗങ്ങളായ എരുമയ്ക്കാണെങ്കിലും പശുവിനാണെങ്കിലും നമ്മൾ ശീലം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് തീറ്റയും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ആ അപ്പൊ ഓക്കെ, എന്നിട്ട് അതിന്
0: പ്രശ്നം ചക്ക കാലത്തെ പച്ചപ്പുല്ല് കൊടുക്കും, പിന്നെ വൈക്കോലുണ്ട്, വൈക്കോലും കുറച്ച് കൊടുക്കും. വൈകുന്നേരമാകുമ്പം കാലത്തീറ്റ ഞാൻ കൊടുക്കാറില്ല.
1: ഓക്കെ,
0: പിണ്ണാക്കും, കടലപ്പിണ്ണാക്കും, തേങ്ങാപ്പിണ്ണാക്കും, തവിടും, പിന്നെ ധാതു ലവണ മിശ്രിതമാണ് ഞാൻ കൊടുക്കുന്നത്.
1: ഓക്കെ, അത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
0: അതിന് അത് കട്ടി നല്ല എന്നാണ് കട്ടി വെള്ള രീതിയിൽ വെച്ചു കൊടുത്തിട്ട് പച്ചവെള്ളം വറച്ചു കൊടുക്കും. അത് കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ വെള്ളത് കുടിക്കും.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഉദയകുമാർ തീറ്റയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് വളരെ അഭിനന്ദനീയമാണ്. കാരണം പലപ്പോഴും ആൾക്കാർ, അതായത് നമ്മുടെ കർഷകർ ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ തീറ്റയെ വെള്ളത്തിൽ കലക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതെ,
0: അപ്പൊ രാത്രിയാകുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കും.
1: ഓക്കെ,
0: ഇപ്പൊ മഴക്കാലായാലും ഒരു ദിവസം ഒരു 60 ലിറ്റർ വെള്ളമാണ് അവള് കുടിക്കുന്നുണ്ട്.
1: ഓക്കെ, നല്ല കാര്യം. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ തീറ്റപ്പുല്ലുമായി ബന്ധപ്പെട്ട്? തോട്ടപ്പയറിന്റെ കാര്യത്തിൽ പേടി വേണ്ട. തോട്ടപ്പയർ ഈ പറയുന്നത് പോലെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ പ്രശ്നമില്ല.
0: നമുക്ക് കൈ കൊടുക്കുന്ന പിണ്ണാക്ക് നമ്മളെ കൈ തീറ്റേന്റെ അളവ് കുറക്കാൻ പറ്റുമോ?
1: കുറയ്ക്കാം കുറയ്ക്കാം. അതായത് ഇപ്പൊ ഏതായാലും മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്ക് പുല്ലിന്റെയും പയറിന്റെയും ഒരു മിശ്രിതമായിട്ട് നമുക്ക് പശുവിന് തീറ്റിക്കാൻ പറ്റുകയാണെങ്കിൽ, പശു അല്ല എരുമയ്ക്കാണെങ്കിലും അതിന് തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കാലിത്തീറ്റയെ കുറയ്ക്കാൻ പറ്റും. കാരണം ഇപ്പൊ തന്നെ ആലോചിക്കുക, ഇപ്പൊ ഉദയകുമാർ കൊടുക്കുന്നതിൽ പല പിണ്ണാക്കിന്റെ പേര് പറഞ്ഞു. ഈ പിണ്ണാക്കുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് പ്രോട്ടീനു വേണ്ടിയിട്ടാണ് അല്ലേ? പിണ്ണാക്കിന്റെ പ്രധാന ഉദ്ദേശം പ്രോട്ടീൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചോളം പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇങ്ങനെയുള്ളത് കൊടുക്കുന്നത് പ്രധാന ഉദ്ദേശം അതിനകത്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ കൊടുക്കുന്ന തീറ്റയിൽ പ്രോട്ടീൻ്റെ അളവിന് വേണ്ടി നമ്മൾ പല ഘടകങ്ങളെയും ചേർത്തിട്ടുണ്ട്. ഈ പ്രോട്ടീൻ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഈ പയർവർഗ ചെടികളിൽ നിന്ന് പശുവിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കാം, അതായത് പിണ്ണാക്കിൻ്റെ അളവ് കുറയ്ക്കാം. ആ കാരണം അതെ അതെ, പിണ്ണാക്കിനാണ് വില കൂടുതൽ. അപ്പൊ സ്വാഭാവികമായിട്ടും വില കൂടിയ പിണ്ണാക്കിന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് നല്ല ഗുണമേന്മയുള്ള പുല്ല് പയർ മിശ്രിതം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറയ്ക്കാം. അപ്പൊ ഇപ്പൊ ഏതായാലും തോട്ടപ്പയർ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, കുറച്ച് സ്ഥലത്ത് ഈ സങ്കരനീപ്പയറിലോ അല്ലെങ്കിൽ ഗിനി പുല്ലോ ഒരു വളർത്തുകയും കൂടെ ചെയ്യൂ. അപ്പൊ ആ കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ
0: പറ്റും.
1: ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് സ്ഥലം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് ഇതിന് എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ക്ഷീരവികസന വകുപ്പിലൊന്ന് അപേക്ഷിക്കുകയും കൂടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർ മുഖാന്തരം നിങ്ങൾക്ക് സൗജന്യമായിട്ട് തീറ്റ പുൽക്കട കിട്ടും.
0: ഓക്കെ,
1: അതിപ്പം നല്ല അല്ല, ഇനിയിപ്പം ആ സൗജന്യം വേണമെന്ന് തന്നെ ഇല്ലല്ലോ. നമ്മുടെ

0: അടുത്തുള്ള ആരെങ്കിലും ഒരാൾ ഈ ശങ്കരനെ പേര് വളർത്തുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് കുറച്ച് പുൽക്കട വാങ്ങിക്കുക. അയാളിൽ നിന്ന് പുൽക്കട വാങ്ങിച്ചിട്ട് കുറച്ച് പ്രദേശത്ത് ആദ്യം നടുക. നട്ടതിന് ശേഷം അതിനെ അതിനെ അരിയണ്ട, അത് അരിയാതെ ഒരു 6 മാസം വരെ അത് നിൽക്കട്ടെ. നിന്ന് കഴിയുമ്പോൾ അത് കരിമ്പ് പോലെ എന്ത് ചെയ്യും, വളരും. കരിമ്പ് പോലെ വളർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് 3 മുട്ടുള്ള പുൽക്കടകൾ എടുത്തിട്ട് നമ്മൾ ബാക്കി സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക. അപ്പൊ അതിന് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയൊന്നും നമ്മൾ നോക്കി നിൽക്കണമെന്നില്ല. നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് ചെറിയൊരു പ്രദേശത്ത് നമ്മൾ കുറച്ച് നട്ട് ആ നട്ടതിൽ നിന്ന് നമുക്ക് പുൽക്കടകൾ ഉപയോഗിച്ച് ബാക്കി സ്ഥലത്തേക്ക് നമുക്ക്
1: വ്യാപിപ്പിക്കാം.
0: സാധിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പ് ഈ സംഗതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പുൽക്കട ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിയിൽ നിന്ന് പറ്റുമെങ്കിൽ ഒരു 2-3 കട വാങ്ങിച്ചാൽ മതി. ആ ചെയ്യൂ, അതായത് അങ്ങനെ. ഇപ്പം ഞാൻ കണ്ടിടത്തോളം ഉദയകുമാർ ചെയ്യുന്നതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ്. മാത്രമല്ല മാർക്കറ്റിംഗിൽ വളരെ എന്താണ നല്ല അച്ചടക്കത്തോടു കൂടി മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് പാല് വിൽപ്പന നടത്താൻ സാധിക്കൂ എന്ന് പറയുന്നതൊക്കെ ഒരു വിജയമല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ അതെ ആ അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറച്ച് മെച്ചപ്പെടുത്താൻ കൂടി പറ്റും. ഈ 2 ഏക്കർ സ്ഥലത്ത് ഒരു ഏകദേശം 25 സെന്റ് സ്ഥലത്തെങ്കിലും എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് CO3 CO4 CO5 എന്നൊക്കെ പറയുന്ന ശങ്കരനേപ്പിയറിന്റെ ഇനത്തിൽപ്പെട്ട പുല്ലുകൂടെ വളർത്തി തുടങ്ങിക്കോളൂ.
1: സാറ് പറഞ്ഞ ഈ സീമക്കൊന്ന് ഇഷ്ടം പോലെ ഈ ഭാഗത്ത് കിട്ടാനുണ്ട്. ഞാനത് പച്ച പൊട്ടിച്ചു കൊടുത്തപ്പോ ഇവര് കഴിക്കുന്നില്ല.
0: ആ അത് അതാണ് ആ പ്രശ്നം. അതായത് പച്ചയാവുമ്പോഴ് അതിന് ഈ മണം ഉള്ളത് കൊണ്ട് അത് കഴിക്കില്ല. മറ്റുള്ള പുല്ലിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പാലിനൊന്നും പ്രശ്നമില്ല. ഇല്ല, പാലിനൊന്നും പ്രശ്നം വരില്ല. ഇനി അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാം, ഒരു കർഷകൻ എപ്പോഴും ഒരു ശാസ്ത്രജ്ഞനെ പോലെ ആയിരിക്കണം. അതുകൊണ്ട് കർഷകൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് പുല്ല്, അതായത് ഈ ചീമക്കൊന്ന് കൊടുത്തു നോക്കുക. എന്തെങ്കിലും വ്യത്യാസം പാലിലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാലോ. ആ ഓക്കെ. അപ്പൊ അതുപോലെ ശീമക്കൊന്ന് ആ രീതി കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുക്കാം. പിന്നെ അതിലൊരു ഒരു ഉപായം കൂടെ ഞാൻ പറയാം. ഇനി പശു അഥവാ ശീമക്കൊന്ന് കഴിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ ഈ ശീമക്കൊന്നയുടെ പുറത്ത് ഒരല്പം ഉപ്പ് വെള്ളം കൂടെ തളിച്ചു കൊടുത്തു നോക്കിയേ. ആ ഓക്കെ, അങ്ങനെ ഒഴിച്ചു കൊടുത്താലും. അപ്പൊ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഉദയകുമാർ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാള്
1: കൂടിയാണ്.
0: അതെ, പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നു, നന്നായി തന്നെ അത് ചെയ്തു പോട്ടെ. ഓക്കെ
2: ഓക്കെ, ഉദയകുമാർ വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഈ നമ്മൾ നടീൽ വസ്തുക്കളുടെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നടീൽ വസ്തുക്കളുടെ നല്ല ഇനം നടീൽ വസ്തുക്കൾ എവിടെയൊക്കെയാണ് കർഷകന് ലഭിക്കുന്നത്?
0: ഇപ്പോഴത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെടിൽ വസ്തു ലഭ്യമാകുന്നതിന് കേരളത്തിൽ ഒരു പ്രശ്നമില്ല. ഒന്നാമത്തെ കാര്യം, KLD ബോർഡ്, അതായത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനും നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനുമായിട്ട് തന്നെ പ്രത്യേകമായിട്ട് അവർക്ക് ധോണി ഫാമില്
2: പാലക്കാട്
0: അവർക്ക് സൗകര്യമുണ്ട്. അവിടുന്ന് അവര് നേരിട്ട് കർഷകർക്ക് നടീൽ വസ്തുക്കൾ കൊടുക്കുന്നുമുണ്ട്. ആവശ്യമുള്ള കർഷകർക്ക് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം. അതല്ല എങ്കിൽ പാഴ്സലായിട്ട് വേണമെങ്കിലും അവരയച്ചു കൊടുക്കും.
2: കേരളത്തിന്റെ
0: ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ആവശ്യത്തിന്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കൃഷി രീതി ഉൾപ്പെടെ വിവരിച്ചുകൊണ്ടാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടും. അതാണ് ഒന്ന്. രണ്ട്, വെറ്റിനറി യൂണിവേഴ്സിറ്റിക്ക് മണ്ണുത്തിയിലെ ഫാമുണ്ട്, ലൈഫ് സ്റ്റോക്ക് ഫാമുണ്ട്. അതേപോലെ തുമ്പൂർമുഴിയിൽ നമുക്ക് ഫാമുണ്ട്. പാലക്കാടാണെങ്കിൽ തിരുവഴങ്കുന്നിൽ ഫാമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഫാമുകളിലും നമുക്ക് തീറ്റപ്പുൽ വസ്തുക്കൾ ലഭ്യമാണ്. പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഷനുകളിലും അവരുൽപ്പാദിപ്പിച്ച പുതിയ തരത്തിലുള്ള ഹൈബ്രിഡ് നേപ്പിയർ വെറൈറ്റികൾ, അതായത് സുസ്ഥിര എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇപ്പം സുവർണ എന്ന് പറഞ്ഞ് പുതിയ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, സുപ്രിയ എന്ന് പറഞ്ഞുണ്ട്. അപ്പം അങ്ങനെ പല തരത്തിലുള്ള, അതേപോലെ ഗിനി ഗ്രാസിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട്. ഹരിതം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, പിന്നെ ഹരിതശ്രീ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, മരതകം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പം അങ്ങനെ പല വെറൈറ്റികൾ ഇപ്പം അവൈലബിൾ ആണ്. ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റേഷനുകൾ, വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഷനുകൾ, KLD ബോർഡിന്റെ സ്റ്റേഷനുകൾ, ഇവരെവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവർക്ക് അത് കിട്ടും.
2: KLD ബോർഡിന്റെ പാലക്കാട് ധോണി ഫാമിന്റെ ചില നമ്പറുകളും കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഞാനൊന്ന് വായിച്ചേക്കാം. 9048702812. അടുത്ത വേറൊരു നമ്പറുണ്ട്, 8304978251 ഒരു നമ്പർ കൂടി ഉണ്ട്, 9

നാല് നാല് ആറ് പൂജ്യം പൂജ്യം നാല് രണ്ട് എട്ട് അഞ്ച്. ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഇതുവേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് നിന്ന് ലഭ്യമാകും. ഇനി ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ.

0: നമസ്കാരം സാറേ.
1: നമസ്കാരം.
0: എനിക്ക് ഒരു മൂന്നാല് ആടുണ്ട്. അപ്പം എനിക്കൊരു ഫാം കണക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ സബ്സിഡി, പുല്ലിന്റെ സബ്സിഡി നമ്മൾ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്?
1: അത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, പുല്ലിന്റെ അപേക്ഷകൾക്ക്
0: കേട്ടില്ലായിരുന്നു.
1: അതായത് പുല്ലിന്റെ അപേക്ഷകള് നമുക്ക് ക്ഷീരവികസന വകുപ്പ് മുഖേനയാണ് നമുക്ക് അതിനുള്ള സബ്സിഡികൾ കിട്ടുന്നത്. അപ്പൊ അതിന് ഇതിപ്പോ കടയ്ക്കലാണെന്നല്ലേ പറഞ്ഞേ, അല്ലേ? കടയ്ക്കലല്ലേ? അപ്പൊ അവിടെ നിങ്ങളുടെ ക്ഷീരവികസന യൂണിറ്റ് ഉണ്ടാവും ബ്ലോക്ക് ഓഫീസില്. ബ്ലോക്ക് ഓഫീസില് ക്ഷീരവികസന ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ഷീരവികസന ഓഫീസർ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്, ആ തസ്തികയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരും. പിന്നെ ഇത് നേരിട്ട് ശരിക്കും പറഞ്ഞാൽ ഓഫീസിലല്ല ഇത് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അതായത് ഓൺലൈനായിട്ടാണ്. ക്ഷീരശ്രീ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട്. ആ ക്ഷീരശ്രീ പോർട്ടലിൽ നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ നടത്തണം. അത് നമ്മുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനകത്ത് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പ് അവരുടെ ഗുണഭോക്തൃ പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ അറിയിക്കും. അറിയിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനൊരു രജിസ്ട്രേഷൻ ഫീസുണ്ട്, ഒരു 180 രൂപ രജിസ്ട്രേഷൻ ഫീസ്. ആ രജിസ്ട്രേഷൻ ഫീസും കൂടെ അടച്ചു കഴിഞ്ഞാലാണ് പിന്നീട് നമുക്ക് തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് തരിക. ക്ഷീരവികസന വകുപ്പിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത് ഒരു ഹെക്ടർ സ്ഥലത്തിന് 38,000 രൂപയാണ് അവർ സാമ്പത്തിക സഹായം തരുന്നത്. ഒരു ഹെക്ടറിന്, ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 2.5 ഏക്കർ,
0: 2.5 ഏക്കർ
1: സ്ഥലത്തേക്ക് 38,000 രൂപയാണ് സാമ്പത്തിക സഹായം. അതെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായവും ഈ പുൽക്കട തരുന്നതിനുള്ള അതിന്റെ വിലയും കൂടെ ഉൾപ്പെടെയാണ് 38,000 രൂപ. പുല്ലിന്റെ കട നമുക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്, സൗജന്യമായിട്ടാണ് തരുന്നത്. അതിന്റെ വില ഏകദേശം 19,000 രൂപയോളം വരും. ബാക്കിയുള്ള കാശ് നമുക്ക് കാശായിട്ട് തന്നെയാണ് തരുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സബ്സിഡി ആയിട്ട് കിട്ടും. അപ്പൊ ഇത് ഞാനിപ്പോ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, നേരിട്ട് പോകാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിനെപ്പറ്റി അധികം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അവരിൽ നിന്ന് കേട്ടതിന് ശേഷം ക്ഷീരശ്രീ പോർട്ടലിൽ അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത്.
0: ഓക്കെ. പിന്നെ ഈ കൊന്നയുടെ കാര്യം പറഞ്ഞു സാർ, ആട്ടിന് കൊടുത്തപ്പോഴത്തേക്ക് അത് പിന്നെ വയറ് ഇളകി അങ്ങ്
1: പോവാണ് ചെയ്തത്. ഓക്കെ ഓക്കെ. അതായത് അത് ശ്രദ്ധിക്കുക, അതായത് ഒറ്റ അടിക്ക് നമ്മൾ വളരെ കൂടുതൽ അളവിൽ അത് കൊടുക്കരുത്. അതിപ്പോ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഒരു ദിവസം ഒരു ഇപ്പൊ ഒരു ചക്ക കിട്ടി, കുറേ ചക്ക ഒരുമിച്ച് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പശുവിന് എന്താണ് സംഭവിക്കുക? പശുവിന്റെ വയറ് പെരുകും. പശുവിന്റെ വയറ് പെരുകിയിട്ട് അതിന് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ എപ്പോഴും ചെറിയ തോതിൽ കൊടുത്തിട്ട് അത് പശുവോ അല്ലെങ്കിൽ ആടാണെങ്കിലോ അത് അതുമായിട്ടൊന്ന് ചേർന്നതിന് ശേഷം, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായതിന് ശേഷം പിന്നെ അതിന്റെ അളവ് കൂട്ടേ പാടുള്ളൂ. കേട്ടാ?
2: ഓക്കെ. വിളിച്ചത് വളരെ സന്തോഷം. അപ്പം നമ്മൾ ഈ തീറ്റ നടീൽ വസ്തുക്കളുടെ കാര്യം കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ മഴക്കാലത്താണല്ലോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പം പക്ഷെ നമ്മുടെ ഈ തീറ്റപ്പുല്ലിൻ്റെ അത്യാവശ്യം വരുന്ന ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ്. അപ്പോൾ അപ്പോഴായിരിക്കും ഈ പുല്ലങ്ങും കിട്ടാത്ത ഒരവസ്ഥ. അപ്പം ഈ മഴക്കാലത്ത് നമ്മൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ തീറ്റപ്പുല്ല് നമുക്ക് അത് വേനൽക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
1: ഉണ്ട്, മാർഗങ്ങളുണ്ട്. നമുക്ക് ശരിക്കും രണ്ട് സീസണാണുള്ളത്, ഒന്ന് ലീൻ സീസൺ, ഒന്ന് ഫ്ലഷ് സീസൺ. ഫ്ലഷ് സീസണാണ് ശരിക്കും നമുക്ക് കൂടുതലുള്ളത്. ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം 8 മാസത്തോളം കേരളത്തിൽ മഴയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മഴയുള്ള കാലം എന്ന് പറയുന്നതാണ് മാറി വരികയാണ്. എന്നാലും 8 മാസത്തോളം എപ്പോഴെങ്കിലുമൊക്കെ മഴ പെയ്യും. ബാക്കി ഒരു 4 മാസം മാത്രമാണ് നമ്മുടെ ലീൻ സീസൺ. ലീൻ സീസൺ എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള കാലം. ചൂടുള്ള കാലം എന്ന് പറയുമ്പോൾ ശരിക്കും ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ആ സമയങ്ങളിലാണ് നമുക്ക് തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത വളരെയധികം കുറയുന്നത്. അപ്പോൾ തീറ്റപ്പുല്ലിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ലീൻ സീസണിലും പശുക്കൾക്ക് തീറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ തീറ്റപ്പുല്ലിൻ്റെ ഒരു ഗുണനിലവാരവും കുറയാത്ത രീതിയിൽ അതിനെ അച്ചാറിട്ട് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് സൈലേജ് നിർമ്മാണം എന്ന് പറയുന്നത്. അതായത് സൈലേജ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ പച്ചപ്പുല്ല് നമ്മൾ വെട്ടിയെടുക്കുന്നു. ഏറ്റവും നല്ലത് ചോളമാണ്. അതായത് സൈലേജ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല തീറ്റപ്പുല്ലിനം എന്ന് പറയുന്നത് ചോളമാണ്. ചോളം ധാന്യവിളയാണ്. നമുക്ക് ഈ പറയുന്ന ഹൈബ്രിഡ് നേപ്പിയർ, അതായത് സങ്കര നേപ്പിയർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ എന്നിരുന്നാലും കൂടുതൽ മികച്ച സൈലേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോളം വെച്ചിട്ട്.

0: അപ്പൊ എന്താ വെച്ചാൽ ചോളം ഒരു സമയത്ത് മാത്രം കൃഷി ചെയ്യുന്നതാണ്. ഒരു സമയത്ത് ആ കൃഷി കഴിഞ്ഞാല് നമ്മൾ ആവശ്യമുള്ളത്
1: സമയത്താണ് ഈ ചോളം കൃഷി.
0: ചോളം ശരിക്കും വേനൽക്കാലത്താണ് കൃഷി ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും കേരളത്തിന്റെ ഒരു കാലാവസ്ഥ നമുക്ക് നോക്കുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല.
1: കൂടുതൽ വെള്ളം വേണ്ടുന്ന ഒരു ഇനമാണോ?
0: ആ വെള്ളം വേണം, വെള്ളം വേണം. ജലാംശം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമ്മുടെ ചെടികൾക്കെല്ലാം ആവശ്യമാണ്, ആവശ്യമാണ്. ജലാംശം കുറവ് ആവശ്യമുള്ളതെല്ലാം മരുഭൂമികളിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഉള്ളത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു വെള്ളം കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഈൽഡ് കുറയും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് നേപ്പിയറിന് 200 ടൺ വരെ ഒരു ഹെക്ടറിൽ നിന്ന് തരാനുള്ള ശേഷിയുണ്ട്. പക്ഷേ സൂര്യപ്രകാശവും അതേപോലെ ജലസേചനവും കുറവാണെങ്കിൽ ഈ 200 ടൺ എന്ന് പറയുന്നതിൻ്റെ അടുത്തുപോലും എത്തില്ല ഇവിടുത്തെ ഉൽപ്പാദനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ആവശ്യമാണ്. സൈലേജ് നിർമ്മാണത്തിലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സൈലേജ് നിർമ്മാണം എന്ന് പറയുന്നത്
1: അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ശ്രോതാവ് ലൈനിലുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സാറേ നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ വയനാട്ടിൽ നിന്ന് മോഹൻ എന്ന് പറയുന്ന ഒരാളാണ്.
1: ചോദിച്ചോളൂ.
0: ശരി, മോഹൻ പറഞ്ഞോളൂ.
2: നമസ്കാരം സാറേ, ഞാൻ പിന്നെ വയനാട്ടിലെ വരവൊരു കൃഷിക്കാരനാണ്. നെല്ല്, കാപ്പി, കുരുമുളക്, കവുങ്ങ്, വാഴ, നെല്ല്, പിന്നെ പശുവിനെ കൃഷി ചെയ്യുന്നുണ്ട്. പശു കൃഷിയുണ്ട്.
0: ഓക്കെ.
2: ഒരു 30 വർഷമായിട്ടൊരു ക്ഷീരവികസന പിന്നെ ക്ഷീര കർഷകനാണ്. ഒരു സൊസൈറ്റിയുടെ മെമ്പറാണ്. എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ചർച്ചാ ക്ലാസുകൾക്കും എല്ലാവർക്കും പങ്കെടുക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് ജീവിച്ചുന്ന ഒരാളാണ്.
0: ശരി ശരി ശരി, വളരെ നല്ലത്.
2: എന്റെ അഭിപ്രായം, എനിക്ക് അഭിപ്രായം പറയാനുള്ള പിന്നെ നിങ്ങൾ എന്തായാലും ആകാശവാണി ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സ്വഭാവമാണ്. ഇങ്ങനെ ഒരു പരിപാടി ആകാശവാണിയിൽ ഉൾപ്പെടുത്തിയതിൽ വളരെ നന്ദി. ആദ്യം തന്നെ ആകാശവാണിയോട് പറയാണ്.
0: ഓക്കെ,
2: എനിക്ക് പറയാനുള്ളത് സാറേ, ഇപ്പോ സാറ് പറഞ്ഞ ക്ഷീരവികസന വകുപ്പ്, മിൽമ, അതേപോലെ തന്നെ ഒരുപാട് കൃഷി ഡിപ്പാർട്ട്മെന്റുകളും കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നിലവിൽ കൊടുക്കുന്നുണ്ട്.
0: അതെ.
2: ഈ കൊടുത്തു കഴിഞ്ഞ ആനുകൂല്യങ്ങൾ കൊണ്ട് കൃഷിക്കാരൻ ജീവിച്ചു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവന് അതൊരു അത് കഴിഞ്ഞിട്ട് അവൻ അതിനോ അതോട് മുന്നേറി പോകുന്നുണ്ടോ എന്നുള്ളത് ഒരിക്കലും ഡിപ്പാർട്ട്മെന്റുകാർ ആരും ശ്രദ്ധിക്കാറില്ല.
0: ഓക്കെ.
2: കാരണം കാലാകാലങ്ങളില് ഇപ്പൊ ഈ ക്ഷീരവികസന വകുപ്പിന്റെ പേര് തീറ്റപ്പുല്ല് കൃഷി, അത് ഒരുപാട് സംവിധാനങ്ങൾ പിന്നെ കൃഷിക്കാരന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൃഷിക്കാരന്റെ തന്നെ ഇപ്പൊ ഞാനടക്കം പിന്നെ ഇത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ ആ ഫണ്ട് വാങ്ങി വേറെ പിന്നെ മാറ്റി വിനിയോഗിക്കുന്നത് അതൊക്കെ ഉണ്ടാവും. അത് കൃഷിക്കാരന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഈ മിൽമയൊക്കെ ഇത്രയും കാലമായിട്ട് ഇപ്പൊ അതിലത്തെ ഇപ്പൊ ഞാനിപ്പോ വേറൊരു രീതിയിൽ പറയണമല്ല, അതിലൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ അവർക്കൊക്കെ കോടികളിൽ ലക്ഷങ്ങൾ ആനുകൂല്യങ്ങൾ ശമ്പളം വാങ്ങിക്കൊണ്ട് ഈ കൃഷിക്കാരന് കൊടുക്കുന്ന പൈസ ആ കൃഷിക്കാരന് വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വിനിയോഗിച്ചതുകൊണ്ട് ആ കൃഷിക്കാരൻ രക്ഷപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൃഷിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കാർഷിക ഡിപ്പാർട്ട്മെന്റ് ആരും ആലോചിക്കാറില്ല.
0: അല്ല, ഒരു കാര്യം ഞാൻ അത് ശരി, അതായത് ഇപ്പൊ മോഹൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ മോഹൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഒരു ഇവാലുവേഷൻ നടത്തുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അതായത് വിലയിരുത്തൽ ഉണ്ടാകുന്നില്ല.
2: 35,000 രൂപ ഒരു ഹെക്ടറിന് കാലിത്തീറ്റ നടാൻ കൊടുത്തു കഴിഞ്ഞാല് ആ തരുന്ന ഡിപ്പാർട്ട്മെന്റിനും അറിയാം, ഇത് പാസ്സാക്കി തരുന്ന ഉദ്യോഗസ്ഥനും അറിയാം, ഇതുകൊണ്ട് ഒരു മൂലക്ക് എത്തില്ല എന്നുള്ളത്.
0: ഓക്കെ,
2: ഇതെവിടെ എത്തില്ല എന്നുള്ളത് അവർക്കറിയാം. കാരണം അപ്പൊ ഇത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ടാവും ഞങ്ങള് ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് ഇത്ര സംഖ്യ ഇത്ര കോടി അലോട്ട് ചെയ്തു എന്ന് പറയുക എന്നല്ലാണ്ട് കൃഷിക്കാരൻ അതുകൊണ്ട് മൊത്തം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എന്തുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കാൻ നോക്കണ്ടേ?
0: ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി ആ ചോദ്യം, എനിക്ക് മനസ്സിലായി. അതായത് ആനുകൂല്യങ്ങൾ നൽകുന്നത് മാത്രമല്ല, ആനുകൂല്യങ്ങളുടെ പ്രയോജനം കർഷകർക്ക് എത്രത്തോളം ഉണ്ടായി, അത് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ വിലയിരുത്തൽ വേണം എന്നുള്ളതാണ് മോഹൻ ഉദ്ദേശിക്കുന്നത്.
2: എന്നാലല്ലേ ഈ കാലാകാലങ്ങളിൽ ഈ 10 രൂപ കൊടുക്കണോ എന്നും 10 രൂപയല്ല, അതൊരു 12 രൂപ കൊടുത്തെന്ന് ഡിപ്പാർട്ട്മെന്റ് തോന്നണമെങ്കിൽ അത് അന്വേഷിക്കണ്ടേ?
0: തീർച്ചയായിട്ടും. അപ്പൊ ഈ വിവരം അവര് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും.
2: ഒരുപാട് ചർച്ചാ ക്ലാസ്സുകളിൽ ഇതിലൊക്കെ പോയിട്ട് ഇത് പറയുന്നതാണ് എപ്പോഴും.
0: ഓക്കെ, ഇതിപ്പോ ഏതായാലും കുറെ ശ്രോതാക്കൾ കേൾക്കുന്നതുമാണ്, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും കേൾക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഹൻ പറഞ്ഞ കാര്യത്തെ സീരിയസ് ആയിട്ട് തന്നെ അവർ വിലയിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. വിളിച്ചതിന് നന്ദി. ഓക്കെ
1: ഓക്കെ. അപ്പൊ നമ്മൾ സൈലേജ് നിർമ്മാണത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.
0: അതെ, സൈലേജ് നിർമ്മാണം കേരളത്തിൽ സാധ്യമായ കാര്യമാണ്. താല്പര്യമുള്ള കർഷകരുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ പറയാം. അതായത് സൈലേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂറിയ സമ്പുഷ്ടീകരണമുണ്ട്. അതായത് നമുക്ക് യൂറിയ ഉപയോഗിച്ച് നമ്മുടെ ഉണക്കപ്പുല്ല് അല്ലെങ്കിൽ വൈക്കോല് ഇതിനെ നമുക്ക് സമ്പുഷ്ടീകരിക്കാം. കാരണം ഇപ്പം നമുക്ക് കിട്ടുന്ന ഇതിനകത്ത്, അതായത് വൈക്കോലിനകത്ത് പോഷകാംശങ്ങൾ വളരെ കുറവാണ്. ഈ കുറവുള്ള പോഷകാംശങ്ങളുള്ള വൈക്കോലിനെ നമുക്ക് കുറച്ചുകൂടെ ഗുണമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വൈക്കോൽ സമ്പുഷ്ടീകരണം എന്നുള്ള ഒരു സംഗതിയുള്ളത്.

0: അപ്പൊ ഈ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കർഷകരുണ്ടെങ്കിൽ, ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പറയുകയാണ്, അവർ എന്നോട് സമീപിക്കുകയാണെങ്കിൽ എനിക്ക് ഇവർക്ക് വേണ്ട സാങ്കേതിക ഉപദേശം കൊടുക്കാൻ പറ്റും.
1: കാരണം ഫോൺ നമ്പർ കൊടുക്കാം,
0: എന്റെ ഫോൺ നമ്പർ കൊടുക്കാം തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ
1: അവസാനം പറഞ്ഞാൽ മതി,
0: കാരണം ഇത് ഈ വളരെയധികം കേരളത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ കുറച്ച് പേര് സൈലേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ല ഗുണകരം, അവർക്കത് വിൽപ്പന വേണമെങ്കിലും നടത്താൻ പറ്റും. കാരണം മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തി അതിലൂടെ കുറച്ച് ലാഭം ഉണ്ടാക്കാനും പറ്റും. പിന്നെ വൈക്കോൽ ഇവിടെ കിട്ടുന്നത് മൊത്തം ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈക്കോൽ അതേപടി തന്നെ പശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പകരം ചെറിയ തോതിൽ അതിനകത്ത്, അതായത് വെറും 4% യൂറിയ അതിനകത്ത് ചേർക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വൈക്കോൽ കുറച്ചുകൂടെ സോഫ്റ്റായി മാറും. അതിന്റെ പലേറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പശുവിന് തിന്നാനുള്ള താല്പര്യം കൂടും, അതിന്റെ ഡൈജസ്റ്റബിലിറ്റി.
1: വൈക്കോലിനകത്ത് യൂറിയ ഇങ്ങനെ മിശ്രിതം തളിക്കുന്നതുകൊണ്ട്
0: കുഴപ്പമൊന്നുമില്ല. 4% പരമാവധി, 4% പരമാവധി എന്ന് പറഞ്ഞാൽ ആ കണക്കുകൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കാം. 100 കിലോ നമുക്ക് വൈക്കോലുണ്ടെന്ന് കരുതുക, 100 കിലോ വൈക്കോലിന് 4 കിലോ യൂറിയ ഒരു 40 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. കലക്കിയിട്ട് ഇതിനെ നിലത്ത് വിരിച്ചിടുക. നിലത്ത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് റോസ് ക്യാൻ ഉപയോഗിച്ച് ഇതിനെ തളിക്കുക. തളിച്ചിട്ട് ഒന്ന് മറച്ചുകൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ തളിക്കുക. എന്നിട്ട് ഇതിനൊരു ഡ്രമ്മിനകത്തോ അതല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത, അല്ലെങ്കിൽ വെയിൽ കൊള്ളാൻ പാടില്ല, ചുടുകട്ട കെട്ടിയതിലോ ആയിട്ടുള്ള ഒരു ടാങ്കിനകത്ത് ഇതിനെ നന്നായിട്ട് ഉറച്ച് നിറയ്ക്കുക. നിറച്ച് അതിൻ്റെ മുകൾ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വയ്ക്കുക. ഒരു 14-21 ദിവസം കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് എടുത്താൽ യൂറിയയിൽ നിന്ന് അമോണിയ ഗ്യാസ് ഉണ്ടാവും. ഈ അമോണിയ ഗ്യാസ് ഈ പറയുന്ന വൈക്കോലിനെ വളരെ സോഫ്റ്റായിട്ട് മൃദുവാക്കും. മാത്രമല്ല അതിനകത്ത് നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുകയും ചെയ്യും. ഇത് കഴിക്കുന്നതുകൊണ്ട് പശുവിന് പ്രോട്ടീൻ്റെ ഉൽപാദനം അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. യാതൊരു ഗുണനിലവാരവും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന വൈക്കോൽ അതിൻ്റെ ശരീരത്തിനുള്ളിൽ ചെന്ന് അതിന് ഉപയോഗപ്രദമായി മാറും. സാധാരണ വൈക്കോൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പശുക്കൾക്കാണെങ്കിലും അത് തിന്നാനുള്ള താല്പര്യം ഉണ്ടാവും. ഇതിലൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് പുറത്തേക്ക് എടുത്ത് അപ്പോൾ തന്നെ പശുവിന് കൊടുക്കാതെ ആ പുറത്തേക്ക് ഇടുമ്പോൾ ആ അമോണിയയുടെ ഒരു ചെറിയ വാസന വരും. ആ വാസന ഒന്ന് മാറിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി പശുവിന് കൊടുക്കുക.
1: ഇത് എത്ര നാൾ ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കും?
0: ആ ഇതൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അത് അടച്ചു വെച്ച് വയ്ക്കാൻ പാടില്ല. അത് തീരുന്നവരെ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ഉപയോഗിക്കണം. ഇത് സൈലേജിന്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മളത് തുറന്നു കഴിഞ്ഞാൽ, അതായത് സൈലേജ് എന്ന് പറയുമ്പോൾ ഇപ്പം വൈക്കോൽ യൂറിയ എന്ന് പറയുമ്പോൾ 14 മുതൽ 21 ദിവസം എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 ആഴ്ച. എന്നാൽ സൈലേജിന്റെ കാര്യത്തിൽ നമുക്കത് ഒരു ഏകദേശം 20 മുതൽ 40 ദിവസം വരെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, തുറന്നാൽ മതി. ആ തുറക്കുന്ന സമയം കൊണ്ട് സൈലേജ് ആയിട്ടുണ്ടാവും. സൈലേജ് ആവുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വായു സഞ്ചാരമില്ലാത്ത രീതിയിലാണ് നമ്മളിത് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഈ പുല്ലിനെ അടച്ചു വയ്ക്കുമ്പോഴേക്കും അതിനുള്ളിൽ ലാക്ടിക് ആസിഡ് ഉണ്ടാവും. ആ ലാക്ടിക് ആസിഡാണ് ഈ പുല്ലിനെ കേടാകാതെ സൂക്ഷിക്കുന്നത്. പിന്നെ അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും വായു കയറും. വായു കയറി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ സൈലേജ് ഉണ്ടാക്കിയത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി എന്ത് ചെയ്യുക, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും നമ്മളതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വായു കയറാത്ത രീതിയിൽ അതിനെ വീണ്ടും നമ്മൾ സീൽ ചെയ്ത് വയ്ക്കുകയും വേണം.
1: അപ്പോൾ ഈ സൈലേജിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഈ കേരളത്തിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ഇപ്പം കാലാവസ്ഥ വ്യതിയാനമൊക്കെ നടക്കുന്നതാണ്. അപ്പം ഈ അധികം ഈ സൂര്യപ്രകാശം നമുക്കിപ്പം തെങ്ങിൻ്റെ ഇടയിലൊക്കെ ഇത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണമെങ്കിൽ ഈ ഇതിന് സാർ സൂചിപ്പിച്ചതുപോലെ സൂര്യപ്രകാശം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം കുറച്ച് സൂര്യപ്രകാശം കൃഷി ചെയ്യാവുന്ന പ്രത്യേക ഇനങ്ങൾ അങ്ങനെ
0: ഉണ്ട്. അതായത് കേരളത്തിൽ പൊതുവിൽ പണ്ട് തെങ്ങ് കൃഷി വളരെ വ്യാപകമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഇടയിൽ വളർത്താൻ പറ്റുന്ന ഇനങ്ങളാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം ഈ ഗിനി പുല്ലെന്ന് പറയുന്നത് തന്നെ തെങ്ങിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതായത് തെങ്ങിന് തടമെടുക്കാനുള്ള ഒരു തെങ്ങിന് ചുറ്റുവട്ടത്ത് ഒരു 1.5 മീറ്റർ സ്ഥലം നമ്മൾ വിടുക. വിട്ടതിന് ശേഷം ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിക്കാം. പൊതുവെ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ചില ക്ലാസ്സിനൊക്കെ ചെന്നപ്പോൾ ആൾക്കാരെന്നോട് പറഞ്ഞിട്ടുള്ളത് തെങ്ങിന്റെ വളം ഇത് ഊറ്റിയെടുക്കും എന്നൊക്കെ ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യമേ ഇല്ല. കാരണം ഈ ഇതിന്റെ വേരുകൾ, അതായത് ഗിനി പുല്ലിന്റെ വേരുകൾ, മണ്ണിന്റെ ഉപരിതലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ, അത് ഉള്ളിലേക്കൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ വേര് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൻ്റെ വേര് എത്രത്തോളം താഴെയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഈ പറയുന്ന രണ്ടാൾക്കാർ തമ്മിലില്ല.

0: പിന്നെ വെള്ളം ഒരു പറമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഒഴുകിപ്പോകാതെ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് ഈ പുല്ലിൻ്റെ വേരുകൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല ഉണ്ടാകുന്നത്, നമുക്കത് പുറത്തേക്ക് പോകുന്നതിനെ നമുക്ക് ഒഴിവാക്കാം, തടയാൻ പറ്റും. പിന്നെ മണ്ണൊലിപ്പ്, ഏതായാലും മണ്ണൊലിപ്പ് നമുക്കറിയാലോ, അടിയിൽ നിന്നുള്ള മണ്ണല്ലല്ലോ ഒലിക്കുന്നത്, മുകൾ ഭാഗത്തു നിന്നുള്ള മണ്ണാണ് ഒലിക്കുന്നത്. ഈ ഒലിച്ചു പോകാൻ സാധ്യതയുള്ള മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള കഴിവും ഈ പുല്ലിനുണ്ട്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ണിടിച്ചിലൊക്കെ നമ്മുടെ കേരളത്തിലിപ്പം പലപ്പോഴും വ്യാപകമാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പുല്ല് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ മണ്ണ് അവിടെ
1: നമുക്ക് മണ്ണൊലിപ്പ്
0: തടയാൻ സാധിക്കും.
1: അതുപോലെ വേറെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഈ പുല്ല് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അത് വെട്ടിയെടുക്കാൻ പാകമാകും?
0: അത് അത് ഓരോന്നിനും അതിൻ്റെതായ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് നേപ്പിയറിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, സങ്കര നേപ്പിയർ ആണെങ്കിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാണ്, വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 60-65 ദിവസമാകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമായിട്ട് വെട്ടാം. പിന്നെ ഒരു 40-45 ദിവസത്തിൻ്റെ ഇടവേളകളിൽ നമുക്കതിനെ വീണ്ടും വെട്ടാം. അപ്പോൾ ഒരു വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 7 തവണയെങ്കിലും നമുക്ക് വെട്ടാൻ പറ്റും. പിന്നെ ഹൈബ്രിഡ് നേപ്പിയറിന് ഒരു ഗുണം കൂടെ ഉണ്ട്, ഒരു പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം വരെ അത് നിലനിൽക്കും.
1: ഓക്കെ, അപ്പം സാറിൻ്റെ ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കുകയാണ്. സാറിൻ്റെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞാൽ കർഷകർക്ക് പ്രയോജനം.
0: എൻ്റെ ഫോൺ നമ്പർ ഞാൻ തന്നെ പറയാം, 9964447537.
1: ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ കർഷകരുടെ ഇത് ഈ തീറ്റപ്പൾ കൃഷിയുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു കൊടുത്തതിൽ ആകാശവാണിയുടെ പേരിലും കർഷകരുടെ പേരിലുള്ള ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ. സ്റ്റുഡിയോയിൽ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആറിന് ഒപ്പമുണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം കൃഷ്ണ ദിലീപ്.
3: ആകാശവാണി കണ്ണൂർ.
4: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല,
6: മൈജിയോടം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
8: എന്തേട്ടാ ഒരു വിഷമം?
9: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
8: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
9: അതെവിടുന്ന്?
8: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
12: 20 കാറുകൾ,
11: 25 സ്കൂട്ടറുകൾ,
12: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
11: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
12: ബമ്പർ സമ്മാനമായി BMW കാർ,
11: അങ്ങനെ 30 കോടി രൂപയുടെ
12: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
13: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
14: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
15: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
15: മൈജി പ്രൈസ് ചലഞ്ച്,
14: AC കൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year warranty, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
15: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: AC യുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.

0: വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
1: മൈജി പ്രൈസ് ചലഞ്ച്.
0: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
1: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
4: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
5: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
0: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില, എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
1: ചീഫ് സപ്ലൈ.

0: Regional Committee for Southeast Asia in Delhi, Timor-Leste. Dr. Tedros congratulated Mr. Nadda on India's significant health gains, particularly in maternal and child health, and the fight against non-communicable diseases. In a social media post, the WHO Director General said, through 160,000 Ayushman Arogya Mandirs, India is bringing screening for hypertension, diabetes and common cancers closer to communities, with referral pathways for further care. Prince Rahim Agha Khan V, the 50th hereditary imam of the Ismaili Muslim community and chair of the Agha Khan Development Network, has arrived in New Delhi on his maiden visit to India. He was welcomed by an Indian delegation on his arrival. The Ministry of External Affairs extended a warm welcome to Prince Rahim Agha Khan V, saying the visit will provide an opportunity to review ongoing cooperation with the Agha Khan Development Network in social development and heritage preservation, and explore collaboration on development and community initiatives. India has stepped up its humanitarian assistance to flood-hit Nepal with the 8th Indian Air Force aircraft carrying 35 tons of relief and rescue supplies that landed in Kathmandu yesterday. The Ministry of External Affairs said the latest consignment includes National Disaster Response Force equipment, rescue gear, forensic supplies and replenishment supplies for Indian Army teams involved in the ongoing relief and rescue efforts. In cricket, India will take on Bangladesh in the semi-final match of Women's Asia Cup today in Dubai. The match will begin at 8 p.m. IST. Benchmark domestic equity indices were trading marginally down during the forenoon session today. The Sensex dropped 43 points to 74,722, while the Nifty dipped 21 points to 23,411 when reports last came in. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ പറശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ബിരുദം, SSLC എന്നിവയുമായി ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 0497274044. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സിഡിറ്റ് തിരുവനന്തപുരത്ത് വച്ച് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വീഡിയോഗ്രാഫി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9961491540. അസാപ്പ് കേരള പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഗ്രാജുവേറ്റ് ഇന്റേൺ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 വൈകിട്ട് 6 മണിവരെ. ഫോൺ നമ്പർ 9495999712. പൈവള്ളിക്കെ ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ, അട്ടഗോളി വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 19 ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പൈവള്ളിക്കെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരായ 10ാം ക്ലാസ് പാസായ വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 25-45 മധ്യേ. ഫോൺ നമ്പർ 9496049719. പരവനടുക്കത്തുള്ള പെൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത്ലറ്റിക്സ്, ഫുട്ബോൾ ഇനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് കോച്ചുമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 17 രാവിലെ 11 മണിക്ക് നടക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്ന CD ലൈസൻസുകളും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന കോച്ചിംഗ് ലൈസൻസും NIS കോച്ചിംഗ് ലൈസൻസും ഉള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 0499942996. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23 രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2, DMLT, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18-40 മധ്യേ.

ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ എൽഐഡി ആൻഡ് ഇഡബ്ല്യു വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 15 ഉച്ചയ്ക്ക് 2 മണിക്ക് ദേലമ്പാടി പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499924700034. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്റിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 11 മണിക്ക് കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499924553. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വിഭാഗത്തിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10:30 കോളേജിൽ നടക്കും. നെറ്റ് PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 9746186909. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ്സ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലംസം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0471230459. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കളമെഴുത്തുപാട്ട്. അവതരണം P. നാരായണക്കുറുപ്പും സംഘവും.

ಬಹು ಕ ಪ್ರೇತ ಪಿಶಾಚ ಮಾತೃ ಸಹಿತ ಮುಂಡ ಸೃಜಾಲಂಕೃತ

പി നാരായണക്കുറുപ്പും സംഘവും അവതരിപ്പിച്ച കളമെഴുത്തുപാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

ஆகாசவாணி. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും മലേഷ്യയും കൃഷിയിലും അനുബന്ധ മേഖലകളിലും സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചു. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കൃഷിയിലും അനുബന്ധ മേഖലകളിലും പരസ്പര താൽപര്യ വിഷയങ്ങളിലും സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. മലേഷ്യയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ശക്തമായ സ്ഥാപന സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനും മലേഷ്യൻ മന്ത്രി മാർക്കോസ് ഡാക്രോസ് താൽപര്യം പ്രകടിപ്പിച്ചതായി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ശാസ്ത്രജ്ഞരുടെയും വിദഗ്ധരുടെയും കൈമാറ്റം, മാനവ വിഭവശേഷി വികസനം, കാർഷിക ഗവേഷണ നവീകരണ ശേഷി വികാസം എന്നിവയെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യാ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത അറിയിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഞായറാഴ്ച ന്യൂഡൽഹിയിൽ ചേരുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ബഹുധ്രുവ ലോകത്തെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ ബ്രിക്സിന്റെ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുമെന്ന് യു എൻ വക്താവ് സ്റ്റൈഫാൻ ഡുജാറിക് പറഞ്ഞു. ലോകത്തെ സാമ്പത്തിക ജനസംഖ്യ ഭൌമരാഷ്ട്രീയ സ്ഥിതിഗതികൾ 1945-ലേതിൽ നിന്നും വ്യത്യസ്തമാണെന്നും ഈ യാഥാർത്ഥ്യത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ഗുട്ടറസ് പ്രതീക്ഷിക്കുന്നതായും യു എൻ വക്താവ് അറിയിച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായ നിർമ്മാണം എന്ന പ്രമേയത്തിൽ ചേരുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അധ്യക്ഷൻ. ഫെബ്രുവരിയിലെ ഇന്ത്യ എഐ ഉച്ചകോടിക്ക് ശേഷം ഗുട്ടറസിന്റെ അഞ്ചാമത്തെയും ഈ വർഷത്തെ രണ്ടാമത്തെയും സന്ദർശനമാണിത്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വനിതാ സംരംഭകർക്ക് കൂടുതൽ അവസരം സൃഷ്ടിക്കാനായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ ബ്രിക്സ് രാജ്യങ്ങളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിമൻ ലെഡ് ഡെവലപ്മെന്റ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവയിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന കൊടുക്കുന്നതെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയിൽ 30 കോടി സ്ത്രീകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളുണ്ടെന്നും സ്ത്രീ സംരംഭകർക്ക് വായ്പകൾ വേഗത്തിൽ നൽകാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി.

0: ഗവൺമെന്റിന്റെ മുൻഗണനകളിൽപ്പെട്ടതാണ് അവരുടെ പ്രശ്നങ്ങളെന്നും 15 കോടി രൂപയുടെ കുടിശ്ശിക പൂർണ്ണമായി നൽകിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ അറിയാനും പരിഹരിക്കാനും ഉടൻ യോഗം വിളിച്ചു ചേർക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട് നടത്തുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പുതിയ ഉണർവിലേക്കും ഉയർച്ചയിലേക്കും നയിക്കുന്നതിന് പ്രധാന വേദിയാവും ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ലധികം പേരാണ് യോഗത്തിൽ പങ്കെടുക്കുക. സമാപന ദിവസമായ 15-ന് ഫ്രീഡം സ്ക്വയറിലെ ബഹുജന റാലിയിൽ 100,000 പേർ പങ്കെടുക്കുമെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. സിഎംആർഎല്ലും ഭാര്യ വീണയും തമ്മിൽ നിയമപരമായ പണമിടപാടാണെന്ന് പി എം മുഹമ്മദ് റിയാസ് എം എൽ എ പറഞ്ഞു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി വ്യക്തിപരമായി ഇഡി ദ്രോഹിക്കുകയാണെന്നും അന്വേഷണത്തിനിടയിൽ വാർത്തകൾ പുറത്തുവിടുന്നത് ശരിയായ രീതിയല്ലെന്നും മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ ഇന്ന് പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഐഎംഎ സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ പി എൻ സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം സംവരണ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അടുത്ത മാസം 6-ന് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന ദിവസം ഈ മാസം 16-ന്. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14-ന്. 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ UDF LDF സ്ഥാനാർത്ഥികൾ പത്രികകൾ നൽകി. മുസ്ലിം ലീഗിലെ ഫർസീന കുറ്റിച്ചിറയാണ് UDF സ്ഥാനാർത്ഥി. INL TT ജംഷീനെയാണ് LDFിനു വേണ്ടി മത്സരിക്കുന്നത്. കൌൺസിലർ ഫാത്തിമ തഹലിയ MLA തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. കോഴിക്കോട് കുറ്റിച്ചിറ വാർഡിലെ BJP സ്ഥാനാർത്ഥി കെ ജീജ അല്പസമയത്തിനകം കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പിന് വരണാധികാരി മുമ്പാകെ പത്രിക സമർപ്പിക്കും. ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നതിന് അവസാന തീയതി. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വരൾച്ച ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനമായി. ആയക്കെട്ട് പ്രദേശത്തെ 1-ാം വിള കൃഷിക്കായാണ് ഡാമുകൾ തുറക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വാളയാർ ഡാം ഇന്ന് വൈകിട്ട് 5 മണിക്കും മീങ്കര ഡാം തിങ്കളാഴ്ചയും തുറക്കാനാണ് ഇന്നലെ ചേർന്ന ഇരു ഡാമുകളുടെയും ഉപദേശക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഡാമുകളിലെ നിലവിലെ ജലനിരപ്പ് തൃപ്തികരമല്ലെങ്കിലും കർഷകരുടെ ആവശ്യം മുൻനിർത്തിയാണ് തീരുമാനം. മഴ കുറഞ്ഞ സാഹചര്യത്തിൽ ജില്ലയിൽ പലയിടങ്ങളിലായി ഏക്കർ കണക്കിന് കൃഷിയാണ് ഉണക്ക് ഭീഷണി നേരിടുന്നത്. 6 പഞ്ചായത്തുകളിലായി 5,000 ഹെക്ടറോളം നെൽകൃഷിയാണ് വാളയാർ ജലത്തെ ആശ്രയിക്കുന്നത്. കുടിവെള്ളത്തിനായുള്ള ജലനിരപ്പ് മാറ്റിവെച്ചാൽ നിലവിൽ മീങ്കരയിൽ 8 ദിവസത്തേക്കുള്ള വിതരണത്തിനുള്ള ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. മലമ്പുഴ ഡാം തുറന്ന് കൃഷിക്ക് വെള്ളം അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചു. 130 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുകയും തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, ഫോറൻസിക് നടപടികൾക്കായി 54 വിദഗ്ധരെ വിന്യസിക്കുകയും ചെയ്തു. 35 ടൺ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിൽ എത്തിയതായി നേപ്പാളിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ചെളിയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ പ്രത്യേക വസ്ത്രങ്ങൾ, ഗ്യാസ് ഡിറ്റക്ടറുകൾ, ശ്വസന സഹായികൾ, താൽക്കാലിക നടപ്പാതകൾ, പോർട്ടബിൾ ജനറേറ്ററുകൾ, ലൈറ്റിംഗ് ടവറുകൾ, വെള്ളം നീക്കം ചെയ്യുന്ന പമ്പുകൾ തുടങ്ങിയ പ്രത്യേക സാങ്കേതിക ഉപകരണങ്ങളും ഇന്ത്യ നൽകി. ദുരന്തത്തിന് ഇരയായവരെ തിരിച്ചറിയാൻ DNA കിറ്റുകൾ, പ്രൊഫൈലിംഗ് ഉപകരണങ്ങൾ എന്നിവയും ഇന്ത്യ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രത്യേക ടണൽ രക്ഷാപ്രവർത്തന സംഘം നേപ്പാൾ സൈന്യവുമായി സഹകരിച്ച് ചിലിമെ, ലാങ്ടാങ് എന്നിവിടങ്ങളിൽ സംയുക്ത രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദുർഘടമായ ഭൂപ്രദേശം, പ്രവേശന പരിമിതികൾ, ടണലിലെ ചെങ്കുത്തായ ചരിവ് തുടങ്ങിയവ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എക്സ്കവേറ്ററുകൾ പോലെ ഭാരമേറിയ യന്ത്രങ്ങൾ ടണൽ

0: കവാടത്തിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന് സംഘം താൽക്കാലിക പാത നിർമ്മിച്ചു വരികയാണ്. പാതയുടെ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ടെന്നും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും പ്രതീക്ഷിക്കുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജന്മഭൂമി റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞിക്കണ്ണൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ബിജെപി സംസ്ഥാന സമിതി അംഗമായ അദ്ദേഹത്തിന്റെ അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ഭോപ്പാലിൽ അന്തരിച്ച ഇന്ത്യൻ ആർമി ASC ബറ്റാലിയൻ നോൺ കമ്മീഷൻ ഓഫീസർ മിഥുരാജിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ മുക്കം കാരമൂല ജുമാ മസ്ജിദിൽ ഖബറടക്കി. തിരുവമ്പാടി MLA CK കാസിം ഉൾപ്പെടെ ആയിരങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചു. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ദ്വിദിന സന്ദർശനത്തിന് ശ്രീലങ്കയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിൽ ശ്രീലങ്കൻ മുൻ ക്രിക്കറ്റ് താരങ്ങളായ അരവിന്ദ ഡിസിൽവ, സനത് ജയസൂര്യ, ചാമിൻ ദവാസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മികച്ച പ്രകടനങ്ങളിലൂടെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ആദരവ് പിടിച്ചുപറ്റിയവരാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരങ്ങളെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിറ്റ്നസ് നിഷേധിച്ചതിന്റെ വിഷമത്തിൽ ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തതിൽ മോട്ടോർ വാഹന വകുപ്പിന് വീഴ്ചയെന്ന് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിലേക്ക് വീഴ്ച കൊണ്ട് മാത്രമല്ല സംഭവമെന്നും ഗതാഗത മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കോട്ടയം നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന് സമാന്തര റോഡുകളെ ബന്ധിപ്പിച്ച് റിംഗ് റോഡ് സംവിധാനം നടപ്പാക്കുമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇതിനൊപ്പം ഈരയിൽ കടവ് മണിപ്പുഴ ബൈപ്പാസ് ചിങ്ങവനം വരെ നീട്ടുന്നതിന് നടപടികളും കഞ്ഞിക്കുഴി ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാൻ മേൽപ്പാല നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയും മലേഷ്യയും കൃഷിയിലും അനുബന്ധ മേഖലകളിലും സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചു. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഏകാന്തത, മാനസിക സമ്മർദ്ദം തുടങ്ങിയ പല സാഹചര്യങ്ങളും ഒരാളുടെ മനസ്സിനെ തളർത്തിയേക്കാം. എന്നാൽ ആത്മഹത്യാ ചിന്തകൾ പലപ്പോഴും സഹായം ആവശ്യപ്പെടുന്ന ഒരു അടയാളമാണ്. ശരിയായ സമയത്ത് ലഭിക്കുന്ന പിന്തുണയ്ക്കും ചികിത്സയ്ക്കും ഒരാളുടെ ജീവിതം തന്നെ രക്ഷിക്കാൻ കഴിയും. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിച്ചു വരുന്നു. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകലാപിച്ചു.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. പതിവ് പോലെ ഈ വർഷവും ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നതിന്റെ ഈ വർഷത്തെ പ്രാധാന്യവും തീം കൂടി ഒന്ന് പറയാമോ?
2: അന്താരാഷ്ട്ര ആത്മഹത്യാ പ്രതിരോധ ദിനം സെപ്റ്റംബർ 10 ആചരിക്കുന്നത്. ഈ ദിനം ലോകാരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര ആത്മഹത്യാ പ്രതിരോധ സംഘടനയും ചേർന്നാണ് ആചരിക്കുന്നത്. 2003 മുതലാണ് ആചരിച്ചു വരുന്നത്. സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് ആദ്യമായി ആചരിച്ചു തുടങ്ങിയത്. പ്രത്യേകിച്ച് ഒരു ചരിത്രം ഇതിന് പിന്നിലില്ല. ആത്മഹത്യാ പ്രവണതയും ആത്മഹത്യയുടെ തോതും എല്ലാ വർഷവും കൂടി വരികയാണ്. അതുകൊണ്ടാണ് ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കുവാനും ആത്മഹത്യയെ നിയന്ത്രിക്കുവാനും വേണ്ടി ജനങ്ങളെ ബോധവാന്മാരാക്കാനും വേണ്ടിയും കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും ഒരു തീം അഥവാ ഒരു സന്ദേശം ഈ ദിനത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി, അതായത് 2024 മുതൽ 2026 വരെ ഉള്ള സന്ദേശം ചേഞ്ചിങ് ദ നറേറ്റീവ്സ് ഓൺ സൂയിസൈഡ്, അതായത് ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റുക എന്നതാണ്. മാത്രമല്ല ഈ വർഷത്തെ പ്രധാന സന്ദേശം സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ, അതായത് സംഭാഷണത്തിന് തുടക്കമിടുക എന്നതും കൂടിയാണ്. നമുക്ക് ആത്മഹത്യയെക്കുറിച്ച് പലതരം തെറ്റിദ്ധാരണകളുണ്ട്. ഈ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ വേണ്ടി നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുക, തുറന്ന് സംസാരിക്കുക, ആത്മഹത്യയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ആത്മഹത്യാ ചിന്തകൾ തുറന്ന്

0: പ്രകടിപ്പിക്കുവാനും അതിന് സഹായം തേടുവാനും സന്നദ്ധരാക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ.
1: ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാകുന്നത് ആ വ്യക്തിയുടെ ദൗർബല്യത്തിന്റെ തെളിവായി കാണാതെ അവർക്ക് സഹായം

0: ചിലർക്ക് ചില പ്രത്യേക മാനസിക രോഗാവസ്ഥകൾ ഉണ്ടാവാം. മാനസിക രോഗമില്ലാത്ത പല വ്യക്തികൾക്കും സാമൂഹികമായ പല പ്രതിസന്ധികളും ഉണ്ടാവാം. അവരുടെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇതെല്ലാം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. മുമ്പ് ഡാർക്കിം എന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ, അതായത് അദ്ദേഹം ആത്മഹത്യയെ പലതരം ആത്മഹത്യകളായി വേർതിരിച്ചിരുന്നു. അനോമിക്, ഫാറ്റലിസ്റ്റിക്, ആൾട്രോയിസ്റ്റിക്, ഈഗോയിസ്റ്റിക് എന്നീ നാല് തരങ്ങളായി. അതായത് നാല് പ്രത്യേക രീതികളിലുള്ള ആത്മഹത്യാ ചിന്തകൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം. ഉദാഹരണത്തിന് അമിതമായ നിയന്ത്രണം, ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ അധികാരികളുടെയോ അമിതമായ നിയന്ത്രണം മൂലം ഒരു വ്യക്തി ഇനി ജീവിക്കുന്ന അർത്ഥമില്ല എന്ന് തോന്നി ആത്മഹത്യ ചെയ്യാം. അതാണ് ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ്. അതായത് ചില വളരെ കർശനമായ നിയന്ത്രണങ്ങളുള്ള ചില രാജ്യങ്ങൾ അവിടുത്തെ വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനെയുള്ള ചിന്താ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ആൾട്രോയിസ്റ്റിക് സൂയിസൈഡ്, അതായത് സാക്രിഫൈസ് ചെയ്യുക, ചില വ്യക്തികൾ ബാക്കിയുള്ളവരുടെ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകുന്നതായിട്ട് കാണാം. അതാണ് ആൾട്രോയിസ്റ്റിക് സൂയിസൈഡ്. പിന്നെ അനോമിക് സൂയിസൈഡ്, സ്വന്തം സ്ഥിതി, സാമ്പത്തിക സ്ഥിതിയോ കുടുംബഭദ്രതയോ തകരുമ്പോൾ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാം, അതാണ് അനോമിക് സൂയിസൈഡ്. അവസാനം ഉള്ളത് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്, അതായത് ഒരു വ്യക്തി കടുത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള ചിന്തകൾ വരാം. അങ്ങനെ ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിനെ ഈഗോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ പ്രായമുള്ള ഒരു വ്യക്തി, രോഗാവസ്ഥയുണ്ട്, അദ്ദേഹത്തിന് ആരുമില്ല, ഒറ്റപ്പെടലാണ്, ഭാര്യയോ ഭർത്താവോ മരിച്ചുപോയി, ആരും നോക്കാനില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ആത്മഹത്യ ചിന്ത വരുമ്പോൾ അതിന് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ പ്രകാരമുള്ള ചിന്തകൾ വരാം. കൂടാതെ പ്രത്യേക മാനസിക രോഗങ്ങൾ വരുമ്പോൾ ആത്മഹത്യാ ചിന്തകൾ വരാം. കടുത്ത വിഷാദ രോഗം അല്ലെങ്കിൽ ഉന്മാദ രോഗാവസ്ഥ, ചിത്തഭ്രമം, തുടർച്ചയായുള്ള ചിന്തകൾ മൂലം രോഗിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചില പ്രത്യേക ജീവിത പ്രതിസന്ധി, ഉദാഹരണത്തിന് ചില റിലേഷൻഷിപ്പുകൾ, ഒരു ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, കടുത്ത രോഗാവസ്ഥ, രോഗം വിട്ടുമാറാത്ത വേദന നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക, അല്ലെങ്കിൽ ചില ഭീതി, പഠന സംബന്ധമായ ചില ഭീതികൾ, പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പ്രതിസന്ധി വളരെ മൂർച്ഛിച്ചതാവുകയും തുറന്നു പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നുള്ള ഒരു പോം വഴി ചിലപ്പോൾ ആത്മഹത്യയായി മാറാം. അപ്പോൾ അത് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ ഇരിക്കുകയും ആരും സഹായിക്കാനില്ലാതെ വരികയും ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ, ഒരു പ്രത്യേകമായ ഒരു ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ, ഒരു സഹായം ലഭിക്കാനില്ലാത്ത അവസ്ഥയിൽ ആത്മഹത്യ ചെയ്തു പോകാം. അങ്ങനെയും സംഭവിക്കാം.
1: ഈ കാലഘട്ടത്തിലെ ലഹരിയുടെ ഉപയോഗം ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ടല്ലേ?
0: അതെ, വളരെ സത്യമാണ്. ലഹരിയുടെ ഉപയോഗം മൂലം ആത്മഹത്യാ ചിന്ത കൂടാം. ലഹരി ഉപയോഗം മൂലം ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകും. മാത്രമല്ല ഈ ലഹരിക്ക് അടിമയായ ശേഷം ലഹരി കിട്ടാതെ വരുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഓപ്യോയിഡ്സ് എന്ന ഒരു ശ്രേണിയിൽപ്പെട്ട ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അത് കിട്ടാതെ വരുമ്പോൾ കഠിനമായ ശരീരവേദന, തലകറക്കം, ഛർദി, വയറിളക്കം, വിയർക്കുക, നെഞ്ചിടുപ്പ് കൂടുക, മാനസിക പ്രശ്നങ്ങളെല്ലാം വരാം. അപ്പൊ ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ചിലപ്പോൾ ആത്മഹത്യ ചിന്ത വരാം. അല്ലെങ്കിൽ മദ്യപാനം മൂലം അത് മദ്യം കിട്ടാത്ത വരുന്ന ഒരു അവസ്ഥയിൽ വിറയൽ, ചില തെറ്റിദ്ധാരണകൾ, ഇല്ലാത്ത ശബ്ദം കേൾക്കുക, പേടി, ഭയം ഒക്കെ മൂർച്ഛിച്ച് രോഗിക്ക് ചില സംശയങ്ങളൊക്കെ വരാം. അയാളെ ആരെങ്കിലും വധിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുള്ള ചിന്തകളും അതുപോലുള്ള ആക്രോശങ്ങളും എല്ലാം കേൾക്കാം. ഇല്ലാത്ത ശബ്ദങ്ങളാണ്, ഹാലൂസിനേഷൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ രോഗിക്ക് ഒരു ആത്മഹത്യാ പ്രവണത വരാം. അപ്പൊ ഇതെല്ലാം കാരണമാണ്. മാത്രമല്ല ഭയം, ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തി അതോ അധികാരികൾ, പോലീസോ എക്സൈസോ അവരെ വേട്ടയാടുന്നു എന്നുള്ള പേടിയിൽ ചിലപ്പോൾ അമിതമായ ഭയം കാരണം ആത്മഹത്യ ചെയ്യാം. ഇതെല്ലാം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പലതരം നേരിട്ടും അല്ലാത്തതുമായ കാരണങ്ങളാണ്.
1: നമുക്കിപ്പോ പുറത്തുനിന്ന് നോക്കുമ്പോ വലിയ പ്രശ്നമൊന്നും കാണാനുണ്ടാവില്ല, പക്ഷെ ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക വേദന വളരെ ശക്തമായിരിക്കാം അല്ലേ?
0: അതെ.
1: ഇപ്പോ ഒരാള് മാനസികമായിട്ട് വലിയ പ്രതിസന്ധിയിലാണെന്ന് അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകളിലേക്ക് നീങ്ങുന്നു എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചനകൾ എന്തൊക്കെയായിരിക്കും?
0: പ്രത്യേകമായ ചില പെരുമാറ്റ രീതികൾ ആത്മഹത്യാ ചിന്തകളോ പ്രകടിപ്പിക്കാം, പക്ഷെ ചിലർ ഒന്നും പ്രകടിപ്പിക്കുകയില്ല. നമ്മൾ നേരിട്ട് അവരോട് സംസാരിക്കുകയോ അവരെ നിരീക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് കടുത്ത വിഷാദരോഗമുള്ള വ്യക്തി ആരോടും സംസാരിക്കാതിരിക്കുക, മുമ്പ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന കാര്യങ്ങളിൽ താല്പര്യം കുറയുക, അവരുടെ ഉറക്കം കുറയുക, ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക, ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുക, തീരെ ഉൾവലിഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള ചില മാനസിക പ്രയാസങ്ങൾ അവർ പ്രകടിപ്പിക്കാം, മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാം. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് അവരെ നിരീക്ഷിച്ച് അവരോട് ചോദിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ തുറന്ന് ചോദിക്കണം. അപ്പോൾ ചിലപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ആത്മഹത്യാപരമായ ചിന്തകൾ പ്രകടിപ്പിക്കാം. ചിലർ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്, അങ്ങനെ പ്ലാനുണ്ട് എന്നൊക്കെ നേരിട്ട് പറയാറുണ്ട്. എന്നിരുന്നാലും ചിലർ മരിച്ചു കിട്ടിയ

0: മതി എന്നെല്ലാം പറയും. ഇത് രണ്ടും രണ്ട് തരത്തിൽപ്പെട്ടതാണ്. ഒന്ന് ഡെത്ത് വിഷസ്, എങ്ങനെയെങ്കിലും മരിച്ച് കിട്ടിയാൽ മതി എന്ന് പ്രകടിപ്പിക്കുന്നതാണ് ഡെത്ത് വിഷസ്. മറ്റേത് സൂയിസൈഡ് ഐഡിയേഷൻസ്, അതായത് ആത്മഹത്യാ ചിന്ത തന്നെയാണ്. രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. എന്നാലും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായും തീരുമാനിക്കാനും സാധിക്കുകയില്ല. നമ്മൾ തുറന്ന് സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ച് അവരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയോ ഉൾക്കാഴ്ച ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങുകയാണെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിക് സോഷ്യൽ വർക്കറുടെ ആരുടെയെങ്കിലും ഒരു സേവനം ഉറപ്പാക്കുകയും വേണം.
1: ഒരാളുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പെരുമാറ്റങ്ങൾ അല്ലേ, അപ്പോൾ അത് നമ്മൾ
0: തീർച്ചയായും പാടില്ല.
2: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം തുടരും നാളെ ഇതേ സമയം.
3: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
4: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ലോകത്തിലെ മാറുന്ന സാമ്പത്തിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ കൂട്ടായ്മയുടെ പങ്കിനെ അദ്ദേഹം പിന്തുണയ്ക്കുമെന്ന് യുഎൻ വക്താവ് അറിയിച്ചു. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവരുമായി ഗുട്ടറസ് ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന സഹകരണത്തിനായിരുന്നു യോഗത്തിൽ മുൻഗണന നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
6: വിവര സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, നവീകരണം, ഗവേഷണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പുരാതന നാഗരിക ബന്ധങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരമായ ബന്ധമാണ് ഉള്ളതെന്നും മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഇന്ത്യയും ശ്രീലങ്കയും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ശേഷി വികസനം ഉഭയകക്ഷി സഹകരണത്തിന്റെ ഒരു പ്രധാന ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന കണക്ടഡ് ഇന്ത്യ, എംപവേർഡ് ഫിനാൻസ്, ബിൽഡിംഗ് ട്രസ്റ്റഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദി AI എക്കോണമി എന്ന വിഷയത്തിലെ പ്രത്യേക സെഷനിലാണ് അദ്ദേഹം സംസാരിക്കുക. 35 ടൺ രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8th വിമാനം നേപ്പാളിലെത്തി. അതിനിടെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1365 ഉയർന്നു. കാണാതായ 5000-ത്തിലധികം പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.

0: കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സംവരണ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 6 നടക്കും. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 19. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 കളി. 2-ാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തി. മാതൃശിശു ആരോഗ്യത്തിലും പകർച്ചവ്യാധിയേതര രോഗപ്രതിരോധത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. തിമോർ ലെസ്റ്റയിലെ ദില്ലിയിൽ നടന്ന മേഖലാ സമിതി യോഗത്തിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
2: 160,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകളിലൂടെ പ്രമേഹം, അർബുദം, രക്തസമ്മർദ്ദം എന്നിവയുടെ പ്രാഥമിക പരിശോധനകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനെയും ആശാപ്രവർത്തകരുടെ സേവനത്തെയും ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ പ്രശംസിച്ചു. പ്രതിരോധ കുത്തിവയ്പ് വ്യാപിപ്പിച്ചതും ആശുപത്രി പ്രസവങ്ങൾ 78% നിന്ന് 93% ഉയർന്നതും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജനം, ഔഷധ നിയന്ത്രണം, പരമ്പരാഗത വൈദ്യശാസ്ത്രം, ലോകാരോഗ്യ സംഘടനയുടെ മഹാമാരി പ്രതിരോധ കരാർ എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ വരും ആഴ്ചകളിൽ വഴി തെളിയുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സംഭാഷണത്തെ തുടർന്ന് കീവിലും മോസ്കോയിലും ചർച്ചകൾ നടന്നു. ഏതൊരു കരാറിനും റഷ്യയുടെയും യുക്രൈന്റെയും പൂർണ്ണ സമ്മതം അനിവാര്യമാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള നിയന്ത്രിത മേഖലയ്ക്ക് സമീപം 2 US നാവികസേനാ കപ്പലുകളെയും 8 എണ്ണ ടാങ്കറുകളെയും ആക്രമിച്ചതായി ഇറാൻ വ്യക്തമാക്കി. 5 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തകർത്തതായി അമേരിക്കയും അറിയിച്ചു. അമേരിക്ക ഇറാൻ സംഘർഷം മൂർച്ഛിച്ചതോടെ ആഗോള എണ്ണവിലയിലും വൻ വർധന രേഖപ്പെടുത്തി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. വെസ്റ്റ് ബാങ്ക് നയങ്ങൾക്കെതിരെ ആഗോള വിമർശനം ശക്തമാകുന്നതിനിടെ ഇസ്രയേൽ സ്ലൊവേനിയയിൽ ആദ്യ എംബസി തുറന്നു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിനിടെ എംബസി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂലികൾ പുറത്ത് പ്രതിഷേധിച്ചു. നേരത്തെ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രയേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത രാജ്യമാണ് സ്ലൊവേനിയ. പശ്ചിമേഷ്യയിൽ യുഎസ് ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ തീരദേശങ്ങളിലും സൌദി അറേബ്യയിലെ തായിഫിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസ് ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷം ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹൂതികൾ ഇറാന്റെ നിഴൽ സംഘമാണെന്ന യുഎസ് ആരോപണം ഇറാൻ തള്ളി. മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയുടെ സൈനിക ഇടപെടലാണെന്നും ടെഹ്റാൻ കുറ്റപ്പെടുത്തി. ഫിലിപ്പീൻസിലെ പലാവൻ പ്രവിശ്യയ്ക്ക് സമീപം യാത്രാ ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. 86 പേരെ കാണാതായി. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ കൊറോണിലേക്ക് 134 യാത്രക്കാരുമായി പോവുകയായിരുന്ന ബോട്ടിനാണ് തീപിടിച്ചത്. 43 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായവർക്കായി കോസ്റ്റ്ഗാർഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഇറാനെ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയ യുറേനിയം അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ദീർഘകാല അന്വേഷണവുമായി സഹകരിക്കുന്നതിൽ ടെഹ്റാൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണിത്. 20 വർഷത്തിനിടെ ആദ്യമായാണ് ഇറാനെതിരെ ഈ നടപടി. ഒഡീഷയിൽ അതിശക്തമായ മഴ

0: സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കേരള, മാഹി, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസം ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പ്. കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ചൈനയിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ സദേൺ റീജിയണൽ ലബോറട്ടറി സന്ദർശിച്ചു. ബി ഐ എസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ബി ഐ എസ് സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും കരകൌശല വസ്തുക്കളിലും ബി ഐ എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഹാൾമാർക്കിംഗ് സംവിധാനം ലോഹങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗുജറാത്തിൽ തലസ്ഥാനമായ ഗാന്ധിനഗറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് കുടുങ്ങിയ 15 തൊഴിലാളികളെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ, സമയം 1:00. വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ തത്സമയം

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സ്ആപ്പ് ചെയ്തോളൂ. വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്: നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, സിനിമ, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് 8547027054 എന്ന നമ്പറിലേക്ക്. നമ്പർ ഒരിക്കൽ കൂടി: 8547027054. ഇന്നത്തെ വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ ആരംഭിക്കുന്നു. വാട്സ്ആപ്പ് പ്രിയഗീതത്തിൽ ആദ്യ ഗാനത്തിനായി മെസ്സേജ് അയച്ചത് കാവും ഭാഗത്ത് നിന്ന് നിഷാന്താണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ചലച്ചിത്ര താരം മഞ്ജു വാര്യർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് നിഷാന്ത് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒടിയൻ എന്ന ചിത്രത്തിൽ മാനം തുടിക്കണ എന്ന ഗാനമാണ് റഫീഖ് അഹമ്മദിന്റെ രചനയിൽ എം ജയചന്ദ്രൻ ഈണം നൽകി ശ്രേയാ ഘോഷാൽ പാടിയത്. മഞ്ജു വാര്യർക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പാട്ടിലേക്ക്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ അടുത്ത മെസ്സേജ് കരിക്കൻകുളത്ത് നിന്നും റീന ദിനേശന്റേതാണ്.

ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്ന എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് യേശുദാസും ചിത്രയും ചേർന്ന്. ഷിബു ചക്രവർത്തിയുടെ രചനയ്ക്ക് ഔസേപ്പച്ചന്റെ ഈണം. കേൾക്കാം റീനാ ദിനേശിന്റെ ഇഷ്ടഗാനം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: ഇന്ന് ഞങ്ങളുടെ 20-ാമത് വിവാഹവാർഷികമാണ്. തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഹൃദയം ഒരു വീണയായി എന്ന ഗാനം വെച്ചു തരുമോ? മെസ്സേജ് അയച്ചത് സുജിത മധു, ഉദയംകുന്ന്, കാഞ്ഞങ്ങാട്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകിയ ഈ ഗാനം ആശംസകൾ നേർന്നുകൊണ്ട് പാട്ടിലേക്ക്.

0: ഹാസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
3: എന്നാ മൈജിയിലേക്ക് പോകൂ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
4: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
5: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
5: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം കളിപ്പാട്ടം. ഇഷ്ടഗാനത്തിനായി വാട്സ്ആപ്പ് ചെയ്തത് ആറളത്ത് നിന്നും ലെനീഷ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100%. 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.

മിന്നുവിനും പൊന്നുവിനും വേണ്ടി കുഞ്ഞിമംഗലത്തു നിന്നും അമ്മൂമ്മ ആവശ്യപ്പെടുന്ന ഗാനം, ഓലത്തുമ്പത്തിരുന്നാടും എന്ന് തുടങ്ങുന്നു ചിത്രം, പപ്പയുടെ സ്വന്തം അപ്പോസ്, വിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി എസ് ജാനകി പാടിയത്. പാട്ടിലേക്ക്.

0: 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
1: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
2: ശ്രീതിലകം പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം പെൺമയുടെ തിളക്കം.
3: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
0: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
1: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
4: അത്താഴക്കുന്ന് നിന്നും പ്രബിത എം ആവശ്യപ്പെടുന്ന ഗാനം. ചിത്രം അയാൾ കഥയെഴുതുകയാണ്. ഭർത്താവ് വിജുവിന് വേണ്ടിയാണ് പ്രബിത ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൈതപ്പത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയത് കേൾക്കാം. ഇവരുടെ ഇഷ്ടഗാനം അടുത്തതായി.

0: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
0: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
0: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്,
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം ചെങ്കോൽ. ഇഷ്ടഗാനത്തിനായി വാട്സ്ആപ്പ് ചെയ്തത് സുമതി, കുശാൽ നഗർ.

ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ 19-ാം ചരമവാർഷികമാണ്. ഞങ്ങളുടെ ലക്ഷ്മി അമ്മയ്ക്ക് വേണ്ടി തീക്കളി എന്ന സിനിമയിലെ വറ്റാത്ത സ്നേഹത്തിൻ ഉറവിടം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? മെസ്സേജ് അയച്ചത് മുണ്ടയാട് നിന്നും മക്കളായ ചാന്ദിനി, കനക, രമണി, സുജല, സുഷമ, സുധ, രതി, അനിത എന്നിവർ. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ഈണം നൽകിയത് ദേവരാജൻ, പാടിയത് യേശുദാസ്.

തൃക്കരിപ്പൂർ ദിനേശ് ബിഡി കമ്പനിയിലെ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. വൈക്കത്തുനിന്നും പ്രേമലത, ചിത്രം തകര, പാടിയത് എസ് ജാനകി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് എം ജി ശ്രീകുമാർ.

കൃഷ്ണൻ ഈണം നൽകി. എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം തകര. അടുത്ത ഗാനം വനജ ശ്രീനിവാസൻ ചിറക്കുറ്റിയിൽ നിന്നും ആവശ്യപ്പെട്ടത്. ചിത്രം പുഷ്പാഞ്ജലി. പാടിയത് യേശുദാസ്. ഈ ഗാനത്തിന്റെ ശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ. കേൾക്കാം വനജ ശ്രീനിവാസന്റെ ഇഷ്ടഗാനം അടുത്തതായി.

വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ ഇനി 2:30 തുടർന്ന് കേൾക്കാം. അവതരണം മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം എം അശോകൻ, കൂടെ ജന്യ മുരളി, അതുൽ പ്രവീൺ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ ഗ്ലോബൽ ഡ്രൈലാൻഡ് കോൺഗ്രസിനെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അഭിസംബോധന ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന വരൾച്ച ബാധിത പ്രദേശങ്ങൾ എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഡ്രോണുകൾക്ക് ഡൽഹി പോലീസിന്റെ പൂർണ്ണ നിരോധനം. ഇന്നു മുതൽ ഈ മാസം 14 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ലക്ഷദ്വീപ് അന്ത്രോദ്വീപിലെ ആശുപത്രിയിൽ പുതിയ അൾട്രാസൌണ്ട് സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചു. മുഹമ്മദ് ഹംദുള്ള സയ്യിദ് എംപി ഉദ്ഘാടനം ചെയ്തു. എംപി ഫണ്ടിൽ നിന്നും അനുവദിച്ച 19.50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മെഷീൻ സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ ബി ഡി എസ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോ എം കെ റാമന് കോടതി ഉപാധികൾ

യുടെ ജാമ്യം. SC ST കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് 2026 ഹോക്കി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളുകൾക്ക് തകർത്ത് ഇന്ത്യ. ചൈനയിലെ മോക്കിയിലായിരുന്നു മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5:58. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലേക്ക്.

ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം പതിനാലാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, പി കെ രവി, കയ്യൂർ സത്യൻ, മനോജ് പിള്ള, എസ് രാജേന്ദ്രൻ പൂജപ്പുര. സംവിധാനം റൂബി ബാബു.

0: സർ, എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. അയാളുടെ സ്യൂട്ട് കേസ്, സർവ സാധനങ്ങളും പൊതിഞ്ഞു കിട്ടി ഉള്ളിൽ വെച്ച ആ പെട്ടി അതെങ്ങനെ അവിടെ എത്തി? സ്വാമി തന്നെ കൊണ്ടുവന്നതാകണം, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അതിനർത്ഥം അയാൾ സ്ഥലം വിടുകയായിരുന്നു എന്നല്ലേ? അയാൾ താമസിച്ചിരുന്ന മുറി പൂർണ്ണമായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. രായ്ക്ക് രാമാനം ആരുടെയും കണ്ണിൽപ്പെടാതെ, ആരോടും മാഷിനോട് പോലും ഒന്നും പറയുക പോലും ചെയ്യാതെ പിന്നാമ്പുറത്തു കൂടി മുങ്ങേണ്ട കാര്യമെന്തായി അയാൾക്ക്? സർ, ഈ സ്വാമിയും ആളത്ര ശരിയല്ലായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നു. എന്തൊക്കെയോ ദുരൂഹതകൾ അയാളെ ചുറ്റിപ്പറ്റിയുണ്ട്. ആളെ ശരിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല.
1: അതെ അതെ, മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് ജയരാജ്. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എല്ലാവരുടെയും ഉറക്കം കെട്ടുന്ന ലക്ഷണമുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇത്ര കൃത്യമായി പ്ലാൻ ചെയ്ത് കാത്തിരുന്ന കൊല്ലാൻ മാത്രം അയാളുടെ ശത്രുതയുള്ള ആരുണ്ട് ഈ നാട്ടിൽ? ഒരു മാസം മുമ്പ് മാത്രം ഇവിടെ വന്നു. അറിഞ്ഞിടത്തോളം ആരുമായും ഒരു ബന്ധവുമില്ലാത്ത അയാളെ കൊല്ലാൻ ഇവിടെ ആർക്കെന്ത് റീസൺ? ഇനിയൊരു പക്ഷേ അന്ന് അമ്പല ഓഫീസിൽ കയറിയ കള്ളൻ സ്വാമി അവനെ തിരിച്ചറിഞ്ഞു കാണും എന്നോ മറ്റോ ഭയന്ന്.
0: ഇല്ല സർ, അങ്ങനെ കരുതാൻ വയ്യ. കള്ളൻ ഇതുവരെ രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. അവൻ പുറം നാട്ടുകാരനാണെങ്കിൽ അവനെ സ്വാമി തിരിച്ചറിഞ്ഞു കാണാമെന്ന പേടി അവനുണ്ടാകില്ല. അല്ല, കള്ളൻ ഈ നാട്ടുകാരൻ തന്നെയാണെങ്കിൽ ആ രാത്രി സ്വാമി മോഷ്ടാവിന്റെ മുഖം കണ്ടില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ എല്ലാവർക്കും അറിയാം. ഇല്ല സർ, ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ഒരു ബന്ധവും കാണുന്നില്ല.
1: അപ്പോ പിന്നെ ഈ നാട്ടിൽ അയാളെ കൊല്ലാനും വേണ്ടി വിരോധം ആർക്കായിരുന്നു ഇയാളോട്?
0: സർ, കൊന്നത് ഈ നാട്ടുകാരൻ തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ.
1: ഓ,
0: മറ്റാരെങ്കിലും ആണെങ്കിലോ? എന്റെ സംശയം, നമ്മളിവിടെ കണ്ടതിനും അപ്പുറം ഒരു കഥ സ്വാമി എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. എ ബാക്ക് സ്റ്റോറി. അതുമായി ബന്ധപ്പെട്ടായിക്കൂടെ ഈ സംഭവം. ഞാൻ പറഞ്ഞില്ലേ സർ, അയാൾ ആളത്ര ശരിയല്ലായിരുന്നു എന്ന് തോന്നുന്നു. അയാളുടെ യാഥാർത്ഥ്യം ആർക്കും അറിയില്ല. ഇനി അങ്ങോട്ട് അറിയാനും പോകുന്നില്ല. അയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഒരുപക്ഷെ അയാളുടെ പെട്ടിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാതായിരിക്കുന്നു. അയാളോടൊപ്പം അയാളുടെ യാഥാർത്ഥ്യവും അയാളുടെ കഥയും ചാരമായി. ആരായിരുന്നു അയാൾ?

0: ആര്? എന്തിനയാളെ കൊന്നു?
1: അന്വേഷണത്തിന്റെ ഗതി അങ്ങോട്ടേക്കാക്കാം നമുക്ക്. തൽക്കാലം ഇതിന് പ്രചാരം കൊടുക്കണ്ട. കൊലയാളി അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വിരണ്ടോടും. നമ്മുടെ കൈ കിട്ടില്ല. അതുമല്ല, നാട്ടുകാരെയും പേടിപ്പിക്കണ്ട. ഫോർ ദ ടൈം ബീയിങ് ലെറ്റ് ദി സൂയിസൈഡ് തിയറി കണ്ടിന്യൂ. കിട്ടിയിട്ടുള്ള മൊഴികൾ ഒന്നുകൂടി അനലൈസ് ചെയ്യുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണം. ആരോ എവിടെയോ കള്ളം പറഞ്ഞിട്ടുണ്ട്. തന്നെ പോലെ സൂക്ഷ്മബുദ്ധിയുള്ള ഒരു ഓഫീസർക്ക് അത് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടാവില്ല.
2: താങ്ക് യു സാർ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സമയവും അയാൾ അമ്പലപ്പറമ്പിലെ മുറിയിലായിരുന്നല്ലോ കഴിഞ്ഞത്. അതുകൊണ്ട് അമ്പലക്കമ്മിറ്റിയിലെ പ്രധാനികളെ കണ്ട് ഒന്നുകൂടി സംസാരിക്കാൻ ഞാൻ ഭാസ്കരൻ നായരോട് പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ശരിയെടോ, ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം. പനി വീണ്ടും കൂടുന്നതുപോലെ, ക്ഷീണവും. ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് രാവിലെ കാണാം. ഉച്ച മുതൽ ശോഭയ്ക്ക് നല്ല സുഖമില്ല, അവളെയും നോക്കണം. തൽക്കാലം ഞാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ ജയരാജ്?
2: ഏയ് ഇല്ല സാർ, പോയിക്കോളൂ. ഞാനെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. ജോണി എത്തിയിട്ട് ഞാനൊന്ന് പോയി കുളിച്ചു വരാം സാർ.
1: ശരി ശരി, താനും ഒന്ന് വിശ്രമിക്കാൻ നോക്ക്. രാവിലെ തുടങ്ങിയതല്ലേ. എന്താവശ്യമുണ്ടെങ്കിലും അസുഖമാണെന്ന് നോക്കണ്ട, എന്നെ വിളിക്കണം. വീട്ടിലെത്തിയിട്ട് DYSP സാറിനെ കാര്യങ്ങൾ ഞാൻ വിളിച്ചറിയിച്ചോളാം. ശരിയെടോ, ഞാൻ ഇറങ്ങുന്നു
2: സാർ.
3: അനൂപേ.
4: ആ സാർ.
3: എനിക്കൊരു ഊണ് കൊണ്ടുവരാൻ പറയാം അബുവിനോട്.
4: ആ
3: നല്ല വിശപ്പ്. അതുവരെ ഞാനൊന്ന് ചെറുതായി മയങ്ങട്ടെ.
4: ശരി സാർ.

0: സാർ, ഉറക്കമായിരുന്നോ സാർ?
1: ഇല്ല ഭാസ്കരേട്ടാ, ഞാൻ വെറുതെ ഒന്ന് കണ്ണടച്ച് ചേട്ടനെ പോയി.
0: ഇപ്പൊ വന്നതേ ഉള്ളു സാർ.
1: എന്തായി പോയിട്ട്?
0: ഒരു ചെറിയ തുമ്പ് കിട്ടിയിട്ടുണ്ട് സാർ.
1: മാഷേ, നമ്പ്യാർ മാഷേ.
2: അഗാധ ചിന്തകളിൽ മുഴുകി തന്റെ മുറിയിലിരിക്കുകയായിരുന്ന നരേന്ദ്രൻ നമ്പ്യാർ എഴുന്നേറ്റ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അരണ്ട വെളിച്ചത്തിൽ ഗേറ്റിനപ്പുറത്ത് ആരൊക്കെയോ നിൽക്കുന്നത് മാഷ് കണ്ടു. അയാൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. പൂജ ഉണർന്നോ? അയാൾ അവളുടെ മുറിക്ക് പുറത്തു നിന്ന് ശ്രദ്ധിച്ചു. ഇല്ല, നല്ല ഉറക്കം തന്നെ. പാവം, ഇന്നലെ അവൾ ഉറങ്ങിയിട്ടേയില്ല. എന്തൊരാഘാതമാണ് ആ കുഞ്ഞിന് ഇന്നലത്തെ രാത്രി ഏൽപ്പിച്ചത്! അതിൽ നിന്നും പൂർണ്ണമായി എന്നവൾ വിമുക്തയാകും? കഷ്ടം, അമ്മയെപ്പോലെ മകളും.
1: മാഷേ, ഒന്ന് വരൂ.
2: മുൻവശത്തെ കതക് തുറന്ന് നമ്പ്യാർ വരാന്തയിലേക്ക് ഇറങ്ങി. മുറ്റത്തെ വിളക്ക് അയാൾ തെളിയിച്ചു. കണ്ണട ഇല്ലാത്തതുകൊണ്ട് ഗേറ്റിനപ്പുറത്തെ രൂപങ്ങൾ ഇപ്പോഴും മൂടൽ മഞ്ഞിനപ്പുറത്തെന്ന പോലെ. ഹോ, തന്റെ കണ്ണട! അത്! നമ്പ്യാർ മുറ്റത്തേക്ക് ഇറങ്ങി. റോഡിൽ ഏതോ ഒരു വണ്ടി പോലെ. ആരായിരിക്കും വണ്ടിയിൽ വന്നത്? തുളസിത്തറയുടെ അടുത്തെത്തിയപ്പോൾ മാഷ നിന്നു. നേരത്തെ കേട്ട ശബ്ദം പരിചയമുള്ളതാണോ?
3: ആരാ അത്?
1: ഞാനാ മാഷേ, എസ് ഐ ജയരാജൻ.
3: ഈശ്വര, മനസ്സ് വല്ലാതെ പിടയ്ക്കുന്നല്ലോ. രണ്ട് പോലീസുകാർ വന്ന് വൈകിട്ട് പോയതല്ലേ ഉള്ളൂ. പിന്നെന്താ എത്ര പെട്ടെന്ന് വീണ്ടും? ഇവർക്കെന്തെങ്കിലും സംശയം?
4: സാറോ, എന്താ ഈ നേരത്ത്? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഗേറ്റ് ഇപ്പൊ തുറന്നു തരാം. വാ വാ, വരൂ.

0: നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ മാഷിനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. നമുക്കിവിടെ വരാന്തയിൽ ഇരിക്കാം മാഷേ. പൂജ ഇവിടെ ഉറക്കമാണോ?
1: അതെ സർ, ഉറക്കമാണ്.
0: ഇവിടെ നടന്നൊക്കെ മാഷ് അറിഞ്ഞാണല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്.
1: അല്ല, വൈകിട്ട് ഭാസ്കരൻ നായരും മറ്റൊരു പോലീസുകാരനും വന്നതാണല്ലോ, എല്ലാം ചോദിച്ചു പോയതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഈ സംഭവത്തെക്കുറിച്ചെന്ന് മാത്രമല്ല, ആ മനുഷ്യനെ പറ്റിയും എനിക്ക് കാര്യമായി ഒന്നും അറിയില്ല എന്ന്. പിന്നെന്താ ഇപ്പോ?
0: ഉവ്വ് പറഞ്ഞിരുന്നു, എന്നാലും മാഷിനെ വെറുതെ ഒന്ന് കണ്ടുകളയെന്ന് കരുതി. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയേക്കാം.
1: ഏ അതല്ല, ഇത്ര പെട്ടെന്ന് വീണ്ടും വന്നുകൊണ്ട് ചോദിച്ചാ? പറയൂ, എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്?
0: മാഷ് ഇന്നലെ എപ്പോഴെങ്കിലും പുഴക്കരയിൽ ആ സംഭവം നടന്നതിന്റെ അടുത്ത് പോയിരുന്നോ?
1: ഈശ്വര, ഇന്നലെയോ? ഇല്ല, ഇന്നലെ ഞാൻ ആ വശത്തേക്ക് പോയതേയില്ല, ഇന്നും ഇല്ല. ഉത്സവ പരിപാടികളുടെ തിരക്കുമായി ഞാൻ ഇന്നലെ അമ്പലപരിസരത്ത് തന്നെയായിരുന്നു. ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്നു പോയതല്ലാതെ ഇല്ല, പുഴവക്കത്തേക്ക് ഞാൻ പോയതേയില്ല. എന്താ സാർ ചോദിച്ചത്?
0: ഏയ് വെറുതെ, ഇന്നലെ രാത്രിയിലും പോയില്ല.
1: ഭഗവാനെ രക്ഷിക്കണേ.
2: മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം, പതിനാലാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, ഭാസ്കരൻ നായർ, എസ് രാജേന്ദ്രൻ പൂജപ്പുര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ പതിനഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
3: ആകാശവാണി കണ്ണൂർ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 തായമ്പക, എരമം സുരേഷ് ബാബു മാരാറും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ, 5:43 പ്രായോജക പരിപാടി ഞാറ്റുവേല, 5:58 എഫും പ്രധാന വാർത്തകൾ. ആറ് 10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം. റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴി കാട്ടി, ലളിതം ഗണിതം, മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം, റിട്ടയർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ ശ്രീ രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ലളിത ഗാനങ്ങൾ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങളിൽ അടുത്ത മെസ്സേജ്. പ്രിയ ആകാശവാണി, എനിക്ക് തിരുവോണം എന്ന ചിത്രത്തിലെ തിരുവോണ പുലരി എന്ന പാട്ട് വെച്ച് തരുമോ? മെസ്സേജ് അയച്ചത് എളയാവൂരിൽ നിന്നും ലിജി, പ്രയോഷ്, ലക്ഷ്മി, ദേവി, ശിവ എന്നിവർ. പാടിയത് വാണി ജയറാം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം.

തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിൽ കാതിൽ തേൻമഴയായി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? കാസർഗോഡ് ജില്ലയിലെ മൊട്ടയം കൊച്ചിയിൽ നിന്നും സൌമ്യ, കൌശിക്, നാരായണി, ചന്ദ്രൻ, ഉദയൻ എന്നിവരാണ് ഈ മെസ്സേജ് അയച്ചത്. ഒ എൻ വിയുടെ വരികൾക്ക് ഈണം നൽകിയത് സലിൽ ചൌധരി, പാടിയത് യേശുദാസ്. പാട്ടിലേക്ക്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സ്ഥിതി എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയ ഒരു ചെമ്പനീർ പൂവിറുത്തു എന്ന ഗാനം വെച്ചു തരുമോ? കുറച്ച് നല്ല ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ സംവിധായകൻ ആർ ശരത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചത് ബീന എം മണ്ണൂർ പറമ്പ്, വൈഗ ഉണ്ണി, ഓലയമ്പലം. ഗാനരചന പ്രഭാവർമ്മ, സംഗീതം ഉണ്ണിമേനോൻ. പാട്ടിലേക്ക്.

കാർത്തിക മാലൂരിന്റേതാണ് അടുത്ത മെസ്സേജ്. ഇന്നലെ 8th വിവാഹ വാർഷികം ആഘോഷിച്ച സുഭാഷ് റിജിഷ ദമ്പതികൾക്ക് വേണ്ടി കളിയാട്ടം എന്ന സിനിമയിലെ യേശുദാസ് പാടിയ വേളിക്ക് വെളുപ്പാൻ കാലം എന്ന ഗാനം പ്രിയഗീതത്തിലൂടെ കേൾപ്പിച്ചു തരണം. മക്കളായ ആവണി സുഭാഷിനും അച്ചു സുഭാഷിനും കൂടി വേണ്ടിയാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ ശില്പി കൈതപ്രം. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം അടുത്തതായി.

അടുത്ത മെസ്സേജ് ശോഭന മുഴപ്പിലങ്ങാടിൻ്റെതാണ്. 1985 സൗഹൃദം ഗ്രൂപ്പ് കതിരൂർ ഹൈസ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ചില്ല് എന്ന ചിത്രത്തിലെ ഒരു വട്ടം കൂടിയൻ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഒ എൻ വിയുടെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി. ഗാനത്തിലേക്ക്.

കൊറ്റാളിയിൽ നിന്നും വീണ അയച്ച മെസ്സേജ്: പ്രിയഗീതമേ, എനിക്ക് അങ്ങാടി എന്ന സിനിമയിലെ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്ന പാട്ട് വെച്ചു തരുമോ? ഇന്നലെ വിവാഹവാർഷികം ആഘോഷിച്ച എന്റെ പെങ്ങൾ പുഷ്പചേച്ചിക്കും ഭാസ്കരേട്ടനും വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് പാട്ടിലേക്ക്.

മധുസൂദനൻ നായരുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം സന്താന ഗോപാലം. ഇഷ്ടഗാനത്തിനായി വാട്സ്ആപ്പ് ചെയ്തത് മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത മേറ്റടി, കെ പി ജാനകി പരിപ്പായി, രാജൻ കമല, ഗാനമഞ്ജരി ഗ്രൂപ്പ് അംഗങ്ങളും. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം അടുത്തതായി.

ഗായിതപ്രത്തിന്റെ വരികൾക്ക് ശരത് ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം. ചിത്രം ക്ഷണക്കത്ത്. കരിവെള്ളൂർ ദിനേശ് ബി ഡി കമ്പനിയിലെ തൊഴിലാളികൾക്കും അവരുടെ കൂടെ ജോലി ചെയ്ത് പിരിഞ്ഞുപോയ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് ഗാനം ആവശ്യപ്പെട്ടത്. ഉഷ. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം അടുത്തതായി.

ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ഇളയരാജ ഇണം നൽകി പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം സാഗരസംഗമം. ഇഷ്ടഗാനത്തിനായി വാട്സ്ആപ്പ് ചെയ്തത് കൊമ്പൻ ദിനേശൻ, പാപ്പിനിശ്ശേരി.

സദൃശവാക്യം എന്ന സിനിമയിലെ ചുന്ദരി വാവേ എന്ന ഗാനം വെച്ചു തരുമോ? എന്റെ പേരക്കുട്ടി നിവിക്ത മോളുടെ 5-ാം പിറന്നാളാണ് നാളെ. മോൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചത് കണ്ണാടി വിളിച്ചതിൽ നിന്നും അമ്മമ്മ സീനയും അച്ചച്ചൻ ശശിയും ചേർന്ന്. വി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഈണം നൽകിയത് ഫോ മ്യൂസിക്സ്, പാടിയത് എം ജി ശ്രീകുമാറും ശ്രേയ ജയദീപും ചേർന്ന്. ഗാനത്തിലേക്ക്.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ച ഈണം നൽകി ചിത്രപാടിയ ഗാനം. ചിത്രം അന്ന. ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് ഗിരിധരൻ അന്നൂർ.

അടുത്ത മെസ്സേജ് നേഹ പയ്യന്നൂരിൻ്റെതാണ്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായ എന്റെ മാമൻ കരുണാകരന് വേണ്ടിയാണ് ഞാൻ ഈ ഗാനം ആവശ്യപ്പെടുന്നത്. ചിത്രം എന്റെ നന്ദിനിക്കുട്ടി, പാടിയത് യേശുദാസ്, ഗാനരചന ONV, സംഗീതം രവീന്ദ്രൻ.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. സന്ദേശമയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ ശ്വേത പാടിയ ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

അടുത്ത ഗാനം ചെക്കൻ എന്ന ചിത്രത്തിലേത്. സംഗീതം സിബു സുകുമാരൻ. ഗാനരചന ഒ വി അബ്ദുള്ള, മണികണ്ഠൻ പെരുമ്പടമ്പ്. പാടിയത് മണികണ്ഠൻ പെരുമ്പടമ്പ്.

ഇനി ഹൃദയം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ഹിഷാം അബ്ദുൾ വഹാബ്, ദർശന രാജേന്ദ്രൻ. വരികൾ അരുണാലാട്ട്, സംഗീതം ഹിഷാം അബ്ദുൾ വഹാബ്.

ചിത്രം കണങ്കാവൽ. പഴയത് സിന്ധു ഡെൽസൺ. രചന വിനായക് ശശികുമാർ. സംഗീതം മുജീബ് മജീദ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തായമ്പക കേൾക്കാം. എരമം സുരേഷ് ബാബു മാരാരും സംഘവും അവതരിപ്പിച്ചത്.

0: ഇരമം സുരേഷ് ബാബു മാരാരും സംഘവും അവതരിപ്പിച്ച തായം വകയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
4: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
3: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടി എൻ സി അപ്ലൈ.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ, പഴയ കെറ്റില് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
7: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി

0: പ്രൈസ് ചലഞ്ച് വീണ്ടും എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
1: പറഞ്ഞു പറഞ്ഞു മടുത്തു.
2: എന്തു പറ്റി?
1: പുതിയ കിഡ് ബാഗ് വേണം
2: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടുന്നു. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
7: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
11: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
11: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
11: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
13: ഫോൺ സ്മാർട്ട് ആയ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
14: അതിനായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
13: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
15: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
18: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
17: ഇപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
18: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
19: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
20: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
21: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
22: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
21: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
23: ഇപ്പോൾ ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം, രചന രാജീവാലും.

0: ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സുഗന്ധവ്യഞ്ജന വിളകളിൽ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇഞ്ചി. നമ്മുടെ സദ്യവട്ടങ്ങളിലെ മുമ്പനാണ് ഇഞ്ചിക്കറി. കൂടാതെ നിത്യേനയുള്ള നമ്മുടെ പല വിഭവങ്ങളിലും ഇഞ്ചിയുടെ സാന്നിധ്യം തിരിച്ചറിയാം. മലയാളിയുടെ ആവശ്യകതയ്ക്കനുസരിച്ച് വിശേഷ ദിവസങ്ങളിൽ ഇഞ്ചിയുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നതും അതുകൊണ്ടുതന്നെ. നമുക്കൊഴിച്ചുകൂടാനാകാത്ത ഇഞ്ചി എന്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്തുകൂടാ? ഗ്രോ ബാഗിൽ നട്ടാൽ പോലും നമുക്കാവശ്യമുള്ള ഇഞ്ചി ലഭിക്കും. വിപുലമായി കൃഷി ചെയ്താൽ നല്ല വിലയും വിപണിയും ലഭിക്കുന്ന ഒരു സുഗന്ധവിളയാണ് ഇഞ്ചി. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് കേട്ടുനോക്കാം അല്ലേ? ഇഞ്ചിയുടെ കൃഷിരീതികളെയും വളപ്രയോഗത്തെയും പരിപാലന രീതികളെയും വിളവെടുപ്പിനെയും കുറിച്ചെല്ലാം വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ട സുഗന്ധവ്യഞ്ജന ഔഷധ സസ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീകല ജി എസ്.
3: പ്രാചീന കാലം മുതൽക്കേ ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും നമ്മൾ ഉപയോഗിച്ചു വരുന്നു. മുൻകാലങ്ങളിൽ ഇഞ്ചി ഉണക്കിയ ചുക്കായിരുന്നു കൂടുതലായി ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന് പച്ച ഇഞ്ചി കറികൾക്കും കറിക്കൂട്ടുകളുമായി ധാരാളം ഉപയോഗിച്ചു വരുന്നു. ഇഞ്ചി, പച്ച ഇഞ്ചി, ചുക്ക്, ചുക്കുപൊടി, പ്രിസർവ്ഡ് ഇഞ്ചി, ക്രിസ്റ്റലൈസ്ഡ് ഇഞ്ചി, ഇഞ്ചി പ്യൂറി, ഇഞ്ചി വെളുത്തുള്ളിക്കൂട്ട്, ഇഞ്ചി മിഠായി, ഇഞ്ചി സത്ത്, ഇഞ്ചി ഒലിയോറസിൻ എന്നിങ്ങനെ വിവിധ ഉൽപ്പാദനങ്ങളായി ഇന്ന് വിപണിയിലുണ്ട്. എഫ് എയുടെ 2024 കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം

ഇഞ്ചി കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏകദേശം 10-ാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ ഉൽപാദനക്ഷമത വളരെ കൂടുതലാണ്. കേരളത്തിന്റെ ഉൽപാദനക്ഷമത 1 ഹെക്ടറിൽ 20 ടണ്ണാണ്. വ്യാവസായികാടിസ്ഥാനത്തിൽ വളരെ കൂടുതൽ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്താണ്. ഫെർട്ടിഗേഷൻ വഴിയുമാണ് ഈ വലിയ മുതൽമുടക്കിയുള്ള ഇഞ്ചി കൃഷി നടത്തുന്നത്. 1 ഏക്കറിന് 6 മുതൽ 7 ലക്ഷം രൂപ വരെ ചെലവാക്കിയാണ് കൃഷി ചെയ്യുന്നത്. ഇത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ 1 കിലോയ്ക്ക് 50 രൂപയിൽ കൂടുതലെങ്കിലും ലാഭം കിട്ടിയാൽ മാത്രമേ ലാഭകരമായ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ജൂൺ ജൂലൈ മാസമാകുമ്പോൾ ഇഞ്ചിയുടെ വില കൂടി വരും. ഈ സമയങ്ങളിൽ 200 മുതൽ 300 രൂപ വരെ കിട്ടിയ വർഷങ്ങൾ ഉണ്ട്. ഇഞ്ചി കർഷകരെ മോഹിപ്പിക്കുന്ന ഒരു വിളയാണ്. നല്ല വില കിട്ടിയാൽ ആദായകരമായ കൃഷിയുമാണ്. വലിയ മുതൽമുടക്കി ഇഞ്ചി കൃഷി ചെയ്യുന്നവർ ഇഞ്ചിക്ക് വിലയുള്ള സമയം നോക്കിയാണ് വിളവെടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി കൃഷിക്ക് പറ്റിയ കാലാവസ്ഥയും മണ്ണുമാണ് കേരളത്തിലുള്ളത്. വയലിലും കരപ്രദേശത്തും തെങ്ങിൻ തോപ്പിലെയും കൗങ്ങിൻ തോപ്പിലെയും ഇടവിളയായും ടെറസിലെ ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ചാക്കുകളിലും ഒക്കെ ഇഞ്ചി കൃഷി ചെയ്യാം. ചൂടും ഈർപ്പവും കലർന്ന കാലാവസ്ഥയാണ് ഇഞ്ചി കൃഷിക്ക് അനുയോജ്യം. മഴയെ ആശ്രയിച്ചും ജലസേചനത്തെ ആശ്രയിച്ചും ഇഞ്ചി കൃഷി ചെയ്യാം. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിത്ത് നടുന്നത്. ജലസേചനത്തെ ആശ്രയിച്ച് ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിത്ത് നടുന്നു. പഴയ കർഷകർ ഇഞ്ചി നടുന്നതിന് തിരഞ്ഞെടുക്കുന്നത് കാർത്തിക ഞാറ്റുവേലയാണ്. കാർത്തിക ഞാറ്റുവേല തുടങ്ങിയാൽ 14 നാൾ വേനൽ മഴ വന്നു പോയിരിക്കും എന്നാണ് പറയുന്നത്. മെയ് 11 മുതൽ മെയ് 24 വരെയുള്ള കാലയളവാണ് കാർത്തിക ഞാറ്റുവേല കാലയളവ്. നടുന്നത് താമസിച്ചാൽ ജൂൺ മാസമായി പോയാൽ തണ്ടുതുരപ്പന്റെ ആക്രമണം കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഇഞ്ചി വിത്ത് നടാവുന്നതാണ്. വിത്തിഞ്ചി ശേഖരിക്കുന്നതിനു വേണ്ടി മുൻ സീസണുകളിൽ ഇഞ്ചി തടത്തിൽ നിൽക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കണം. 6 മുതൽ 8 മാസം പ്രായമായ ആരോഗ്യമുള്ള കരുത്തുള്ള രോഗവിമുക്തമായ ചെടികൾ അടയാളപ്പെടുത്തി വയ്ക്കണം. പാകമാകുമ്പോൾ ഇവയിൽ നിന്ന് വിത്ത് ശേഖരിക്കാം. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇഞ്ചി വിളവെടുക്കാൻ പാകമാകും. വിളവെടുത്താൽ 2 മാസം വരെ അവ സംഭരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. വിത്തിഞ്ചിക്ക് വേണ്ടി ശേഖരിക്കുന്ന ഈ ഇഞ്ചി മാംഗോസെപ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അഥവാ കാർബൺഡാസിം 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, കൂട്ടത്തിൽ മാലത്തയോൺ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നീ ലായനികളിൽ 1/2 മണിക്കൂർ മുക്കി വയ്ക്കുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഈ ലായനിയിൽ നിന്നെടുത്ത് തണലിലിട്ടുണക്കി കുഴികളെടുത്ത് മണലോ അറക്കപ്പൊടിയോ വിരിച്ച കുഴികളിൽ സൂക്ഷിക്കാം. കുഴിയുടെ മുകളിൽ പാനനില ഇട്ട ശേഷം ഓലയിട്ട് മൂടി വയ്ക്കാം. മാസത്തിലൊരിക്കൽ ഈ ഇഞ്ചി പുറത്തെടുത്ത് നോക്കി കേടുള്ളവ നീക്കി അവയെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളായ അശ്വതി, ചിത്ര, ചന്ദ്ര, കാർത്തിക, ആതിര, ISR വരദ, മഹിമ, രജത എന്നിവ കൂടാതെ നാടൻ ഇനങ്ങളായ മാരൻ, ബ്രസീലിയൻ ഇനമായ റിയോഡിജനേറോ എന്നിവയും നമുക്ക് തിരഞ്ഞെടുക്കാം. വാരങ്ങൾ തയ്യാറാക്കലാണ് അടുത്ത പരിപാടി. നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ വാരങ്ങൾ തയ്യാറാക്കിയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത്. 1 മുതൽ 1.2 മീറ്റർ വീതിയുള്ള, ഏകദേശം 4 അടി വീതിയുള്ളതും സൗകര്യപ്രദമായ നീളത്തിലുള്ള വാരങ്ങളാണ് തയ്യാറാക്കുന്നത്. കട്ടകൾ ഉടച്ച് കല്ലുകൾ നീക്കി 25 സെന്റിമീറ്റർ ഉയരത്തിൽ വാരങ്ങൾ തയ്യാറാക്കാം. 3×1 മീറ്റർ കണക്കിലുള്ള വാരങ്ങളിൽ ഏകദേശം 100 ഗ്രാം കുമ്മായം ഇടാവുന്നതാണ്. ഓരോ വാരത്തിലും 4 മുതൽ 5 സെന്റിമീറ്റർ താഴ്ചയുള്ള ചെറു കുഴികൾ എടുക്കാം. ഒരു വരിയിൽ 4 ചെറിയ കുഴികൾ വരെ എടുക്കുന്നതാണ്. ഓരോ വിത്തും 25×25 സെന്റിമീറ്റർ അകലത്തിൽ നടുന്നു. 20 ഗ്രാം ഇഞ്ചി വിത്തുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. നടാൻ ഉപയോഗിക്കുന്ന വിത്തുകളിൽ 2 മുകുളങ്ങൾ എങ്കിലും വേണം. ഇവ ഒടിച്ചെടുത്ത ശേഷം മാംഗോസെപ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണോസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ എടുത്ത ശേഷം അവയിൽ 1/2 മണിക്കൂർ മുക്കി വച്ചതിനു ശേഷം തണലത്ത് ഉണക്കിയിട്ട് നടാൻ ഉപയോഗിക്കുന്നു. ചാണകം ഉപയോഗിക്കുന്നത് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയായോ അല്ലെങ്കിൽ ചാണകപ്പൊടി മാത്രമായോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3×1 മീറ്റർ കണക്കിലെ വാരത്തിൽ 12 കിലോ ചാണകപ്പൊടി ആണ് ഉപയോഗിക്കേണ്ടത്. അടിവളമായി 75 ഗ്രാം മസൂരി ഫോസ് അല്ലെങ്കിൽ എല്ലുപൊടി, 20 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയും

0: കൊടുക്കാം. അടുത്ത വളമിടൽ രണ്ടാം മാസത്തിലും നാലാം മാസത്തിലുമാണ്. നട്ട് ഒരു മാസം കഴിഞ്ഞ് ഇവ പൊടിച്ചു വരുന്നതായി കാണാം. രണ്ടാം മാസത്തിൽ 25 ഗ്രാം യൂറിയയും നാലാം മാസത്തിൽ വീണ്ടും 25 ഗ്രാം യൂറിയയും 25 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം നൽകാവുന്നതാണ്. നട്ട് കഴിഞ്ഞാൽ ഉടൻ പൊതയിടേണ്ടതാണ്. കരിയില വച്ചോ പച്ചയില വച്ചോ പുതയിടാം. തെങ്ങോലകൾ കീറിയും പുതയിടാനായിട്ട് ഉപയോഗിക്കാം. തെങ്ങോലകൾ ഉപയോഗിക്കുന്ന കൃഷിരീതിയിൽ മൃദുചീയൽ കുറയുന്നതായി കണ്ടിട്ടുണ്ട്. 3 × 1 m² ഭാരത്തിൽ നട്ട ഉടനെ 6 kg പുതയാണ് ഇടുന്നത്. തുടർന്ന് രണ്ടാം മാസത്തിലും നാലാം മാസത്തിലും 3 kg വീതം പുത വീണ്ടും ഇടേണ്ടതാണ്. പുതയിടുന്നതിന് മുൻപായി കള പറിച്ച് വളം നൽകുകയും മണ്ണ് കൂട്ടിയിടുകയും ചെയ്യുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഇഞ്ചി കൃഷി കഴിഞ്ഞു എന്നാണ് സാരം. പിന്നെ വരുന്നത് രോഗകീട നിയന്ത്രണങ്ങളാണ്. ഇഞ്ചിയിൽ കാണുന്ന പ്രധാന രോഗങ്ങൾ മൃദുചീയലും ബാക്ടീരിയൽ വാട്ടവുമാണ്. രോഗലക്ഷണമായി കാണുന്നത് ഇല മഞ്ഞളിക്കുന്നതാണ്. മൃദുചീയൽ നിയന്ത്രിക്കാൻ ബോഡോ മിശ്രിതം 1% അഥവാ കോപ്പറോക്സിക്ലോറൈഡ് 2 g/l വെള്ളത്തിൽ അല്ലെങ്കിൽ മാംഗോസബ് 3 g/l വെള്ളത്തിൽ എന്ന കണക്കിന് മണ്ണിൽ കലക്കി ഒഴിക്കുകയും ചെടിയിൽ സ്പ്രേ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ബാക്ടീരിയൽ വാട്ടമാണെങ്കിൽ ചെടികൾ വേഗം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവയുടെ തണ്ട് വെള്ളത്തിൽ വെച്ചാൽ പാലുപോലെ ദ്രാവകം വെള്ളത്തിൽ ചേരുന്നതായി കാണാം. അവയുടെ തണ്ട് പിഴുത് മണപ്പിച്ചാൽ ഒരു കടുത്ത മണം ഉള്ളതായി അനുഭവപ്പെടുന്നു. ബാക്ടീരിയൽ വാട്ടമെന്ന് മനസ്സിലാക്കിയാൽ ഒരാഴ്ചത്തേക്ക് നനയ്ക്കൽ നിർത്തിവെക്കേണ്ടതാണ്. അസുഖം വന്ന മൂട് പിഴുത് കളയുകയും കോപ്പറോക്സിക്ലോറൈഡ് 2 g/l വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയും ചെയ്യേണ്ടതാണ്. രോഗം വന്ന ഭാഗത്തെ മണ്ണ് മാറ്റി അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇടുകയും വേണം. രോഗശമനം ഉണ്ടാകാതെ വന്നാൽ കെസൈക്ലിൻ 6 g/l വെള്ളത്തിൽ കലക്കി ഈ ചെടികളുടെ മൂട്ടിൽ മണ്ണ് കുതിർക്കെ ഒഴിക്കേണ്ടതാണ്. ഇഞ്ചിയിൽ പ്രധാനമായും ബാധിക്കുന്ന കീടം തണ്ടുതുരപ്പനാണ്. ചെടിയുടെ നടുവിലെ ഇല മഞ്ഞളിച്ച് ഉണങ്ങുകയും ചെടിയുടെ തണ്ട് പുഴു തുരന്നിരിക്കുന്നതായും കാണാം. തുരന്ന ഭാഗത്തുകൂടി വിസർജ്യ വസ്തുക്കൾ പുറത്തു വരുന്നതും കാണാവുന്നതാണ്. ക്യുനാൽഫോസ് 5 ml/l വെള്ളത്തിൽ കലക്കി അഥവാ വേപ്പധിഷ്ഠിത കീടനാശിനി 4 ml/l വെള്ളത്തിൽ അല്ലെങ്കിൽ കൊറാജൻ 3 g/l വെള്ളത്തിൽ എന്നിവ കലക്കി സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇഞ്ചി നട്ട് 8 മാസം കഴിയുമ്പോൾ വിളവെടുപ്പ് തുടങ്ങാവുന്നതാണ്. വിളവെടുക്കുന്നതിന് 1 or 2 months മുമ്പിൽ ജലസേചനം നിർത്തിവെക്കേണ്ടത് ആവശ്യമാണ്. ഇലകളും തണ്ടും പഴുത്ത് വീഴുന്നതായി കാണാം. തുടർന്ന് വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. 1 hectare നിന്ന് ഏകദേശം 20 മുതൽ 22 ടൺ പച്ച ഇഞ്ചി വരെ ലഭിക്കുന്നതാണ്. ഗ്രോ ബാഗിലും കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രോ ബാഗിലെ കൃഷി വഴിയും നല്ല വിളവ് ലഭിക്കുന്നു. 15 × 15 in ഉള്ള ഗ്രോ ബാഗുകളിൽ 8 മുതൽ 10 ഓട്ടകൾ ഇട്ടതിന് ശേഷം ഇവ നടാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. 1/3 മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോ കമ്പോസ്റ്റ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. കരിഞ്ഞ ഇലകൾ കൂടി ഈ ഗ്രോ ബാഗിൽ ചേർക്കാം. പുതയിടാനും കരിയിലയോ പച്ചയിലയോ നമുക്ക് ഉപയോഗിക്കാം. ഗ്രോ ബാഗിൽ വളർത്തുമ്പോൾ കട്ടിയില്ലാത്ത പോട്ടിംഗ് മിശ്രിതമായതിനാൽ നല്ല പ്രകന്ധങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പരമ്പരാഗതമായ രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പോട്രേകളിലും ഇഞ്ചി നട്ട് പറിച്ചു നടുന്ന രീതിയും ഇപ്പോൾ കർഷകർ പ്രാവർത്തികമാക്കി വരുന്നു. 1 മുകുളമോ 2 മുകുളമോ ആയ കഷ്ണങ്ങളാക്കി 20 g സ്യൂഡോമോണസ് 1 l വെള്ളത്തിൽ കലക്കിയ ശേഷം ആ ലായനിയിൽ ഇഞ്ചിയുടെ വിത്തുകൾ ഇട്ടതിനു ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് അവ ഉണക്കാൻ വെക്കേണ്ടതാണ്. 50 കുഴികളുള്ള പോട്രേകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. 3:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോർ കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും എടുത്ത് നനച്ച ശേഷം 10 g ട്രൈക്കോഡർമ 1 kg നടീൽ വസ്തുവിൽ എന്ന രീതിയിൽ ചേർക്കണം. ഈ മിശ്രിതമാണ് പോട്രയെ നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നട്ട് 1.5 മാസം കഴിയുമ്പോൾ ഈ ഇഞ്ചി തൈകൾ പറിച്ചു നടാൻ പാകമാവും.
1: ഇഞ്ചിയുടെ കൃഷിരീതികളെയും വളപ്രയോഗത്തെയും പരിപാലനത്തെയും വിളവെടുപ്പിനെയും കുറിച്ചെല്ലാം ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ട സുഗന്ധ വ്യഞ്ജന ഔഷധ സസ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീകല GS.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ.

FM പ്രധാന വാർത്തകൾ. വസുധൈവ കുടുംബകം എന്ന ആശയത്തിലൂന്നിയാണ് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര സ്പേസ് ഉച്ചകോടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഡിജിറ്റൽ സർവേയുടെ രണ്ടാംഘട്ടം കേരളപ്പിറവി ദിനമായ നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. KMSCL വഴി സംഭരിച്ച മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് വ്യാപകമായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി T. സിദ്ദിഖ്. 110 വീടുകളുടെ നിർമ്മാണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:45 മുതൽ രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സിഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തണിന്റെ രണ്ടാം പതിപ്പിലേക്ക് രജിസ്ട്രേഷൻ തുടങ്ങി. ഒക്ടോബർ 4 തിരുവനന്തപുരത്താണ് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ മുതൽ 8:30 വരെ കടലാക്രമണത്തിന് സാധ്യത. ആറാമത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെയാണ് മത്സരങ്ങൾ ആരംഭിക്കുക. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8 മത്സരം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ കടലാക്രമണത്തിന് സാധ്യത. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം.

കബീറിന്റെ ദിവസങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: lauding the role of ISRO in space journey, Mr. Modi said ISRO has earned global admiration for its excellence and cost-effective missions. New Delhi is gearing up to host the 18th BRICS summit this weekend with heightened security, infrastructure upgrades and extensive preparations across the national capital. The two-day summit beginning at Bharat Mandapam on Saturday brings together the world's major emerging economies. India is the current chair of the influential grouping. Top leaders of the grouping, including Chinese President Xi Jinping and Russian President Vladimir Putin, will be attending the BRICS summit. Chinese Foreign Ministry today said President Xi will be arriving in India this week to take part in the summit at the invitation of Prime Minister Narendra Modi. The visit comes amid a volatile global situation, ongoing conflict in West Asia, and the Russia-Ukraine war. This will be Xi's first visit to India in nearly 7 years. Earlier this week, External Affairs Ministry spokesperson Randhir Jaiswal in a media briefing had said Prime Minister Narendra Modi will hold bilateral talks with numerous leaders on the sidelines of the BRICS summit. Delhi police has made elaborate arrangements in view of the BRICS summit, giving details about the security arrangements. Special Commissioner of Police, Protective Security Division, Manish Kumar Agrawal said that arrangements have been planned to ensure maximum security for visiting dignitaries while causing minimum inconvenience to the public. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi met eminent philanthropist Prince Rahim Aga Khan V in New Delhi today. During the meeting at Rashtrapati Bhavan, President Murmu appreciated the work undertaken by the Aga Khan Development Network. She said it demonstrates how non-profit organizations working in partnership with the government can improve people's quality of life. During Prince Aga Khan V's interaction with the Vice President at Uparashtrapati Bhavan, the two leaders discussed the Aga Khan Development Network's contributions to water and sanitation, women-led self-help groups, education and community development. Prime Minister Narendra Modi said during their meeting, they discussed ways to further strengthen India's partnership with the Aga Khan Development Network. Secretary of Ministry of Information and Broadcasting Chanchal Kumar today reviewed the functioning of all media units of the ministry operating in Kashmir. The secretary reviewed news and programs of Akashvani and Doordarshan and took stock of the campaigns and outreach activities of Press Information Bureau and Central Bureau of Communication. The secretary expressed satisfaction over the overall functioning of the media units. Benchmark domestic equity indices ended 0.2% higher today, snapping a three-day losing streak. The Sensex gained 138 points to close at 74,903. The Nifty added 46 points to settle at 23,478. In hockey, the Indian women's team stormed into the semi-finals of the Junior Asia Cup with a ruthless 19-0 demolition of Pakistan in quarter-final at Mochi in China today. And in women's cricket, India will take on Bangladesh in the semi-final of Asia Cup in Dubai at 8 p.m. Indian Standard Time. And that is the end of this news bulletin.
1: Agashapani Jilla Vrutantam in Kottayam Jilla Tayarakede Devika Isnayar Agashapani Pradinithi. കോട്ടയം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സെപ്റ്റംബർ 28 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് 17 ഡിവിഷൻ തൃക്കൊടിത്താനം, മീനടം ഗ്രാമപഞ്ചായത്ത് 1 വാർഡ് ചീരംകുളം, പാമ്പാടി ഗ്രാമപഞ്ചായത്ത് 10 വാർഡ് കുമ്പന്താനം എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികകൾ സെപ്റ്റംബർ 10 വരെ സ്വീകരിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 11 നടക്കും. സെപ്റ്റംബർ 14 വരെ പത്രിക പിൻവലിക്കാം. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയാണ് ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരാണ് യഥാക്രമം ചീരംകുളം, കുമ്പന്താനം വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വരണാധികാരികൾ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കോട്ടയം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 32 കേസുകൾ പരിഗണിച്ചു. 25 തീർപ്പാക്കി. 8 കേസുകൾ വിശദ പരിശോധനയ്ക്കായി മാറ്റിവച്ചു. കമ്മീഷൻ അംഗങ്ങളായ ടി സി ജലജമോൾ, പി ഷാജേഷ് ഭാസ്കർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സിറ്റിംഗ്. ചങ്ങനാശ്ശേരി നഗരസഭാ പരിധിയിലെ ഓട്ടിസം സെന്റർ മാടപ്പള്ളിയിലേക്ക് മാറ്റുന്നതിനെതിരെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ഇടപെട്ട കമ്മീഷൻ നഗരസഭാ പരിധിയിൽ തന്നെ ഒരു സബ് സെന്ററിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്ന് നഗരസഭാ സെക്രട്ടറിക്കും വിദ്യാഭ്യാസ വകുപ്പിനും നിർദ്ദേശം നൽകി. സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ ബാധിക്കുന്നില്ലെന്ന് ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉറപ്പാക്കണം. ഈ വിഷയത്തിൽ കുട്ടികൾ തന്നെയാണ് പരാതിയുമായി കമ്മീഷനെ സമീപിച്ചത്. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിക്ക് ചികിത്സ നൽകുന്നതിൽ രാമപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ അനാസ്ഥ ഉണ്ടായി എന്ന പരാതിയെ തുടർന്ന് ഇത്തരം പരാതികൾക്ക് ഇടയാകാത്ത വിധം ജാഗ്രത പുലർത്തണമെന്ന് ആശുപത്രി സൂപ്രണ്ടിന് കമ്മീഷൻ നിർദ്ദേശം നൽകി. അയൽവാസി മോശമായി പെരുമാറി എന്ന കുട്ടികളുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. സ്കൂൾ അധികൃതരിൽ നിന്ന് കുട്ടികൾക്ക് മോശമനുഭവം നേരിട്ടെന്ന പരാതികളിൽ സ്കൂൾ അധികൃതരെ കമ്മീഷൻ താക്കീത് ചെയ്തു. ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ സെപ്റ്റംബർ 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സ്വന്തം വാർഡിലെ എല്ലാ ജനങ്ങളെയും പങ്കാളികളാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ നിയമപരമായ കടമയാണെന്ന സുപ്രീംകോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിലയുടെ നേതൃത്വത്തിൽ സമഗ്രമായ പരിശീലന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പരിശീലന പരിപാടിയിൽ പങ്കാളികളാണ്. കിലയിൽ പരിശീലനം നേടിയ റിസോഴ്സ് പേഴ്സൺമാർ ബ്ലോക്ക് തലത്തിലുള്ള പരിശീലനത്തിന് നേതൃത്വം നൽകും. തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പരിശീലന പരിപാടികളുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തി. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ആവിഷ്കരിച്ച മീഡിയേഷൻ ഫോർ ദി നേഷൻ 3-ാം ഘട്ടത്തിന് തുടക്കം. സുപ്രീംകോടതിയുടെ കീഴിലുള്ള മീഡിയേഷൻ ആന്റ് കൺസീലിയേഷൻ പ്രോജക്ട് കമ്മിറ്റിയും നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയും സംയുക്തമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ആദ്യഘട്ടത്തിൽ 410 കേസുകളും 2-ാം ഘട്ടത്തിൽ 649 കേസുകളും തീർപ്പാക്കി. ജില്ലയിൽ വിവിധ കോടതികളിലുള്ള കേസുകൾ അതത് കോടതികളുമായി ബന്ധപ്പെട്ട മീഡിയേഷൻ സെന്ററുകളിലേക്ക് ശുപാർശ ചെയ്യാം. മധ്യസ്ഥതയ്ക്ക് വിടാൻ താൽപര്യമുള്ളവർക്ക് നേരിട്ടോ അഭിഭാഷകർ മുഖേനയോ അതത് കോടതികളുമായി ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിക്കാം. നേരിട്ടും ഓൺലൈനായും മധ്യസ്ഥ ചർച്ചകൾ നടത്തും. മധ്യസ്ഥതയിൽ തീർപ്പാക്കുന്ന കേസുകളിൽ കക്ഷികൾക്ക് കോടതി ചെലവ് തിരികെ ലഭിക്കും. വൈവാഹിക തർക്ക കേസുകൾ, വാഹന അപകട നഷ്ടപരിഹാര കേസുകൾ, ചെക്ക് ബൌൺസ് കേസുകൾ, വാണിജ്യ തർക്കം, ഉപഭോക്തൃ തർക്കം തുടങ്ങിയവ മധ്യസ്ഥതയ്ക്കായി പരിഗണിക്കും. അതിരമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 4.5 കോടി രൂപ അനുവദിച്ചു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അതിരമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആരോഗ്യവകുപ്പ് 4.5 കോടി രൂപ അനുവദിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൻ കരീമഠം അറിയിച്ചു. ആരോഗ്യ കേന്ദ്രത്തിലെ കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് നടപടി സ്വീകരിച്ചു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് സൌകര്യം ഒരുക്കുന്നതിനായി കാലപ്പഴക്കം ചെന്ന മറ്റ് കെട്ടിടങ്ങളും പൊളിച്ചു നീക്കേണ്ടതുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ ബാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി, ലളിതം ഗണിതം മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം, റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും സംയുക്തമായി കണ്ണൂർ ജവഹർ ലൈബ്രറിയിൽ വെച്ച് നടത്തിയ എസ് ജാനകി അനുസ്മരണ പരിപാടിയിൽ ഡോക്ടർ ഇ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിലെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ലളിതഗാനങ്ങൾ, 11:00 ചലച്ചിത്രഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന വിജയൻ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, ഒളപ്പമണ്ണയുടെ മംഗളദേവത എന്ന കവിത ആലാപനം രഘു കുണ്ടൂർകുന്ന്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ.

7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന എരിക്കുളം മൺപാത്ര നിർമ്മാണ ഗ്രാമത്തിന്റെ പൈതൃകം, പ്രവർത്തനം, പ്രതീക്ഷ തുടങ്ങിയ വിഷയങ്ങൾ സംസാരിക്കുന്നു. മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സ്ത്രീകൾ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരിയിൽ മാപ്പിളപ്പാട്ടുകൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം, പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 ബക്കർ തോട്ടുമലും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യ ദീപ്തിയിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 1:00 മില്ലിനിയം മെലഡീസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി, 15 ഭാഗം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 CM ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കോൽക്കളി. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീഥിയിൽ ഫാം വിശേഷങ്ങളുമായി മാലൂർ ഇക്കോ ഫാംസ് മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തണ. 7:20 കമ്പോള വില നിലവാരം. 7:35 9:30 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സാഹിത്യരംഗം, ഇതിൽ അപ്പുവിന്റെ അമ്മ, ആറോൺ റോമി മെന്റോൺസയുടെ ചെറുകഥ, VK ദിവാകരന്റെ കവിതകൾ. 1.5 മണിക്കൂർ TVKN കണ്ണും അവതരിപ്പിക്കുന്ന ചെറുകഥ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 നാടകം. തുടർന്ന് ഗുലാം അലി പാടിയ ഗസലുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: ഹ്രസ്വകാല നേട്ടത്തേക്കാൾ സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയുടെ വികസനത്തിൽ കേരള പോലീസ് നിർണായക പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കുന്നതിന് കായിക മേഖലയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തിലെ സ്പോർട്സ് വികസനത്തിൽ കേരള പോലീസ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ അവർ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ, ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കീഴിലാകാതിരിക്കാൻ, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി അവരെ വളർത്താൻ, വീടിനും നാടിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാക്കി നമ്മുടെ യുവതലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്പോർട്സിനുള്ള പങ്ക് വളരെ നിർണായകമാണ്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം 1 നവംബർ പുനരാരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. നിലവിലെ സർവേ നടത്തിപ്പിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും 2-ാം ഘട്ട സർവേ ആരംഭിക്കുക. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഡിജിറ്റൽ സർവേ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത്. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാളയാർ വനപരിശീലന കേന്ദ്രത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വനം വകുപ്പിനെ സമഗ്രമായി നവീകരിക്കുമെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ബാങ്കുകൾ വിതരണം ചെയ്ത കാർഷിക ചെറുകിട സംരംഭ മേഖലകളിലെ വായ്പകളിൽ മികച്ച വളർച്ച. സംസ്ഥാനത്തെ ബാങ്കുകളിലെ നിക്ഷേപവും മികച്ച രീതിയിൽ ഉയർന്നിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്ത് കാർഷിക വായ്പകൾ 176,142 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയാണ് കൈവരിച്ചിട്ടുള്ളത്. 16% വളർച്ചയാണിത്. ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കായുള്ള വായ്പ 13% വർദ്ധിച്ച് 1,08,948 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ബാങ്ക് നിക്ഷേപം 13% വാർഷിക വളർച്ചയോടെ 10,84,241 കോടി രൂപയിലും എത്തി. പ്രവാസി നിക്ഷേപം 3,35,440 കോടി രൂപയായും വളർന്നിട്ടുണ്ട്.
0: കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും ആത്മഹത്യാ പ്രതിരോധവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 1 മാസം നീളുന്ന ഈ ബോധവൽക്കരണ പരിപാടി സംഭാഷണം ആരംഭിക്കാം, സംസാരിക്കാം, കേൾക്കാം, പിന്തുണയ്ക്കാം എന്ന സന്ദേശമുയർത്തിയാണ് നടപ്പിലാക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ 2-ാം ഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇത് സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 110 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളുടെയും നിർമ്മാണം 31 ഒക്ടോബർ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നിർത്തലാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. കെഎംഎസ്സിഎൽ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ കെഎംഎസ്സിഎൽ വഴി സംഭരിച്ച് വിതരണം ചെയ്ത മരുന്നുകളിൽ വ്യാപകമായി ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാവിലെ 8:30 ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. 2-ാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. 6-ാമത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. എൽകെജി മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ഇന്ന് 900 മെഗാവാട്ട് വരെ വൈദ്യുതി കുറവ് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് കെ

0: വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: സന്നിധാനത്തെ അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രതിദിനം 3 ലക്ഷത്തിലധികം ടിൻ അരവണ ഉൽപ്പാദിപ്പിക്കാനാകും. നിലവിൽ ദിനം 2.25 ലക്ഷം ടിൻ അരവണ നിർമ്മിക്കുന്നതിനുള്ള പ്ലാന്റായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ കരുതൽ ശേഖര നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു.
0: കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുണ്ടായിത്തോടിൽ എം കെ രാഘവൻ എംപി ഉദ്ഘാടനം ചെയ്യും. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാലിത്തീറ്റയിലെ ഫംഗസ് ബാധയാണ് പാലിൽ അഫ്ലാടോക്സിൻ സാന്നിധ്യത്തിന് പ്രധാന കാരണമാകുന്നത്. കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി മലേഷ്യ ടെറൻഗാനുവും തമ്മിൽ അക്കാദമിക ഗവേഷണ ശാസ്ത്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സമുദ്രശാസ്ത്രം, ഓഷ്യാനോഗ്രഫി മേഖലകളിൽ സംയുക്ത ഗവേഷണ അക്കാദമിക പ്രവർത്തനങ്ങൾ, പ്രൊഫഷണൽ അക്കാദമിക വികാസം, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ സെന്റർ ഫോർ ന്യൂറോ സയൻസസിന്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ICTN 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മസ്തിഷ്കത്തിന്റെ ആരോഗ്യവും മാനസിക ക്ഷേമവും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ചർച്ചകൾ നടത്തും. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവയെ ദയാവധത്തിന് വിധേയമാക്കി. വായിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നന്ദുവെന്ന ആൺകടുവയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 2.5 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം 1 നവംബർ പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ശാന്തം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന, സംഗീതം കൈതപ്രം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
3: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNG അപ്ലൈ.
4: I got many dreams, I don't want just a job. I can be a doctor, I can be an astronaut. I want to be an artist, I want to play football. LIC by my side, I can dream any dream I want.
2: LIC Amrit Bal policy ലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
0: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
5: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
0: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
5: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: TNC അപ്ലൈ.
6: പെരിയാർ എന്ന ചിത്രത്തിലെ ഗാനം പാടിയ ദേശ് ജാനകി, രചന PJ ആന്റണി, സംഗീതം ജോബ്.

0: പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നാം പഠിക്കണം. വിധിക്കുക അല്ല വേണ്ടത്. കാരണം ഓരോ മനുഷ്യനും ഓരോ കഥയും ഓരോ സാഹചര്യത്തിനും നമുക്കറിയാത്ത ഒരു വശവും ഉണ്ടാകും. എല്ലാം ക്ഷമിക്കാനും ആവശ്യമായിടത്ത് വിട്ടുവീഴ്ച ചെയ്യാനും കഴിയുന്നിടത്തോളം എല്ലാറ്റിനെയും സ്നേഹിക്കാനും പഠിക്കുമ്പോൾ മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ സന്തോഷവും നിറയും. പ്രപഞ്ചം ഓരോ ദിവസവും നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. മുൻവിധികളില്ലാതെ കണ്ണു തുറന്ന് കാണാനും വസ്തുതകളെ മനസ്സിലാക്കി ആവശ്യമായ മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താനും തയ്യാറാകുക. ക്ഷമയും സ്നേഹവും വിട്ടുവീഴ്ചയും ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ യാത്ര കൂടുതൽ മനോഹരമാകും, വിജയത്തിലേക്കുള്ള വഴിയും കൂടുതൽ തെളിയും. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി നെല്ലിലെ കളനിയന്ത്രണത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: നെല്ലിലെ തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ഏത് മിത്രപ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ

0: കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
0: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: ഇനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ. കൃഷി ഏതെങ്കിലും ഒന്ന് ആരംഭിക്കുമ്പോൾ നമ്മൾ വിത്ത് വിതയ്ക്കും, തൈകൾ മുളച്ചു വരും, തൈകൾ വളരാൻ തുടങ്ങും. വളർന്നു വരുന്ന തൈകൾക്കൊപ്പം മറ്റെന്തെല്ലാം പുല്ലിനങ്ങളും വളരുന്നു അല്ലേ? അത് നമ്മുടെ പ്രധാന ചെടിക്ക് ഒരു വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നു. നെൽവയലുകളിൽ കണ്ടിട്ടില്ലേ നെൽച്ചെടിയോടൊപ്പം വളരുന്ന കളകൾ? കർഷകന്റെ അധ്വാനത്തിനും വിളവിനും അത് ഒരു വെല്ലുവിളിയാണ്. നെൽച്ചെടിക്ക് ലഭിക്കേണ്ട വെള്ളവും വളവും പോഷകങ്ങളും സൂര്യപ്രകാശവും കളകൾ കൂടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് കള നിയന്ത്രിച്ചില്ലെങ്കിൽ നെല്ലിന്റെ വളർച്ച കുറയുകയും വിളവ് ഗണ്യമായി താഴുകയും ചെയ്യും. കവടപ്പുല്ല്, വരിനെല്ല്, മഞ്ഞക്കോറ, തലേക്കട്ടൻ തുടങ്ങിയ പുല്ലുവർഗ്ഗങ്ങളും സെഡ്ജുകളും വിശാല ഇലകളുള്ള കളകളും നെൽവയലുകളിൽ സാധാരണയായി കാണപ്പെടുന്നു. നെൽച്ചെടി വളരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കള നിയന്ത്രണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണം. പണ്ടൊക്കെ കൈകൊണ്ട് കളപറിച്ചു കളയുന്ന രീതിയായിരുന്നു, ഇന്ന് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമൂലം തൊഴിലാളികളുടെ അധ്വാനവും സമയവും ഒക്കെ ലാഭിക്കുന്നുണ്ട്. കളനാശിനികളും ഉപയോഗിച്ച് കളനിയന്ത്രണം ഇന്ന് നടത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് ജൈവ കളനിയന്ത്രണത്തെക്കുറിച്ച് അറിയാം. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഷീജ കെ നായരാണ് ജൈവ കളനിയന്ത്രണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ഷീജ കെ രാജുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ ഷീജ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: നമ്മൾ ജൈവ കള നിയന്ത്രണത്തിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കള നിയന്ത്രണത്തിന്റെ പ്രസക്തി എത്രയാണ്?
4: സാധാരണ നമ്മുടെ കൃഷിയിൽ പ്രധാനമായിട്ട് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത് രോഗങ്ങൾ, കീടങ്ങൾ, അതുപോലെ തന്നെ കളകൾ, എലിശല്യം, നിമാവിരകൾ ഇവയൊക്കെയാണ് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ മൊത്തത്തിലെടുത്താൽ ഒരു വർഷം നമുക്ക് വിളവ് നഷ്ടം കളകൾ മൂലം ഉണ്ടാകുന്നത് ഏകദേശം കണക്ക് പ്രകാരം 92,000 കോടി രൂപയാണ്. അതെ, അത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 105 കോടി രൂപയാണ്. അപ്പം നമ്മൾ ഒരു ശതമാനക്കണക്കിൽ വിളകൾ നഷ്ടം ഉണ്ടാക്കുന്ന കളകൾ, അതുപോലെ തന്നെ കീടങ്ങൾ, രോഗങ്ങൾ ഇവയൊക്കെ കണക്കിലാക്കുമ്പോൾ ഏകദേശം 31.5% വിളവ് നഷ്ടം ഈ കളകൾ ഉണ്ടാക്കുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം കള നിയന്ത്രണം കാർഷിക വൃത്തിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു എന്ന്.
3: ഇപ്പം മേഡം, കള നിയന്ത്രണ മാർഗത്തിലോട്ട് വന്നാൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് കളകളെ നിയന്ത്രിക്കാൻ സാധിക്കും?
4: അതെ, നമുക്കിപ്പോൾ കർഷകരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് രാസ കള നിയന്ത്രണമാണ്. കാരണം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ജൈവ കള നിയന്ത്രണം സാധ്യമാകും. അതുപോലെ തന്നെ നമുക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ചും നമുക്ക് കളകളെ നിയന്ത്രിക്കാം. പിന്നെ നമുക്ക് മനുഷ്യരെ ഉപയോഗിച്ചും, എന്നുവെച്ചാൽ നമുക്ക് കളകളെ പറിച്ചു മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പം ഈ കാർഷിക മേഖലയിലും ഒത്തിരി അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബയോടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് കളകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഇപ്പം സാധ്യമാണ്.
3: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകർക്ക് ഏറ്റവും ഇഷ്ടം രാസ കള നിയന്ത്രണമാന്ന് പറഞ്ഞാൽ അത് എളുപ്പം ആകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ.
4: കൃത്യമായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ രാസ വസ്തുക്കൾ നമ്മൾ മണ്ണിലേക്ക് അല്ലെങ്കിൽ ചെടികളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പക്ഷേ കീടനാശിനി പോലെ അല്ല കളനാശിനിയിൽ. അവശിഷ്ട പദാർത്ഥങ്ങൾ വളരെ തുച്ഛമാണ്. ഇപ്പോൾ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കളനാശിനികൾ ഒക്കെ തന്നെ നെല്ലിന്റെ ആണെങ്കിൽ നമ്മൾ ഗ്രെയിൻ അതെടുത്ത് പരിശോധിച്ചാൽ അവശിഷ്ടങ്ങൾ ഇല്ലേ എന്ന് തന്നെ നമുക്ക് പറയാം. ആ മിനിമം ബിലോ ഡിറ്റക്റ്റബിൾ ലെവൽ എന്ന് പറയും. പക്ഷേ നമുക്ക് ജൈവ നിയന്ത്രണമാണ് ഏറ്റവും നല്ലത്. ഇന്നിപ്പോ മനുഷ്യരെല്ലാം തന്നെ കൂടുതലും നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ നോക്കണം. അപ്പം ഈ രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസ പദാർത്ഥങ്ങൾ നമ്മൾ കളനാശിനി ആയിട്ട് കൊടുക്കുമ്പോഴും എന്തായാലും നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സൂക്ഷ്മജീവികളെയൊക്കെ കാര്യമായി ബാധിക്കും. പക്ഷെ അത് പിന്നെ നമ്മുടെ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് പഴയ ലെവലിലാകും എങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മുടെ ജൈവ മാർഗം നമ്മൾ അവലംബിക്കുമ്പോൾ ഇതിനൊന്നും തന്നെ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ ജൈവാംശം മണ്ണിൽ കൂടുകയും അതുവഴി നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും പരിസ്ഥിതിക്ക് ഒരു കോട്ടവും നൽകാതെ തന്നെ കർഷകർക്ക് വിളവ് നഷ്ടമില്ലാതെ ഈ കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും.

0: ഇതാണ് നമ്മുടെ ജൈവ നിയന്ത്രണത്തിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ മാർഗങ്ങൾ ഏതൊക്കെയാണ്?
1: നമ്മൾ പല മാർഗങ്ങൾ ഉണ്ട്. ആദ്യം നമ്മൾ ശുദ്ധമായ വിത്ത് തിരഞ്ഞെടുക്കണം. ശുദ്ധമായതെന്ന് പറയുമ്പോൾ ഈ കളവിത്ത്, കലർന്നിട്ടില്ലാത്ത വിത്ത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും അംഗീകൃത ഏജൻസികളിൽ നിന്നും വേണം നമ്മൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലെ റിസർച്ച് സ്റ്റേഷനുകളിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നോ അങ്ങനെ നാഷണൽ സീഡ് കോർപ്പറേഷൻ വഴിയോ ഒക്കെ ഉള്ള വിത്തുകൾ വേണം നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടത്. അപ്പം അതിൽ നമുക്ക് മിക്കവാറും തന്നെ കലർപ്പില്ലാത്ത ശുദ്ധമായ വിത്ത് ലഭ്യമാകാൻ സാധിക്കും. അപ്പം അത് ഒരു കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ നിലയൊരുക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരമ്പുകളൊക്കെയും നമ്മൾ വൃത്തിയാക്കണം, എന്ന് വെച്ചാൽ കളരഹിതമാക്കണം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജലം നമ്മൾ കണ്ടത്തിലേക്ക് കൊടുക്കുന്ന ചാലുകളും ജലം നമ്മൾ തുറന്നുവിടുന്ന ചാലുകളും നമ്മൾ വൃത്തിയായിട്ട് കളരഹിതമാക്കി വയ്ക്കണം. ഇതിനുശേഷം മാത്രമേ മറ്റ് പണികളിലേക്ക് നമ്മൾ ഏർപ്പെടാൻ പാടുള്ളൂ. ഇതിനെ നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയും, വരാതെ നോക്കുക. അതുമാതിരി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാൻ. കാരണം ഇപ്പോൾ ഒരു പാടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കണ്ടത്തിൽ നിന്ന് വേറൊരു കണ്ടത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യന്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മറ്റ് പാടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. നെൽകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളയെന്ന് വെച്ചാൽ വരുന്നെല്ലാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മൾ സാധാരണ ശുപാർശ അളവിലുള്ള വിത്ത് നമ്മൾ നേരിട്ട് വിതയ്ക്കുമ്പോൾ 80 മുതൽ 100 കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ അധികം വിത്ത് കൊടുക്കണം. അതുവഴി നമുക്ക് കുറേയേറെ രൂക്ഷത നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 100 മുതൽ 125 കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. പിന്നെ ഇതിന് മുൻപേ നമുക്ക് ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ എല്ലാ വിളകൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്റ്റെയിൽ സീഡ് ബെഡ്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കളയെ കിളിർപ്പിച്ചു കൊല്ലുക. അത് എങ്ങനെയാന്ന് വെച്ചാൽ
0: മണ്ണിൽ കളകളുടെ വിത്ത്
1: കിടപ്പുണ്ട്, അതിനെ നമ്മൾ കിളിർപ്പിച്ചിട്ട് കൊല്ലുന്നു. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സാധാരണ നിലം ഒരുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉഴുത് നിലം ഒരുക്കണം. ഒരുക്കിയ ശേഷം നെൽകൃഷിയിലാണെങ്കിൽ ഈർപ്പുണ്ടാകുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ചെറിയ തിൻ ലെയറിലായിട്ട് നമ്മൾ വെള്ളം, ഏതൊരു വിത്ത് നമ്മുടെ ചെടിയുടെ വിത്താണെങ്കിലും കളവിത്തുകൾക്കാണെങ്കിലും നമുക്ക് സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ നനവ് ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്, ഇതെല്ലാം കിളിർത്ത് പൊങ്ങുന്നതിന് വേണ്ടി ഈ ഒരു സാഹചര്യം എല്ലാം നമ്മൾ ഈ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ കളവിത്തുകളെല്ലാം സാധാരണഗതിയിൽ മണ്ണിന്റെ മുകൾ പരപ്പിലാണ് കാണപ്പെടുന്നത്. ഏതാണ്ട് 1 മുതൽ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ പരപ്പിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങുമ്പോൾ ഇവ കിളിർത്തങ്ങ് പോകും. അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നത്, നില നമ്മളൊരു 10 മുതൽ 15 ദിവസം വരെ കൊടുക്കാം. ഈ മുകൾ പരപ്പിൽ കാണുന്ന വിത്തുകളെല്ലാം തന്നെ കിളിർത്ത് പോകും. അതിനുശേഷം നമുക്ക് നെൽകൃഷിയിലാണെങ്കിൽ ഇതിനെ നമുക്ക് വെള്ളം കയറ്റി ഒരു 2 ആഴ്ച വെള്ളം കയറ്റി ഇട്ടാൽ ഒരു 5 സെന്റിമീറ്റർ കനത്തിൽ നമുക്ക് വെള്ളം കെട്ടി നിർത്തിയാൽ ഇവയൊക്കെ ചത്തുപോകും. അതിനുശേഷം നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇപ്പൊ മണ്ണിളക്കാൻ പാടില്ല, പിന്നെ നമുക്ക് വിതയ്ക്കാം. അപ്പൊ ഇത് നമ്മുടെ നെൽകൃഷിയിലും ചെയ്യാം, അതുപോലെ നമ്മുടെ കരയില് നമ്മൾ കൃഷി ചെയ്യുന്ന ഏതൊരു വിളയിലും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും അടുത്തതെന്ന് വെച്ചാല് വിള പരിക്രമം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ക്രോപ്പ് റൊട്ടേഷൻ. അതെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നെൽകൃഷി നമുക്ക് സാധാരണഗതിയിൽ 3 സീസൺ 3 കാലങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. നെൽകൃഷി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ചില ഉദാഹരണത്തിന് നെല്ലില് സ്ഥിരമായിട്ട് ചില കളകൾ ഇവ നെൽകൃഷി ചെയ്യുമ്പോൾ കാണപ്പെടും. ഉദാഹരണത്തിന് കവട, അതുപോലെ തന്നെ വരുന്നെല്ല്. എപ്പോൾ നമ്മൾ നെൽകൃഷി ചെയ്താലും അതുണ്ടാവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 1-ാം വിളയും 2-ാം വിളയും നെല്ല് ചെയ്യുക, 3-ാം വിളയിൽ നമ്മൾ പയറ് കൃഷി ചെയ്യുക. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ കളവിത്തുകളുടെ അതിന്റെ ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് പറയാം, അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തകർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ മണ്ണിലുള്ള കളവിത്തുകളുടെ അളവിനെ നമുക്ക് കുറയ്ക്കാനായിട്ട്, രൂക്ഷത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് പിന്നെ നമുക്ക് പറയാനായിട്ട് പുതയിടലാണ്. അതിപ്പോ പ്രകൃതി കൃഷിയിലാണെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പുതയിടൽ. അപ്പൊ നമുക്ക് പലതരം പുതയിടൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഈ പച്ചിലവർഗ ചെടികള്, നമ്മൾ ചെടികൾ നമ്മുടെ മറ്റ് വിളകൾ നടുമ്പോൾ വരിയിൽ നടുന്ന വിളകൾക്ക് നടുവിലായിട്ട്, രണ്ട് വരികൾക്ക് നടുവിലായിട്ട് നമുക്ക് ഈ പയർവർഗ ചെടികൾ നട്ട ശേഷം അതിനെ ഒരു നിശ്ചിത സമയം വരെ വളരാൻ നമ്മൾ അനുവദിക്കുക. അത് വെച്ചാൽ 30-ോ 35-ോ ദിവസം. അതിനുശേഷം നമുക്ക് പറിച്ച് അതിനെ പുതയിടാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പുതയിടയിൽ കൊണ്ട് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഉടൻ വിത്ത് ഇട്ട ഉടൻ തന്നെ നമ്മൾ പുതയിടരുത്. നമ്മുടെ ഉദ്ദേശം നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം നമ്മുടെ വിളകൾ ഒന്ന് വളരാനായിട്ട് അനുവദിക്കുക. ഒരു 7 ദിവസം അതിന് കൊടുക്കുക. അതിനുശേഷം ഈ വരികളുടെ ഇടയ്ക്കായിട്ട് നമുക്ക് ഈ പുതയിടൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് വേണേ വാഴയില ഉപയോഗിച്ച്, വാഴയില ഒരു പാഴ് വസ്തുവാണ്, ഉണങ്ങിയ വാഴയില. അതിന് നമുക്ക് അസുഖമില്ലാത്ത വാഴയിലെ കോപ്പർ ഓക്സി ക്ലോറൈഡ് ലായനിയിൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് 2 വരികളുടെ ഇടയിൽ ഇതിനെ നമുക്ക് വിരിച്ചു കൊടുക്കാം. അത് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് 1 ഹെക്ടറിന് 10 ടൺ അളവിൽ വേണം നമ്മൾ കൊടുക്കുക. അതായത് 10 മുതൽ 15 സെന്റിമീറ്റർ കനത്തിൽ നമുക്ക് പുതയിടണമെന്നാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പം കൃത്യതാ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്
0: മൾച്ചിങ്
1: ഷീറ്റ്സ് ഉപയോഗിക്കാം, വീഡർ ഷീറ്റ്സ് എന്ന് പറയും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് 2-3 വർഷം ഉപയോഗിക്കാം, പിന്നെ ഒരു പാരിസ്ഥിതിക പ്രശ്നം അവിടെ വരുന്നുണ്ട്.
0: അതെ.
1: അപ്പൊ അതുകൊണ്ട് അതിന് പകരം നമുക്ക് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കാം.
0: നെല്ലിനെ പറ്റി മേഡം സൂചിപ്പിച്ചായിരുന്നു, വരി നെല്ല്, ഇതൊക്കെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നങ്ങളാണ്. അപ്പം ഏതൊക്കെ കളകളാണ് അധികമായിട്ട് കാണുന്നത്?
1: നമുക്ക് ഇപ്പൊ പറയുവാണെങ്കിൽ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം പല സ്ഥലങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവരൊരു 12 കളകളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഡേർട്ടി ഡസൻസ് എന്ന് പറയും. കാരണം ഇവ ഉണ്ടായാൽ ഭയങ്കരമായ വിളവ് നഷ്ടം ഉണ്ടാക്കും. അപ്പൊ അതില് 5 കളകള് പുല്ലുവർഗത്തിൽപ്പെട്ടവയാണ്, പിന്നെ ഒരു 4 എണ്ണം മുത്തങ്ങയ വർഗത്തിൽപ്പെട്ടവയാണ്, പിന്നെ ഒരു 3 എണ്ണം വീതിയുള്ള ഇലയുള്ള കളകളാണ്. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 കളകളില് പുല്ലുവർഗത്തിൽപ്പെട്ട കളകളില് 2 എണ്ണം കവടയാണ്. കവട എന്ന് പറയുമ്പോൾ 2 സ്പീഷീസ് ഓഫ് കവട. പിന്നെ 1 വരിനെല്ല്, പിന്നെ അടുത്തത് കുതിരവാലി, പിന്നെ 1 എന്ന് പറയുന്നത് കടുക്കൻ അല്ലെങ്കിൽ സാരാമുള എന്ന് പറയും. പക്ഷെ നമ്മുടെ ഇവിടെ അതത്ര ഇതല്ല. ഇവയാണ് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുത്തങ്ങാ വർഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മഞ്ഞക്കോര, പിന്നെ തലേക്കെട്ടൻ എന്ന് പറയുന്നത്, പിന്നെ സൂചിപ്പുല്ലെന്ന് പറയുന്ന ഒരു കള, മുങ്ങെന്ന് പറയുന്ന ഒരു കള, ഇവ 4 എണ്ണമാണ് ഈ മുത്തങ്ങാ വർഗത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിളവ് നഷ്ടം ഉണ്ടാക്കുന്ന നെല്ലിലെ കള. വീതിയുള്ള ഇലകളോടുകൂടിയ കളകൾ എന്ന് പറയുന്നത് 1 നീർഗ്രാമ്പു, അതിന്റെ ശാസ്ത്രനാമം നമ്മൾ പറയുവാണെങ്കിൽ ലുഡ്വീജിയ പെരിനിസ് എന്ന് പറയും. അതുമാതിരി കയ്യൂന്നി, നമ്മൾ ശരിക്കും അതിന് ഒത്തിരി മുടി വളരാനൊക്കെ ഉള്ള കയ്യിലൊക്കെ നമ്മൾ അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നു. പക്ഷെ നെല്ലിൽ അതൊരു പ്രധാനപ്പെട്ട കളയാണ്. അതുപോലെ പൊങ്ങാത്തി എന്ന് പറയുന്ന ഒരു കളയാണ്. ഈ 12 എണ്ണം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയും. നമ്മുടെ കേരള സംസ്ഥാനത്തില് വാളരിപ്പുല്ലെന്ന് പറയുന്ന ഒരു കളയുണ്ട്. അതായത് ഇസാക്നെ മിലിയേസി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പുല്ലുവർഗത്തിൽപ്പെട്ട കള. പിന്നെ പൊള്ളക്കള, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കളകൾ എന്ന് പറയും. ഇനി ഒത്തിരി കളകളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവയൊക്കെയാണ്.
0: അപ്പൊ ഇതിന്റെ ഒരു ജൈവ നിയന്ത്രണം ചെയ്യണമെങ്കിൽ മേഡം സ്റ്റേൽ സീഡ് ബെഡിന്റെ കാര്യം പറഞ്ഞു, അത് നമുക്ക് നെൽകൃഷിയിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊഴിച്ച് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
1: ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു ശുദ്ധമായ വിത്ത് ഉപയോഗിക്കുക, പിന്നെ നില ഒരുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിൽ കൂടെ തന്നെ ഈ പറഞ്ഞ കളകളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കളകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മാർഗമാണ് ജലനിയന്ത്രണം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പൊ നമ്മള് വിത്ത് വിതയ്ക്കുമ്പോൾ 1.5 സെന്റിമീറ്റർ കനത്തിൽ വെള്ളം നിർത്തുക. അത് കഴിഞ്ഞ് ചെടി വളരുന്നതിനോടൊപ്പം തന്നെ വെള്ളത്തിന്റെ ലെവല് നമ്മൾ കൂട്ടുക, 5 സെന്റിമീറ്റർ. ആ ലെവല് നമ്മള് 25-30 ദിവസം വരെ അങ്ങനെ നിലനിർത്തുക. അപ്പം 25-30 ദിവസം ആകുമ്പോൾ നമ്മൾ ഒന്ന് വെള്ളം വലിച്ചു ഇടണം. കാരണം എന്ന് വെച്ചാല് ആ സമയത്താണ് കൂടുതൽ ചെനപ്പുകൾ എന്ന് പറഞ്ഞാൽ ടില്ലേഴ്സ് പൊട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ 5 സെന്റിമീറ്റർ വെള്ളം നിലനിർത്തണം. തുടർന്ന് നമ്മൾ കൊയ്ത്തിന് 15 ദിവസം മുമ്പേ വരെ ഈ ലെവല് വെള്ളം നിലനിർത്തുക. എപ്പോഴും ഈ വെള്ളം തന്നെ കെട്ടി നിർത്തരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വലിച്ചു കൊടുക്കണം. വെള്ളം നിൽക്കുന്ന കണ്ടത്തിൽ കളകൾ വളരെ കുറവായിരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നില ഒരുക്കുമ്പോൾ കണ്ടം നല്ല നിരപ്പായിരിക്കണം,
0: ലെവലായിരിക്കണം.
1: ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അളവിൽ വെള്ളം കെട്ടി നിർത്താനായിട്ട് സാധിക്കില്ല. വളരെ പുല്ലെന്ന് പറയുന്ന ആ പുല്ലുവർഗത്തിൽപ്പെട്ട കള നമുക്ക് ഒരു കളനാശിനി കൊണ്ടും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ വെള്ളം ഈ പറയുന്ന അളവിൽ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് കണ്ടത്തിൽ ഈ കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
0: മേഡം, ഇത് നെല്ലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച്, പച്ചക്കറിയിലും കളയൊരു പ്രശ്നമാണല്ലോ. അപ്പം പച്ചക്കറിയിലെ കള നിയന്ത്രണത്തിന് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്?
1: നമുക്ക് കരയിൽ കൃഷി ചെയ്യുമ്പോൾ സ്റ്റേൽ സീഡ് ബെഡ് ചെയ്യാം, എന്ന് വെച്ചാൽ കളയെ കിളിർപ്പിച്ചു കൊള്ളാം. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വെള്ളം കയറ്റി ഇടാൻ പറ്റില്ല. അപ്പൊ അത് എങ്ങനെ കളയെ കിളിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ട് ചെത്തി നമുക്ക് കളയെ മാറ്റണം. ആ മാർഗത്തിൽ കൂടെ നമുക്ക് ജൈവ രീതിയിൽ കളയെ നിയന്ത്രിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരിക്കലും സ്റ്റെയിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കാര്യം പിന്നെ നമ്മൾ മണ്ണിനെ അധികം ഇളക്കരുത് എന്ന് പറയാൻ കാരണം ഈ മണ്ണിൽ എന്തായാലും കളവിത്തുകളുണ്ട്. അപ്പൊ താഴെ കിടക്കുന്ന കളവിത്ത് മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ വിത്തുകൾക്ക് ഒരു മത്സരം ഇല്ലാതെ വളരാനുള്ള അന്തരീക്ഷം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശരിക്കും അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം

0: ആദ്യം ഒരു മത്സരം ഇല്ലാതെ അതിന് വളരാൻ പറ്റുക, നല്ല കരുത്തോടുകൂടി വളരും. പിന്നെ നമ്മൾ ഇതിലെ കളനിയന്ത്രണത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ചെടിയുടെ വളർച്ചാഘട്ടം മൊത്തം നമ്മൾ കളരഹിതമായി വെക്കേണ്ട കാര്യമേ ഇല്ല. അതിന്റെ ഒരു നിർണായക ഘട്ടമുണ്ട്. അതായത് ഇപ്പൊ ഒരു 120 ദിവസം ഉള്ള വിളകൾക്കാണെങ്കിൽ മൂന്നിലൊന്ന് ദിവസം, അതായത് ആദ്യത്തെ 120 ആണെങ്കിൽ 40 ദിവസമാണ് നമ്മൾ കളകളെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടത്.
1: അത് കഴിഞ്ഞ
0: ഒന്ന് വന്നാലും ഒരു പ്രശ്നം, നമുക്ക് വിളവ് നഷ്ടം അധികം ഉണ്ടാകുന്നില്ല എന്ന്, വളരെ തുച്ഛം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രസക്തി. അപ്പൊ ഇതിൽ പറയാം, ആദ്യം ഉണ്ടാകുന്ന കളകളെല്ലാം നമ്മൾ നശിപ്പിച്ചല്ലോ, പിന്നെ നമ്മുടെ ചെടി അങ്ങ് വളർന്നു വരും. പിന്നെ നമുക്ക് നന്നായിട്ട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് സൂര്യപ്രകാശം മറ്റേ ഇടയ്ക്കോട്ട് വരുന്നില്ല. അപ്പൊ അതുവഴി തന്നെ നമുക്ക് കളകളെ വളർച്ച നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ലൈവ് മൾച്ച് എന്നൊരു ആശയമുണ്ട്. അത് ഞാൻ വേറൊന്നുമല്ല, നമ്മുടെ പച്ചിലവർഗ ചെടികള് ഈ വരിയായിട്ട് നടന്ന വിളകളില് നമുക്ക് നടുവിൽ ഇത് ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഉഴുത് ചേർക്കാവുന്നതാണ്. അതാണ് ലൈവ് മൾച്ചിങ് എന്ന് പറഞ്ഞ ഇപ്പൊ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. അത് കളയെ മാത്രം നിയന്ത്രിക്കുക മാത്രമല്ല, അതുവഴി നമുക്ക് മറ്റ് കാര്യങ്ങൾ, നമ്മുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും, അതുപോലെ മണ്ണിന്റെ വെള്ളം പിടിച്ചു വെക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും. ഇങ്ങനെ നമുക്ക് നേരിട്ടും അല്ലാതെയും നമുക്ക് ചെടിയുടെ വളർച്ചയെ ഈൽഡിലേക്ക് വരുന്ന ഘടകങ്ങളെ നമുക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ലൈവ് മൾച്ചിങ്ങിന്റെ ഇത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അത് നെല്ലിലാണെങ്കിൽ നമുക്ക് കോണോ വിടർ എന്നാണ്, പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് അത്ര അങ്ങ് ഉപയോഗിക്കുന്നില്ല. പക്ഷെ തമിഴ്നാട്ടിൽ അത് വളരെ നന്നായിട്ട് അവരുപയോഗിക്കുന്നുണ്ട്.
1: നടണം.
0: നമ്മൾ പച്ചക്കറിയൊക്കെ തന്നെ നല്ല നിശ്ചിത അകലത്തിലാണല്ലോ നടുന്നത്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിൽ തന്നെ വിൽഹോ വീഡർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ നമുക്ക് എളുപ്പത്തില് നമുക്ക് കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു ചെറിയ യന്ത്രമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിലെല്ലാത്തിനും ഉപരി ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിലാണ് നമ്മൾക്ക് കള നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ സ്വയം ചെയ്യുന്നതാണ്. ഒരു എക്സസൈസ് ഒന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ അതുവഴി നമ്മുടെ ആരോഗ്യവും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും.
1: മേഡം, വെള്ളായണി നമ്മുടെ കാർഷിക കോളേജ് ഉണ്ടല്ലോ, അപ്പൊ കോളേജിൽ റിസർച്ച് വഴി കള നിയന്ത്രണത്തെ പറ്റിയൊക്കെ നിങ്ങൾ പഠനങ്ങളൊക്കെ നടത്തി കാണുമല്ലോ.
0: വീൽ ഹോ വീഡർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അത് ആ ലെവലിലേക്ക് ആയിട്ടുണ്ട്. അത് കർഷകരിൽ എത്തുക എന്നുള്ള ഒരു ചെറിയ കാലതാമസം മാത്രമേ ഉള്ളൂ. വാഴയിലോ ഇല ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കളകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങളൊരു പരീക്ഷ നടത്തി. അത് വളരെ പ്രയോജന ആണ്. നമുക്കറിയാലോ കളനാശിനിയില് പലതരം ഉണ്ട്. പ്രീ എമർജൻസ് എന്ന് പറഞ്ഞാൽ കള കിളുക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന കളനാശിനി, അതുപോലെ തന്നെ ഒരു മാസത്തോളം നമ്മൾ ഈ വാഴ ഇട ഇറങ്ങിയില്ല, നമ്മൾ പുതയിടുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: തിക്നെസ്
0: ഞാൻ 10 മുതൽ 15, അത് പക്ഷെ വളരെ ഇതാണ്. കാരണം ഒരു കരിയില ഏതാണ്ട് 100 ഗ്രാം 120 ഗ്രാം ഒക്കെ വരും. അപ്പൊ അത് ഒന്നത് ഈ വാഴ കൈയോടുകൂടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അതിന് ഫൈബർ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് 1.5 മാസമൊക്കെ എടുക്കും പൂർണ്ണമായിട്ട് അഴുകി മണ്ണിലേക്ക് ചേരാൻ. അതുവരേക്കും നമുക്ക്
1: വർക്ക് ചെയ്യും.
0: അപ്പൊ നമുക്കറിയാലോ ഇതിന്റെ ഈ പുതയിടലിന്റെ ഇതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കാതെ നമ്മൾ കളയുടെ കിളിർപ്പിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ കണ്ടെത്തിയത് 1 മാസം വരെ നമുക്ക് ഈ ഉണങ്ങിയ വാഴയിലിട്ട് പുതയിട്ട ശേഷം എന്ന് വെച്ചാൽ 1 മാസം ഇങ്ങനെ കൊടുക്കുക, 30-ാമത്തെ ദിവസം വിൽഹോ വീഡർ ഉപയോഗിച്ച് നമ്മൾ കളയെ മാറ്റുക, അതുപോലെ 45-ാം ദിവസം നമ്മൾ കളയെ ഈ വിൽഹോ വീഡർ ഉപയോഗിച്ച് നമ്മള് മാറ്റുക. അതുവഴി ഏറ്റവും നല്ല വിളവാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് നമ്മള് കൈകൊണ്ട് പറിച്ചു നിരുന്ന രീതിയൊക്കെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വളരെ ലാഭകരവും അതുപോലെ വളരെ അധികം ഈൽഡ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്.
1: ഡോക്ടർ ഷീജ, നമ്മൾ ഈ ജൈവ കള നിയന്ത്രണം എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള സയൻസ് എന്തുമാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് നമ്മുടെ കർഷകർക്ക് തന്ന് ഈ ഒരു നല്ല ചർച്ചയ്ക്ക് വേണ്ടി താങ്കൾ ഇത്രയും സമയം കണ്ടെത്തി വളരെ നന്ദി.
2: ജൈവ കള നിയന്ത്രണ രീതികളെപ്പറ്റി മനസ്സിലായില്ലേ? കളകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നിയന്ത്രിച്ചാൽ ജോലി എളുപ്പമാണ്. വൈകിയാൽ കളകൾ ശക്തമായി വളരുകയും നിയന്ത്രണ ചെലവും അധ്വാനവും കൂടുകയും ചെയ്യും. കളകളെ നേരത്തെ തിരിച്ചറിയാം, കൃത്യസമയത്ത് നിയന്ത്രിക്കാം, നെൽവയലിനെ സമൃദ്ധമാക്കാം. ജൈവ കള നിയന്ത്രണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഷീജ കെ രാജാണ്. ഡോക്ടർ ഷീജ കെ രാജുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന

0: വിള നഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
1: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷി ഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: பங்காலே, காளிய பங்காலே, தன்னானே நானே,
1: தன்னானே நானே, நானே நானே, தன்னானே நானே.
2: എത്ര ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് നാം ഓരോ കൃഷിയും ചെയ്യുന്നത്. എന്നാൽ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.
3: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനും തേങ്ങയിലെ എണ്ണ കൂട്ടുന്നതിനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലുകീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്നും ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചെരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും.
2: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
3: കമ്പോള വില നിലവാരം.
4: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോട്

0: കൂടിയത്. 1000 എണ്ണത്തിന് 23,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 68,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,300 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നെല്ലിലെ തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ഏത് മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, ട്രൈക്കോഗ്രമ ജപ്പോണിക്കം എന്ന മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ട്രൈക്കോ കാർഡ് ഉപയോഗിക്കുന്നു. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.

0: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,670 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 28,600 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 15,000 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,900 രൂപ, തലശ്ശേരി 5,350 രൂപ, കാസർഗോഡ് 5,400 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 68,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 6,000 രൂപ, തലശ്ശേരി 5,900 രൂപ, തളിപ്പറമ്പ് 5,400 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 6,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 585 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 600 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,000 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാണ്.

0: ആവട്ടെ, നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
3: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
4: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: 30 രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
8: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
9: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
8: ഇതുവരെ 9,50,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-40 ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
10: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISROയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വസുധൈവ കുടുംബകം എന്ന ആശയത്തിലൂന്നിയാണ് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നിയമങ്ങളിലും ബഹുരാഷ്ട്ര സഹകരണത്തിലുമൂന്നിയ സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ മേഖലയെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ദൌത്യങ്ങളിലെ മികവിലൂടെ ISRO ലോകശ്രദ്ധ നേടിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയ വിവരങ്ങൾ സുതാര്യതയോടും നിഷ്പക്ഷതയോടും കൂടി പൊതുലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: India's approach is rooted in Vasudhaiv Kutumbakam, that is, one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.

0: ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഇന്ത്യ ജർമ്മനി തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി വിലയിരുത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിലാണ് ഇരുവരും സംഭാഷണം നടത്തിയത്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണയായി. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ കൃത്യമാക്കാനും കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാനും സാങ്കേതികവിദ്യ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തിന്റെ ഏവിയേഷൻ മേഖല സമഗ്രമായ പരിഷ്കരണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. വിമാന ഘടകങ്ങൾ മുതൽ സമ്പൂർണ്ണ മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ വരെ നിർമ്മിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും വോർട്ടെക്സ് ദേശീയ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം 8.9% വളർച്ച പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: India's aerospace and defense market was valued at over $30 billion in 2025. And now it is projected to nearly double to $61 billion by 2035. In 10 years, you are going to see this whole industry double in its size. The passenger traffic in India is expected to grow at 8.9% year on year through 2035, which is the fastest for any major economy in the world.
0: 18th ബ്രിക്സ് ഉച്ചകോടി ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയുടെ നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങ് ഇന്ത്യയിലെത്തും. 7 വർഷത്തിനിടയിലെ ഷി ജിങ് പിങ്ങിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് റഷ്യ, യുക്രൈൻ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ 18th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിക്കായി ഇന്ത്യ പൂർണ്ണ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഈ മാസം 11 മുതൽ 13 വരെ രാഷ്ട്രപതി ഭവനും രാഷ്ട്രപതി ഭവൻ മ്യൂസിയവും അമൃത് ഉദ്യാനവും പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനാവില്ല. ഈ ശനിയാഴ്ച രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ഗാർഡ്മാറ്റ ചടങ്ങും ഉണ്ടായിരിക്കില്ലെന്ന് രാഷ്ട്രപതി ഭവൻ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് ഡ്രോൺ പറത്തുന്നതിന് ഈ മാസം 14 വരെ നിരോധനം ഏർപ്പെടുത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം അഗ ഖാൻ അഞ്ചാമൻ, രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ സംരക്ഷണം, കൃഷി, ഗ്രാമീണ വികസനം, യുവജന വനിതാ ശാക്തീകരണം എന്നീ മേഖലകളിൽ അഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള പങ്കാളിത്തം ശക്തമാക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നതിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കരാറുകളിൽ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. ഒരു സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ രാത്രി 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് KSEB. വൈദ്യുതിയുടെ ലഭ്യതക്കുറവും ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്നും KSEB വ്യക്തമാക്കി. 5,068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടെ കാരക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. വിശദാംശങ്ങളിലേക്ക്.
3: ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. പൂർണ്ണ വൈദ്യുതീകരണം ലോക്കോമോട്ടീവുകളുടെ മികച്ച ഉപയോഗം ഉറപ്പാക്കുകയും

0: കാര്യക്ഷമമായ സർവീസുകൾക്ക് വഴിത്തുറക്കുകയും ചെയ്യും. ഇന്ധന ആശ്രിതത്വം കുറച്ചുകൊണ്ട് പരിസ്ഥിതി സൌഹൃദവും വേഗത്തിലുള്ളതുമായ ട്രെയിൻ ഗതാഗതത്തിനും ഇത് കരുത്ത് പകരും. ദക്ഷിണ റെയിൽവേയുടെ ബ്രോഡ്ഗേജ് വൈദ്യുതീകരണ പദ്ധതിയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു പുതുതായി വൈദ്യുതീകരിച്ച പട്ടുകോട്ടൈ കാരേക്കുടി പാത. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 കളി. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1377 ഉയർന്നു. 5000-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാളിലേക്ക് 130 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം എത്തിച്ചിട്ടുണ്ട്. സുസ്ഥിരമായ ഊർജ്ജ ബദൽ ഉറപ്പാക്കുന്നതിൽ ചെറു ജലവൈദ്യുത പദ്ധതികൾക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യെശോ നായിക്. നവംബർ 2 മുതൽ 5 വരെ നടക്കുന്ന ഭാരത് റിന്യൂവബിൾ സമ്മിറ്റ് ആന്റ് എക്സ്പോയുടെ മുന്നോടിയായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസയില്ലാതെ തങ്ങാനാകും. ശാസ്ത്ര സാങ്കേതിക നവീകരണ മേഖലകളിലെ വളർച്ച വേഗത്തിലാക്കാൻ സമഗ്ര പങ്കാളിത്തത്തോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ എമർജിംഗ് സയൻസ് ടെക്നോളജി ആന്റ് ഇന്നൊവേഷൻ കോൺക്ലേവ് 2026 മുന്നോടിയായുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISROയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ. റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ലളിതം, ഗണിതം, മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം അവതരിപ്പിക്കുന്നത് റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ.
4: അടുത്ത ഒരു ചോദ്യം പലപ്പോഴും വരുന്നതാണ്, 1/3 നും 1/2 നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? 3 നും 2 നും ഇടയിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും കണ്ടുപിടിക്കാം. 1/3 നും 1/2 നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻ 1/4, 2/5, 3/5, 2/3. ഇങ്ങനെ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, രണ്ട് ഭിന്നസംഖ്യകൾക്ക് ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള ഭിന്നസംഖ്യകളുടെ അംശങ്ങളുടെ തുക ബൈ ഛേദങ്ങളുടെ തുക, അംശങ്ങളുടെ തുക ബൈ ഛേദങ്ങളുടെ തുക എഴുതിയാൽ മതി. ആ കിട്ടുന്ന ഉത്തരം അവയ്ക്കിടയിലുള്ള സംഖ്യയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ 1/3 നും 1/2 നും ഇടയിലുള്ളത് എത്രയായിരിക്കും? അംശങ്ങൾ ഏതെല്ലാം? 1, 1, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2 കിട്ടി. ഛേദങ്ങൾ ഏതെല്ലാം? 3, 2, അത് കൂട്ടിയാൽ 5. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 2/5. ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ 2/5 എന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന, ഈ പറഞ്ഞ തത്വത്തിന് ഒരു പൊതു സൂത്രവാക്യം പോലെ പറയുന്നുണ്ടെങ്കിൽ

ഒരു ഭിന്നസംഖ്യയെ എ ബൈ ബി എന്ന് വിചാരിക്കുക, രണ്ടാമത്തെ ഭിന്നസംഖ്യയെ സി ബൈ ഡി എന്ന് കരുതുക. എങ്കില് ഈ രണ്ട് ഭിന്നസംഖ്യകൾക്ക് ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ, എ ബൈ ബിക്കും സി ബൈ ഡിക്കും ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ എയും സിയും കൂട്ടി ഡിവൈഡഡ് ബൈ ബി കൂട്ടണം ഡി, അംശങ്ങളുടെ തുക ബൈ ഛേദങ്ങളുടെ തുക. അപ്പൊ എ പ്ലസ് സി ബൈ ബി പ്ലസ് ഡി ആയിരിക്കും. അതൊന്നവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഒരു പ്രായോഗിക ചോദ്യമാണ്. 12 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതമുള്ള കുപ്പികളിൽ നിറക്കണമെങ്കിൽ എത്ര കുപ്പികൾ വേണം? 12 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതമുള്ള കുപ്പികളിൽ നിറക്കണമെങ്കിൽ എത്ര കുപ്പികൾ വേണം? ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, 9, 12, 16, 15. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ 12 മാങ്ങ 3 കുട്ടികൾക്കായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്. 12 മാങ്ങ 3 കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കുന്നു. ഒരു കുട്ടിക്ക് എത്ര കിട്ടും? 12 ഹരിക്കണം 3 എന്നുള്ളതാണ് കിട്ടുക. അപ്പോ 4 എണ്ണം കിട്ടും. ഇനി 12 മാങ്ങ ഓരോ കുട്ടിക്കും 3 എണ്ണം വീതം വീതിച്ചു കൊടുക്കുന്നു. ഓരോ കുട്ടിക്കും 3 എണ്ണം വീതം. എത്ര കുട്ടികൾക്ക് അത് കൊടുക്കാൻ പറ്റും? 12 ഹരിക്കണം 3, ഉത്തരം 4. ഇത് ലളിതമായി നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ എന്താണ്, 12 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പിയിലാണ് ആക്കേണ്ടത്. 2 ലിറ്റർ വീതം ഉള്ള കുപ്പിയാണെങ്കിൽ എളുപ്പമാണ്. 12 ലിറ്ററിന് 2 ലിറ്റർ വീതമുള്ള കുപ്പിയിലാണെങ്കിൽ എത്ര കുപ്പി വേണ്ടി വരും? 12 ഹരിക്കണം 2, നമുക്ക് 6 എന്ന് കിട്ടും, 6 കുപ്പികൾ. ഇത് 12 × 3/4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പൊ അതാണ് അതിൽ അറിയേണ്ടത്. ഇപ്പൊ 12 ഹരിക്കണം 3/4. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഒരു ഭിന്നസംഖ്യയെ അതിനെ കൊണ്ട് ഹരിക്കുമ്പോ അതിന്റെ വിൽക്രമം കൊണ്ട് നമ്മൾ ഗുണിക്കണം. പ്രധാനപ്പെട്ട കാര്യമാണ്. 12 ഹരിക്കണം 3/4 സമം നമുക്ക് എന്തെഴുതാം? 12 × 4/3 എന്നെഴുതാം. ഇപ്പൊ 12 × 4/3 കൊണ്ട് ഗുണിക്കണം. ഇപ്പൊ 12 × 3 നമ്മൾക്ക് കട്ട് ചെയ്യുക, 4 എന്ന് കിട്ടും. 4 × 4 നമുക്ക് ഉത്തരം 16 എന്ന് കിട്ടും. ഇനി കട്ട് ചെയ്യാൻ പ്രയാസമുള്ള കുട്ടികളാണെങ്കിൽ 12 × 4 = 48/3 നമുക്ക് ഉത്തരം 16 എന്ന് കിട്ടും. അപ്പൊ ഭിന്നസംഖ്യ ഹരിക്കുമ്പോ അതിന്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കണം എന്ന് കൂടി നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഡെസിമലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് അടുത്തത്. √0.16 എത്ര എന്നുള്ളതാണ്, മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. √0.16 ഒരു ഡെസിമലിന്റെ വർഗത്തിന്റെ പ്രത്യേകത അറിഞ്ഞാല് നമുക്ക് ഏത് ചോദ്യവും ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, 16 ന്റെ വർഗമൂലം നമുക്കറിയാം 4 ആണ്. √16 എന്ന് പറഞ്ഞാൽ 4 ആണ്. പക്ഷെ √0.16 ആണ്. 16 ന് മുമ്പാണ് ഒരു ദശാംശം ഉള്ളത് അല്ലെ, 0.16 എന്നാണ് വരുന്നത്. അപ്പൊ എന്താണ്, ദശാംശത്തിന് ശേഷം 2 അക്കങ്ങൾ അവിടെയുണ്ട്. അപ്പൊ അറിയേണ്ടത്, ഒരു റൂട്ടിന് 2 ദശാംശമുള്ള സംഖ്യ നമുക്ക് വരികയാണെങ്കിൽ ആൻസർ നമ്മൾക്ക് വരുമ്പോ എന്താണ് വരിക, 2 ദശാംശം ഉണ്ടെങ്കിൽ 1 ദശാംശമാണ് ആൻസറിൽ വരുന്നത്. അപ്പൊ കണ്ടുപിടിക്കാൻ 16 ന്റെ വർഗമൂലം കണ്ടുപിടിക്കുക, 4 എന്ന് കിട്ടും. അതിൽ നമ്മൾ 1 ദശാംശം കൊടുക്കുക, അതായത് 4 ന് മുമ്പ് 1 ദശാംശ സ്ഥാനം ഇടുക. അപ്പൊ ആൻസർ എത്ര കിട്ടും? 0.4. അവിടെ ആൻസർ ഉണ്ട്. അപ്പൊ എന്താണ് പ്രത്യേകത, എന്താണ് √0.16 എന്ന് പറഞ്ഞാല് ആൻസറില് എന്താണ് കിട്ടുക, അതിന്റെ പകുതി ദശാംശമുള്ള സംഖ്യയായിരിക്കും, പകുതി ദശാംശമുള്ള സംഖ്യ. അപ്പൊ ഡൗട്ടുള്ള കുട്ടികള് ഒന്ന് എഴുതി വെക്കുക, സംഖ്യയുടെ വർഗമൂലം കണ്ടുപിടിക്കുക, പകുതി ദശാംശ സ്ഥാനം നൽകുക. ഓക്കെ, അപ്പോഴ് അടുത്ത് വേറൊരു വർഷം വന്നിട്ടുള്ള ചോദ്യമാണ് √0.0081 എത്ര എന്നുള്ളതാണ്. √0.0081 ഓപ്ഷൻ 0.09, 0.9,
0.0

9:01.009 നിങ്ങൾക്ക് ഞാൻ 10 സെക്കൻഡ് സമയം തരാം. ഇപ്പൊ ഖാദി ബോർഡിലത്തെ LDC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാനിപ്പം പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞ വഴി എന്താണ്? സംഖ്യയുടെ വർഗമൂലം കണ്ടുപിടിക്കുക. 81 സംഖ്യ. 81 വർഗമൂലം നമുക്കറിയാം 9. കാരണം എന്താ? 9 × 9 81. അപ്പോ 9 എന്ന് കിട്ടി. പിന്നെ എന്താണ് തന്നിട്ടുള്ള സംഖ്യക്ക് എത്ര ദശാംശം ഉണ്ട്? 4 ദശാംശം. അതായത് ദശാംശ സ്ഥാനത്തിന് ശേഷം 0.081 ദശാംശ സ്ഥാനത്തിന് ശേഷം 4 അക്കങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഉത്തരത്തിൽ എത്ര അക്കം വരും? 2 അക്കം മാത്രം. അപ്പൊ എന്താ വരിക? 81 വർഗമൂലം നമുക്ക് കിട്ടിയത് 9. 2 ദശാംശം കൊടുക്കണം. ആ ദശാംശ സ്ഥാനം കൊടുക്കുക എങ്ങനെയായിരിക്കും? സംഖ്യയുടെ ഇടത്ത് ഭാഗത്തേക്കാണ് വരേണ്ടത്. അപ്പൊ എത്രയാണ്? 0.09. അപ്പൊ 0.09 എന്ന് എഴുതിയാല് നമ്മളുടെ ആൻസർ ക്ലിയർ ആയിട്ട് വന്നു. നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വെറുതെ പറയാം. √0.01 √0.01 ഓപ്ഷൻ 1.1 0.11 0.01 1.01 നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻസർ 0.11. അടുത്ത ടോപ്പിക്കാണ് കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. 2 raised to 16 പകുതി എത്ര? 2 ഘാതം 16 പകുതി എത്ര? ഓപ്ഷൻ 2 ഘാതം 8 2 ഘാതം 15 1 ഘാതം 16 2 ഘാതം 32. 2014 PSC ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഒരു കൃതി തന്നിട്ട് നമ്മൾക്കതിന്റെ പകുതിയാണ് ചോദിക്കുന്നത്. അപ്പൊ ഭൂരിഭാഗം കുട്ടികളും തെറ്റിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഒരു കൃതി തന്നിട്ട് പകുതി ചോദിക്കുന്നത് എപ്പോഴും 2 കൃതികളായിരിക്കുന്നു ആദ്യം മനസ്സിലാക്കുക. അപ്പൊ 2 raised to 16 പകുതി ചോദിച്ചാൽ ആ കൃതിയിൽ നിന്ന് 1 കുറച്ചാ മതി. അപ്പൊ 2 ഘാതം 15 ആയിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ 2 ഘാതം 8 പകുതി എത്ര? 2 ഘാതം 7. അപ്പൊ അതൊന്ന് എഴുതി വെക്കണം നിങ്ങൾ. 2 കൃതിക്കാണ് എപ്പോഴും പകുതി ചോദിക്കുക. അപ്പോഴ് കൃതിയിൽ നിന്ന് 1 കുറച്ചതായിരിക്കും അതിന്റെ ആൻസർ വരിക. അപ്പൊ ഇനി അതേമാതിരി 2 ഘാതം 16 2 raised to 16 അതിന്റെ ഇരട്ടി എത്ര എന്ന് ചോദിച്ചാലോ? 2 ഘാതം 16 ഇരട്ടി എത്ര എന്ന് ചോദിച്ചാൽ ആ കൃതിയോടുകൂടി 1 കൂട്ടി എഴുതുന്നതായിരിക്കും ഉത്തരം. അതായത് 2 ഘാതം 16 + 1 2 ഘാതം 17. ഓക്കെ, അപ്പൊ ഇരട്ടി എന്ന് പറയുമ്പോ കൃതിയോട് 1 കൂട്ടുകയും പകുതി എന്ന് പറയുമ്പോ 2 കൃതിയിൽ നിന്ന് 1 കുറച്ചാണ് നമ്മള് ആൻസർ കണ്ടെത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇനി അടുത്തൊരു ചോദ്യം. 3 raised to 7 +3 raised to 7 +3 raised to 7 = 3 raised to n ആയാൽ എൻ എത്ര? ഓപ്ഷൻ 8 21 4 3. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 3 7 3 ഘാതം 7 +3 ഘാതം 7 +3 ഘാതം 7 3 7 3 തവണ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അവർ ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട് 3 ഘാതം n 3 raised to n എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ എന്നിന്റെ വില എത്ര എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണ് ഇത്. അപ്പൊ ഓരോന്നും പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പൊ 2 കൃതി ഞാൻ പറഞ്ഞു, പകുതിയും ഇരട്ടിയും ആണ് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. എന്നാല് 3 കൃതിയാവുമ്പോ 3 കൂട്ടിയാലാണ് 3 അടുത്ത കൃതിയാവുക.

0: രണ്ടിന്റെ അഞ്ചാം കൃതിയും രണ്ടിന്റെ അഞ്ചാം കൃതിയും കൂട്ടിയാൽ രണ്ടിന്റെ ആറാം കൃതി വരുന്നു. മൂന്നിന്റെ കൃതികൾ കൂട്ടിയിട്ട് മൂന്നിന്റെ അടുത്ത കൃതി വരണമെങ്കിൽ മൂന്നിന്റെ കൃതികൾ മൂന്നെണ്ണം ഉണ്ടാവണം. അപ്പൊ 3:7 പ്ലസ് 3:7 പ്ലസ് 3:7 ആണ് 3:8 വരുന്നത്. ഓക്കെ, ഇനി നാലിന്റെ കൃതികളാണെങ്കിൽ നാലെണ്ണം വേണം. ഇപ്പൊ 4:5 പ്ലസ് 4:5 പ്ലസ് 4:5 പ്ലസ് 4:5 നാലെണ്ണം കൂട്ടിയാൽ മാത്രമാണ് നാലിന്റെ ആറാം കൃതി 4:6 എത്തുക എന്നുള്ളത്. അത് നിങ്ങൾ ബേസിക് ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ കൂടുതൽ ആൾ തെറ്റിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾക്കിപ്പം 2:10 മൈനസ് 2:9 എത്ര എന്ന് ചോദിച്ചു. 2:10 മൈനസ് 2:9 എത്ര എന്ന് ചോദിച്ചു. അറിയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ആൻസർ വരിക 2:9 ആണ്. എന്തുകൊണ്ട്? 2:9 2:9 കൂട്ടിയാലാണ് 2:10 കിട്ടുക. അപ്പോ 2:10 ഒരു 2:9 കുറച്ചാൽ നമുക്ക് മറ്റേ 2:9 അല്ലേ കിട്ടുക. അപ്പോ കാര്യങ്ങൾ വ്യക്തമായ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കി വെച്ചാല് വളരെ എളുപ്പമായിരിക്കും. അടുത്ത കൃതിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം, 2:n+1 അതിന്റെ കൃതി n+1 ആണ്, ഇൻറ്റു 2:5 ഈക്വൽ ടു 2:7. 2:n+1 ഇൻറ്റു 2:5 ഈക്വൽ ടു 2:7. ഈ സമവാക്യത്തിലെ എന്റെ വില എത്ര? ഓപ്ഷൻസ് 1, 4, 3, 2. ഇവിടെ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാം രണ്ടിന്റെ കൃതികളാണ്. 2:n+1 ഉണ്ട്, 2:5 ഉണ്ട്, 2:7 ഉണ്ട്. പക്ഷേ ഈ രണ്ടിന്റെ രണ്ട് കൃതികൾ തമ്മിൽ ഗുണിക്കുന്നുണ്ട്. 2:n+1 2:5 ഗുണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൃതികൾ ഒരേപോലെയുള്ള സംഖ്യയുടെ കൃതികൾ ഗുണിക്കുമ്പോ അതിന്റെ ഉത്തരം കൃതികളുടെ തുകയാണ് വരിക. അപ്പൊ ഉദാഹരണത്തിന് 2:5 2:3 കൂടി ഗുണിക്കുന്നു വിചാരിക്കാം. 2:5 ഇൻറ്റു 2:3 ഗുണിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം 2:5 കൂട്ടണം 3 എന്നാണ് വരിക. അതായത് 2:8 ആണ് ഉത്തരം വരിക. ആ നിയമം നമ്മൾ ഇവിടെയും പ്രയോഗിച്ചാൽ ഇതിന്റെ ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. 2:n+1 2:5 ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം 2:2 എന്തെടുത്താ മതി? n+1+5 എന്നെടുത്താ മതി. ഒന്നിന്റെ കൃതി n+1 ആണ്, മറ്റേതിന്റേത് 5 ആണ്. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിയാ മതി. n+1 5 കൂട്ടിയാ എത്ര കിട്ടും? n+6 കിട്ടും. ഈ n+6 നമുക്ക് എത്ര വരുന്നത്? 2:7 വരുന്നത്. അപ്പൊ 7 ആവുമ്പോ എന്നിന്റെ വില നമുക്ക് കിട്ടും 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ കൃതികള് ഗുണിക്കുമ്പോൾ ഉള്ള പ്രത്യേകത കൂടി അറിയണം. ഒരേ സംഖ്യയുടെ രണ്ട് വ്യത്യസ്ത കൃതികൾ നമ്മൾ ഗുണിക്കുമ്പോ ആ കൃതികൾ കൂട്ടിയിട്ടാണ് അതിന്റെ റിസൾട്ടില് വരിക എന്നുകൂടെ ഓർമ്മിക്കുക.
1: ലളിതം ഗണിതം മത്സര പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനമാണ് നിങ്ങൾ കേട്ടത്. അവതരിപ്പിച്ചത് റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സര പരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ. തൊഴിൽ വാർത്തകൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസർമാരുടെ തെരഞ്ഞെടുപ്പിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 80 ഒഴിവുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ്. എഴുത്തുപരീക്ഷ December 12 നടക്കും. വെബ്സൈറ്റിൽ 52/2026 എന്ന വിജ്ഞാപന നമ്പറിൽ സിലബസ് ലഭ്യമാണ്. അപേക്ഷകർക്ക് 35 വയസ്സ് കവിയരുത്. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും വിമുക്തപരന്മാർക്ക് നിയമാനുസൃതവുമായ വയസ്സളവ് ലഭിക്കും. 25 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.upscionline.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 11. ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 3993 ഒഴിവുണ്ട്. ഇതിൽ 101 ഒഴിവ് തിരുവനന്തപുരം RRB. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കുമാണ് അവസരം. വിവിധ വിഷയങ്ങളിലായാണ് ഒഴിവുകൾ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നിവയിലോ അനുബന്ധ വിഷയങ്ങളിലോ ഇവയുടെ കോമ്പിനേഷനുകളിലോ നേടിയ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ത്രിവത്സര BSc സിവിൽ എഞ്ചിനീയറിംഗ് എന്നിവയാണ് യോഗ്യത. 35,400 രൂപയാണ് അടിസ്ഥാന ശമ്പളം. പുറമെ മറ്റ് അലവൻസുകളും ലഭിക്കും. 18 മുതൽ 33 വയസ്സുവരെയാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാരിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷവും SC/ST വിഭാഗത്തിന് 15 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും വിമുക്തഭടന്മാർക്ക് നിയമാനുസൃതവുമായ വയസ്സിളവ് ലഭിക്കും. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും SC/ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്കും വിമുക്തഭടന്മാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇവർ ഒന്നാംഘട്ട പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. ഈ വിഭാഗങ്ങളിലൊന്നും ഉൾപ്പെടാത്തവർക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇവർ ഒന്നാംഘട്ട പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് https://rrb.indianrailways.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 13. രാജ്യത്തെ റീജിയണൽ റൂറൽ ബാങ്കുകളിലെ ഓഫീസർ, ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന 2026 പൊതുപരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. രാജ്യത്താകെ 28 ഗ്രാമീണ ബാങ്കുകളിലായി 13,706 ഒഴിവുണ്ട്. ഇതിൽ 435 ഒഴിവ് കേരള ഗ്രാമീണ ബാങ്കിലാണ്. ബിരുദധാരികൾക്കും CA അല്ലെങ്കിൽ MBA യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാവും. മെയിൻ പരീക്ഷയ്ക്ക് എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിലായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഒരാൾക്ക് 2 തസ്തികയിലേക്ക് വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനത്തിനും അപേക്ഷിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 21. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ വിഭാഗങ്ങളിലായി മാനേജർ, ഓഫീസർ, സിവിൽ എഞ്ചിനീയർ, ലോ ഓഫീസർ, ചീഫ് മാനേജർ, സീനിയർ മാനേജർ, ഫയർ ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 1,180 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://bankofindia.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 25.

ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

ശ്രോതാക്കളെ, നാളെ രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന എരിക്കുളം മൺപാത്ര നിർമ്മാണ ഗ്രാമത്തിന്റെ പൈതൃക പ്രവർത്തനം പ്രതീക്ഷ തുടങ്ങിയ വിഷയങ്ങൾ സംസാരിക്കുന്നു മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സ്ത്രീകൾ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്.

ആകാശവാണി കണ്ണൂർ. അന്തരിച്ച ചലച്ചിത്ര പിന്നണി ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിടുന്നിൻ ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ഇ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.

0: കരയിൽ ചെന്നെത്തി.
1: പാട്ടിന്റെ കളർ മാറി. അതാണ് ഒരു സിംഗറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കമ്പോസർ കൊടുക്കുന്ന ഒരു മോഡുലേഷനെ ഒന്നും കൂടി മോഡുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ രണ്ടു വരി ജാനകിമ്മ പാടുന്ന നോക്കാം. ഇത് വളരെ തീവ്രമായ പാത്തറ്റിക് ആയിട്ടൊരു പാട്ടാണ്. ഒരു വളരെ എന്താ പറയുക, പാത്തോസ് എന്നറിയപ്പെടുന്ന പാട്ടുകളിലൊന്നാണ്.

ചിരിച്ചും എന്ന് പറയുന്ന വാക്ക് അങ്ങനെയല്ല പറയേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ ചിരി വരുന്ന ഒരു സന്ദർഭമല്ല സിനിമ ഓളവും തീരവുമാണ്. എം ടി വാസവൻ നായർ എഴുതിയ പി എൻ മനോഹൻ സാറിന്റെ പടം, അതായത് ഒരു വലിയ പേമാരി സമയത്ത് ഈ തടിയുമായി പോയിട്ടുള്ള അവളുടെ കാമുകനാണ്. വളരെ ദുരിതകാലമുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ അമ്മ നാട്ടിൽ വളരെ മോശമായ പേര് നേടിയ ഒരു സ്ത്രീയാണ്. പക്ഷേ ഈ മകളെ സംരക്ഷിക്കാനായിട്ട് അവരെടുക്കുന്ന ഒരു ത്രൈവാണ് ആ സിനിമയിലത്തെ പ്രധാനമായിട്ടുള്ള കഥ എന്ന് പറയുന്നത്. ഈ മഴ പെയ്തിട്ട്

ഈ ആറിങ്ങനെ കുത്തി ഒലിച്ചിട്ട് വലിയ വലിയ തടികൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. അതിനുശേഷമുള്ളൊരു സന്ദർഭത്തിലാണ് ഇവരിത് പാടുന്നത്. അപ്പോ ഈ ആളെ കുറിച്ചുള്ള വല്ലാത്ത ഉത്കണ്ഠയാണ് അവരെ കൊണ്ട് ഈ പാട്ട് പാടിക്കുന്നത്. അതുകൊണ്ടാണ്

0: ഇതില്
1: ആശത്തൻ വയലിൽ കാത്തുവളത്തി,
0: ഇങ്ങനെയാണ് പാടിയിട്ടുള്ളത്. ഒരു പ്രേതത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പാട്ടുണ്ട്. പ്രേതപ്പാട്ട് മലയാളത്തിലല്ല, ഇന്ത്യയിൽ ഏറ്റവും ഗംഭീരമായി പാടിയിട്ടുള്ളത് ജാനകിയമ്മയാണ്. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ജാനകിയമ്മയോട് ഏറ്റവും പ്രിയമുണ്ടായിരുന്ന കന്നഡയിലെ ഒരു വലിയ സംവിധായകനാണ്, സംഗീത സംവിധായകൻ. വിജയ് ഭാസ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 4 സിനിമ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. ഒരു പാട്ടാണേ.

ഒരു കാര്യം തീർച്ച, വിജയഭാസ്കറിന് ഇത്രയും ഡീറ്റെയിൽ അറിയില്ല. കാരണം ജാനകമ്മയ്ക്ക് അറിയുന്ന അത്ര ഭാഷ വിജയഭാസ്കറിന് അറിയില്ല.

ഇത് അത്ര കാരണം എന്തറിയോ, ഇത് പ്രേതപ്പാട്ടാണെന്ന് പറയാനുള്ള കാരണം സാവിത്രിക്കുട്ടി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എഴുത്തുകാരന്റെ മുന്നില് സാവിത്രിക്കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. പക്ഷെ അവര് പാടുന്ന പാട്ടാണ് പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു പട്ടുനൂലൂഞ്ഞാലു കെട്ടി ഞാൻ എന്ന് പാടുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവര് കൊല്ലപ്പെട്ടതാണ് എന്നറിയുമ്പോൾ പിന്നീട് ആണ് ഇയാൾക്ക് ബോധ്യം വരുന്നത് ഇവർ കൊല്ലപ്പെട്ടതാണ്. പിന്നീടുള്ള പാട്ട് വളരെ എന്താ പറയാ ദുഃഖം കലർന്ന പാട്ടാണ്. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ?

അവിടെ ശബ്ദം തന്നെ ഷാർപ്പൺ ചെയ്തിട്ടാണ് ജാനകിയമ്മ പാടുന്നത്. ആദ്യത്തെ പാട്ട് പൊട്ടാത്ത പൊന്നിൻ, അതിനേക്കാൾ ഷാർപ്പായ വോയിസാണ് ഈ പ്രേതമായി കഴിഞ്ഞതിന് ശേഷമുള്ള പാട്ടിന്റെ. അപ്പൊ അങ്ങനെ അതിലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് കയറിപ്പോയി പോവും. ദേവരായ മാഷ്കൊക്കെ വേണ്ടി പാടിയ പാട്ടൊക്കെ ഉണ്ട്, യക്ഷി എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ടുണ്ട് ജാനകിയമ്മയുടെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേ അറ്റത്താണ്. ഇനി താരാട്ടിന്റെ ഒരു ഒരു റൂട്ട് പിടിക്കാം നമുക്ക്. സന്തോഷത്തോടു കൂടി പാടുന്ന താരാട്ട്, സന്താപത്തോടു കൂടി പാടുന്ന താരാട്ട്, അതായത് അമ്മയ്ക്കുള്ള സങ്കടം കുട്ടിയെ താരാട്ട് പാടുമ്പോഴാണ് ആ പാട്ടിലാണ് വരിക. നമ്മൾ സാധാരണ കാണാറുള്ള ഒരു സിറ്റുവേഷനാണ്.

ദാസാറും പാടിയിട്ടുണ്ട് ഈ പാട്ട്. ഒരേ ട്യൂണാണ്. എന്തുകൊണ്ടാണ് ജാനകിയമ്മ പാടിയ പാട്ടിന്റെ ആ ഒരു ഒരു വികാര വൈഭവത്തിലേക്ക്? ഒരേ ട്യൂണാണ്, ഒരേ സിറ്റുവേഷനാണ്. അതിൻ്റെ ഒരൊറ്റ കാരണം, താരാട്ട് പാടേണ്ടത് അമ്മയാണ്, അച്ഛനല്ല എന്നുള്ളതാണ്. ആ മാതൃഭാവനയാണ് ജാനകിയമ്മ എന്ന പാട്ടുകാരിയുടെ കൈമുതൽ എന്ന് പറയുന്നത്. എത്ര പാട്ടുകൾ നമ്മൾ പാടിയാലും അതിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഇത് ഒരല്പം സങ്കടമുള്ളൊരു പാട്ടാണ്. എ ടി ഉമ്മറാണ് ഇതിന്റെ സംഗീതം, കണ്ണൂരുകാരൻ. വളരെ വലിയൊരു മനുഷ്യനായിരുന്നു, വളരെ സ്നേഹവാനായ ഒരു മനുഷ്യനായിരുന്നു. മലയാള സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട കമ്പോസേഴ്സിൽ ഒരാളാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇത് കേൾക്കണം നിർബന്ധമായിട്ടും. അത്ര വല്ലാത്തൊരു പാട്ടാണിത്.

ഇതും സീനിൽ ശാരദയാണ്. ശാരദ എസ് ജാനകി എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ശബ്ദം ഉണ്ടാക്കിയ പോലെയാണ്. അത്രയും മാച്ചായിട്ടൊരു വോയിസ് മലയാളത്തിൽ വേറെ ജാനകിയമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. ശാരദയെ പോലെ രണ്ടുപേരും തൊട്ടടുത്ത ഗ്രാമക്കാരാണ്. ഇനി വേറൊരു പാട്ട്, അതും സങ്കടപ്പാട്ടാണ്. എന്താ വെച്ചാൽ ഞാൻ താരാട്ടന്റെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഉള്ളതും കുട്ടിയെപ്പാട് ഉറക്കുന്നതല്ല, മാനസികമായിട്ട് ഒരു രോഗം വന്ന് കുട്ടികളെ പോലെ പെരുമാറുന്ന ഒരാളെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. അവര് ഇയാളുടെ ഈ കുസൃതിയും അല്ലെങ്കിൽ ഇയാളുടെ നിഷ്കളങ്കത്വവും കണ്ടിട്ട് പോകെ പോകെ അവർക്ക് ഇയാളോട് ഇഷ്ടം വരികയാണ്. ഇവരൊരു സാധാരണ വീട്ടിലെ പെണ്ണാണ്. അപ്പോ അവരുടെ സങ്കടമാണ് ഈ പറയുന്നത്. ഒരു കാലം കഴിയുമ്പോ ഇതൊക്കെ മാറും, മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൂമരവും പൂക്കും. അപ്പോൾ ഈ വന്നിട്ടുള്ള ഈ ആൾ തിരിച്ചു പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ എന്നെ ഓർക്കില്ല.

ായി വന്നു പാവയായി മാറുമീ ദ്രാധതൻ ദുഃഖം കണ്ണാ നീ അറിയുമോ അന്നൻ കണ്ണാ നീ അറിയുമോ എന്നാണ് വരി വരുന്നത്. തമ്പിസാറാണ് ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ ജീവിതത്തിൽ നിരാശ ബാധിച്ചിട്ട് സങ്കടം മാത്രം കൊണ്ടു നടക്കുന്ന തന്റെ കാമുകനെ ആശ്വസിപ്പിക്കാനായിട്ട് കാമുകി പാടുന്ന പാട്ടാണത്. രണ്ട് വർഷനുണ്ട്, ഇയാളുമായി ചേരാതെ ഇവള് വേറെ കല്യാണം കഴിച്ചു പോവും. പിന്നീട് ഇവളുടെ സമീപത്ത് വന്നിട്ടാണ് ഇയാൾ മരിക്കുന്നത്. അപ്പൊ പാടുന്ന പാട്ടുണ്ട്, അത് കുറേയും കൂടെ സാന്ദ്രമാണ്. ഇതിലും വിഷാദം നല്ലോണ്ട്, വേറൊന്നുമല്ല. ഇയാള് പറയുന്നത്, ഞാൻ പാട്ടുപാടി എന്റെ പാട്ട് കേട്ട് എല്ലാവരും കൈയടിച്ചപ്പോൾ അവര് പറഞ്ഞു ഞാൻ വലിയ പാട്ടുകാരനാവും, പക്ഷേ എന്റെ വയറിന്റെ വിശപ്പ് അവരറിഞ്ഞില്ല. നീ എന്റെ കണ്ണുകളിലേക്ക് നോക്ക്, എന്റെ കണ്ണുകളിൽ നിറയെ കാണുന്നത് ഈ നിലാവിന്റെ നിറമല്ല എന്റെ സങ്കടമാണ് എന്ന് പറയുന്നതിനെ ആശ്വസിപ്പിക്കാനായി പാടുന്ന പാട്ടാണ്. ഞാൻ എന്തുകൊണ്ട് ആ സിറ്റുവേഷൻ പറയണമെന്ന് പറഞ്ഞാല് അത് എത്രമാത്രം ആപ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിറ്റുവേഷൻ പറയണത്.

0: ഇനി ഞാൻ കാത്തിരിപ്പ് തീരുമാനിക്കട്ടെ, രണ്ട് പാട്ട് പറയാം. ഈ പാട്ട് കേട്ടാൽ നമുക്കറിയാം ഈ കാത്തിരിക്കുന്ന ആള് ഉറപ്പായിട്ടും മറ്റാൾ വരുന്നുള്ള ഉറപ്പിലാണ്. മാത്രമല്ല വരുന്നയാൾ ഉറപ്പായിട്ടും സ്ഥിരം വരുന്ന ഒരാളാണ്, അപ്പൊ അതിൽ സംശയമില്ല.
1: മുടിമേലെ കെട്ടിവെച്ചു

എന്നിട്ട് ഇവര് പറയുന്നു, തൂഷനില മുറിച്ചു വെച്ചു, തുമ്പപ്പൂ ചോറ് വിളമ്പി, ആശിച്ച കറികളെല്ലാം ഒരുക്കി വെച്ചു, പുള്ളുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരെ. കള്ളൻ എന്നുള്ള പ്രയോഗം ജാനകിയമ്മ പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം.

അതൊരു കാമുക, ഒരു ചിത്രമാണ് ഭാസ്കരൻ മാഷ വരച്ചു വെക്കുന്നത്. മുടിമേലെ കെട്ടിവെച്ചു, തുളുനാടൻ പട്ടുടുത്തു, മുക്കുറ്റി ചാന്തും തൊട്ടു ഞാനിരുന്നു. വാസവദത്തയുടെ ഒരു അണിഞ്ഞൊരുങ്ങില് ഒ എൻ വി കുറുപ്പ് കരുണ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടില്

എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവിളകൾ? ഒരു ചിത്രമാണ്, ഒരു പെൻസിൽ സ്കെച്ചാണ് ആ വരച്ചുണ്ടാക്കുന്നത് വാക്കുകൊണ്ട്. അതിനെ സംഗീതം കൊണ്ട് ആവാഹിച്ചിട്ട്, സംഗീതം കൊണ്ട് അങ്ങോട്ട് അലങ്കരിച്ചിട്ട് ഓർണമെന്റ് ചെയ്തിട്ട് അതിനെ വേറൊരു പ്രതലത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അത് പിന്നെ പാടിയിട്ട് നിലം വിട്ടിട്ടുള്ള ഒരു പാട്ടും അങ്ങോട്ട് പാടുമ്പോൾ നമ്മൾ അങ്ങോട്ട് നിലംപരിശാവും എന്നർത്ഥം. ഇനി വേറൊരു പാട്ട്, നിദ്രതൻ നീരാഴി ഞാൻ നേരത്തെ പറഞ്ഞു, ഇതേ കോൺടെസ്റ്റിൽ തന്നെ മറ്റൊരു പാട്ട് വാസന്ത പഞ്ചമി നാളിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, ഇത് കാത്തിരിക്കുന്ന പെണ്ണ്, ഇത് ഉറപ്പുള്ള ഇതാണ്, പിണക്കമാണ്, വരാതിരുന്നാലുള്ള പിണക്കമേ ഉള്ളൂ, അടുത്തത് അതല്ല. വേറൊരു പാട്ടില്

എന്നാൽ നാഥാഗനി വരും അതല്ല, അതിനകത്തൊരു കുസൃതിയുണ്ട്. എം ജി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ പാടിക്കൊടുക്കുന്നത് കേട്ടാൽ ഈ പാട്ടുകാരിത് എങ്ങനെയാണ് പാടുകയെന്ന് നമുക്ക് തോന്നും. ഈ നാഥ നീ വരും കാലച്ച കേൾക്കുവാൻ എന്നുള്ളത് ഇന്നത്തെ പോലെ ട്രാക്ക് പാടുകയല്ല, അവർ തന്നെ നേരിട്ട് വന്ന് പാടണം. അങ്ങനെയാണ് അതിന്റെ രീതി.

രാധ എന്നാണ് എം ജി രാധാകൃഷ്ണൻ പാടുന്നത്. ഇത് പുരുഷൻ വിളിക്കുന്ന നാഥയാണ്, സ്ത്രീ വിളിക്കുന്നതല്ല. നാഥേ എന്നാണ് വിളിക്കേണ്ടത്. പക്ഷേ അത് സ്ത്രീ വിളിച്ചപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി.

അടുത്ത വരി, നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു എന്നാണ്. ആ വാക്ക് പാടുന്ന നോക്കുക.

ഇതിപ്പോ നാഥാന്ന് പാടിയ ഒരു കുഴപ്പമില്ല, പക്ഷേ അത് ട്യൂൺ മാത്രമേ ആവുള്ളൂ. ട്യൂൺ മാത്രമല്ല പാട്ട് എന്ന് ബോധ്യമുണ്ടായിരുന്ന പാട്ടുകാരിയാണ് എസ് ജാനകി. നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ നമുക്കുള്ളത് ട്യൂൺ പാടുക എന്നുള്ളതാണ്. സംഗീതം പഠിച്ചു വരുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷനിലേക്ക് പോകും. ദേവരാജൻ മാഷ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അറിയാം നീ പഠിച്ചവനാണെന്ന് എനിക്കറിയാം. ഞാൻ പാട്ട് പഠിപ്പിച്ച് പാടുന്ന സമയത്ത് നീ പാട്ട് പാടിയാൽ മതി, നീ അതിൻ്റെ നൊട്ടേഷൻ അന്വേഷിച്ച് പോണ്ടാന്ന്. അങ്ങനെ ഒരു സാധനം വരും, പാട്ട് പഠിച്ച ആളുകൾക്ക് നമ്മളൊരു ഫ്രേസ് പാടിയ ഉടനെ അവരത് നൊട്ടേറ്റ് ചെയ്യും. അത് നൊട്ടേറ്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ പാടുമ്പോൾ അത് വന്നാൽ പാട്ടിൻ്റെ ഭാവത്തുനിന്ന് മാറിപ്പോകും. ഇനി ഒരു ഡുവേറ്റ് കൂടി പാടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഡുവേറ്റ് പാടുക എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റി ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോ ആ രണ്ട് കപ്പാസിറ്റി ചേർത്ത് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടുപേരും ഒന്നിച്ച് നിന്ന് പാടുമ്പോൾ അതിലൊരു ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത വരും. എന്ന് പറഞ്ഞാൽ അത് വളരെ ഹെൽത്തിയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മലരെ മൗനമ എന്നുള്ള പാട്ട്. ജാനകിയമ്മ പാടിപ്പോയതാണ് ഈ പാട്ട്. രാത്രി 9 മണിക്ക് എസ് പി ബി വന്നപ്പോൾ ഈ പാട്ടിട്ട് കേൾപ്പിച്ചു. അപ്പൊ എസ് പി ബി പറഞ്ഞു, ഇത് ഞാൻ ഒറ്റയ്ക്ക് പാടില്ല, എനിക്ക് ജാനകിയമ്മ വേണം എന്ന് പറഞ്ഞു ലൈവായിട്ട് പാടാൻ. അപ്പൊ വിദ്യാസാഗർ വളരെ ജൂനിയർ ആയിട്ടുള്ള ആളാണ്. വിദ്യാസാഗർ പറഞ്ഞു, ഞാൻ ഇനി അവരെ വിളിക്കില്ല. ഒന്നാമത് ആൾക്ക് ആസ്മയുള്ളതാണ്. ആസ്മയുടെ കൊടും അറ്റാക്കിൽ ഏതാണ്ട് 300 പാട്ട് പാടിയിട്ടുണ്ടെന്നാണ് പറയണത്. ഉണരൂ വേഗം നീ എന്നുള്ള പാട്ട്, മുകിലെ വിണ്ണിലായാൽ എന്നുള്ള പാട്ട്, ഇതൊക്കെ ആസ്മ വന്നിട്ട് ശ്വാസം വിടാൻ പറ്റാത്ത സമയത്ത് പാടിയതാണ് ബോംബെയിൽ വെച്ച്. എന്താണ് അതിന് ഉത്തരം? അത്ഭുതം എന്നല്ലാതെ വേറൊരു ഉത്തരവുമില്ല. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എം എസ് വിശ്വനാഥിന്റെ ഒരു പാട്ടുണ്ട്, രാധക്കേറ്റ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ട് ഇരുത്തിയിരിക്കുകയായിരുന്നു അത്ര ജാനകിയമ്മയെ സീറ്റിൽ ഇരുന്നിട്ടാണ് പാടിയത്. നിന്ന് പാടാൻ വയ്യ. ആ പാട്ട് നമ്മൾ കേട്ടു കഴിഞ്ഞാൽ അതിനകത്ത് ശ്വാസത്തിന് ട്രബിൾ ഉള്ള ഒരാളാണെന്ന് നമ്മൾ തിരിച്ചറിയുകയില്ല. കാരണം കാർഡിയക് ആസ്മയായിരുന്നു അവസാന സമയത്ത് ആൾക്കാർ.

ഇത് രണ്ട് പ്രതിഭാശാലികളായിട്ടുള്ള പാട്ടുകാരുടെ ചേരലാണ്, മത്സരമല്ല. യദുകുലരതിദേവൻ എന്ന് പറയുന്ന പാട്ട് ജയചന്ദ്രന്റെ രണ്ടാമത്തെ പാട്ടാണ്, അതായത് ജാനകമ്മയായിട്ടുള്ള ഡ്യൂറ്റ്. അപ്പൊ ജയേട്ടൻ പറയാണ്, ഞാൻ ജാനകമ്മയാണെങ്കിലും സുശീലാമ്മയാണെങ്കിലും അവരിങ്ങനെ പാടുമ്പോൾ, അവർ പാടുന്ന പോർഷനിൽ ഞാൻ അവരങ്ങനെ നോക്കിയിരിക്കുക ചെയ്യാം. ഒരു ദിവസം സുശീലാമ്മ ചോദിച്ചൂടെ, എന്നട കണ്ണാ നീ ഇപ്പിടി പാക്കറയെന്ന്. കരച്ച കൗതുകം കൊണ്ടാണ്, അത്ഭുതം കൊണ്ട്, വിലാസലോലുപയായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ജയചന്ദ്രനും സുശീലാമ്മയും പാടിയത്. ഇതില്

എന്ന് പാടി. ചീത്ത കേൾക്കുന്നു ഉറപ്പാക്കിയിട്ടാണ് പാടിയത്. പക്ഷെ വന്നപ്പോ മാഷ് പറഞ്ഞു അസലായിട്ട് പാടി ചെയ്യാൻ. ചേട്ടൻ നേരിട്ട് പറഞ്ഞൊരു കഥയാണിത്. ഇങ്ങനെ ഒപ്പം പാടുന്ന പാട്ടുകാരെയും കമ്പോസ് ചെയ്ത് കൊടുക്കുന്ന കമ്പോസേഴ്സേയും അത്ഭുതപ്പെടുത്തി, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി, നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചും സങ്കടപ്പെടുത്തിയും നൊമ്പരപ്പെടുത്തിയും ഒക്കെ കടന്നുപോയ ആ എന്താ പറയാ മഹാഗായികയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ചെറിയ ഒരു ശ്രദ്ധാഞ്ജലി മാത്രമാണിത്. ഇനി ചിന്നത്തായവൾ പാട്ട് ശ്രദ്ധിക്കും. കുറെ കാര്യമുണ്ട് അതിനെ കുറിച്ച്. ഈ ഒരു ചെറിയ കാര്യം പറയാം. രണ്ട് ഇൻസ്ട്രുമെന്റ് ചേർത്തിട്ടാണ് പാട്ട് തുടങ്ങുന്നത്. ഈ ഹമ്മിങ് കഴിഞ്ഞ ഉടനെ സാരംഗി എന്നും ദിൽരൂപ എന്നും പറയുന്ന രണ്ട് ഉപകരണങ്ങളാണ്. ആ രണ്ട് ഉപകരണം വായിച്ചിട്ടാണ് പാട്ട് തുടങ്ങുന്നത്. ആ ഉപകരണത്തിന്റെ ശബ്ദവുമായി ഒരുപാട് ബന്ധമുണ്ട് ജാനകിയമ്മയുടെ ശബ്ദത്തിന്. അതുകൊണ്ടാണ് പീലിയിലേക്ക് പാടാൻ വെച്ചിരുന്ന ശിംഗാരവേലനി തേവ എന്ന് പറയുന്ന പാട്ട് കരക്കുറിച്ചി അരുണാചലത്തിന്റെ നാദസ്വരത്തിനൊപ്പം ജാനകിയമ്മയ്ക്ക് പാടാൻ പറ്റിയത്. ലീലാമ്മയാണ് പറഞ്ഞത് എസ് ജാനകി എന്ന് പറയുന്ന പുതിയൊരു കുട്ടി പാടാൻ വന്നിട്ടുണ്ട്, ആന്ധ്രക്കാരി, അസലായിട്ട് പാടേണ്ടത്, നിങ്ങളൊന്ന് പാടിച്ചു നോക്കൂ എന്ന് പറയുമ്പോഴാണ് സുബയ്യ നായിഡു ജാനകിയമ്മയെ വിളിച്ച് പാടിക്കുന്നത്. ജാനകിയമ്മ പറയണത് ആ സ്വരമൊന്നും ഞാൻ നോക്കി വായിച്ചതല്ല, അവിടെ നിന്ന് പാടിയതാണ്. പഠിപ്പിച്ചു കൊടുത്ത പാട്ട് സ്വരം നോക്കാതെ പാടുന്നു. ആലാപനം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ഗാനത്തിൽ. അതില് ജാനകിയമ്മയുടെ പോർഷനിൽ ഒരുപാട് സ്വരമുണ്ട്. ആ സ്വരം മുഴുവൻ നോക്കാതെ പാടിയതാണ്. പഠിക്കാത്ത ഒരാളാണ് കേട്ടോ പാടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് അതൊരു അത്ഭുതമാണ്. ഇനി ഒരു ക്രിസ്തീയ ഡിവോഷൻ്റെ ഒരു സാധനം പാടിയിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്.

അന്തരിച്ച ചലച്ചിത്ര പിന്നണി ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അവിടുന്നിൻ ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ഇ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ശ്രോതാക്കളെ, നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന വിജയൻ. അറപത്തിന് കാവ്യാഞ്ജലിയിൽ ഒളപ്പമണ്ണയുടെ മംഗളദേവത എന്ന കവിത, ആലാപനം രഘു കുണ്ടൂർകുന്ന്. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ.

7 മണിക്ക് ട്രെയിൻ സമയം തുടരുന്ന എഫ്എം ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 എഫ്എം ഡയറി തുടരുന്നു. ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിലക്കം. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏരിക്കുളം മൺപാത്ര നിർമ്മാണ ഗ്രാമത്തിന്റെ പൈതൃകം, പ്രവർത്തനം, പ്രതീക്ഷ തുടങ്ങിയ വിഷയങ്ങൾ സംസാരിക്കുന്നു. മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സ്ത്രീകൾ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വസുദൈവ കുടുംബകം എന്ന ആശയത്തിലൂന്നിയാണ് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നിയമങ്ങളിലും ബഹിരാഷ്ട്ര സഹകരണത്തിലുമൂന്നിയ സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ മേഖലയെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ദൌത്യങ്ങളിലെ മികവിലൂടെ ISRO ലോകശ്രദ്ധ നേടിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയ വിവരങ്ങൾ സുതാര്യതയോടെയും നിഷ്പക്ഷതയോടെയും കൂടി പൊതുലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയുടെ നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. ഉച്ചകോടിക്കായി ഇന്ത്യ പൂർണ്ണ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തും. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച ബ്രിക്സ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ലഹരിയുടെ പിടിയിൽ നിന്ന് യുവജനങ്ങളെ മുക്തരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ സ്പോർട്സിനും പോലീസിനും സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഫിറ്റ്നസിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കായികമേളയിലൂടെ ഓപ്പറേഷൻ തൂഫാന്റെ മികച്ച സന്ദേശമാണ് കേരള പോലീസ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 41 പോലീസ് യൂണിറ്റുകളിൽ നിന്നായി 1375 അത്ലറ്റുകൾ പങ്കെടുത്ത പോലീസ് കായികമേളയിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഓവറോൾ ചാമ്പ്യന്മാരായി. വിവിധ വിഭാഗങ്ങളിലെ വിജയികൾക്കുള്ള ട്രോഫികൾ ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചു. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഡിജിറ്റൽ സർവേയുടെ രണ്ടാംഘട്ടം കേരളപ്പിറവി ദിനമായ നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. നിലവിലെ സർവേ നടത്തിപ്പിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും രണ്ടാംഘട്ട സർവേ ആരംഭിക്കുക. ജീവനക്കാർക്ക് പ്രൊഫഷണൽ രീതിയിൽ ഇതിനായി പരിശീലനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. 2020 ഇ കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മുമ്പുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഭേദഗതിയിൽ പറയുന്നു. 2027 ജനുവരി 1 മുതൽ ഭേദഗതി നിലവിൽ വരും.

0: സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണത തടയാൻ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യുവാക്കൾക്കിടയിലും ഐടി മേഖലയിലടക്കം ജോലി ചെയ്യുന്നവരിലും വിഷാദവും ആത്മഹത്യാ പ്രവണതയും വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം നേവൽ എൻസിസി യൂണിറ്റ് 3 യൂണിറ്റ് 3 കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 8 ദിവസത്തെ പായ്വഞ്ചി സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയായി. എൻസിസി തേവള്ളി നേവൽ യൂണിറ്റിൽ മടങ്ങിയെത്തിയ സംഘത്തെ ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ ഫ്ളാഗിംഗ് ചെയ്ത് സ്വീകരിച്ചു. 3 പായ്വഞ്ചികളിൽ പാതിരാമണൽ ദ്വീപ് പക്ഷിസങ്കേതം വരെ സഞ്ചരിച്ച് മടങ്ങിയെത്തിയ സംഘം 210 കിലോമീറ്റർ പര്യടനമാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. 35 ആൺകുട്ടികളും 30 പെൺകുട്ടികളും ഉൾപ്പെടെ 65 കേഡറ്റുകളും 30 ജീവനക്കാരും സംഘത്തിൽ ഉണ്ടായിരുന്നു. വിവിധ ജില്ലകളിലെ മൾട്ടിപ്ലക്സുകളിൽ ഇതുവരെ നടന്ന 35 പരിശോധനകളിൽ 25 കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു. ലീഗൽ മെട്രോളജി വകുപ്പ് 15 കേസുകളും ഉപഭോക്തൃകാര്യ വകുപ്പും ഭക്ഷ്യവകുപ്പും 4 കേസുകൾ വീതവുമാണ് രജിസ്റ്റർ ചെയ്തത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 2 കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ കൊല്ലത്ത് മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഷോപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിച്ചു. മൾട്ടിപ്ലക്സുകളിൽ തുടർ പരിശോധനകൾ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ഫാമുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ പൊതുജനങ്ങളെ ആകർഷിക്കുന്ന അഗ്രി ടൂറിസം കേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സദീഖ്. സർക്കാർ പിന്തുണയും PPP മാതൃകയും ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിഗണിച്ച് ഇതിനായി നയരൂപീകരണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന നിറവ് 2026 ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കം. കോഴിക്കോട് MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: കണ്ണൂർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15 തീയതിക്ക് മുമ്പായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഈ ഗ്രാന്റ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 0497724 0497724 സംസ്ഥാന സർക്കാർ സ്ഥാപനമായ CEDIT തിരുവനന്തപുരത്ത് വച്ച് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വീഡിയോഗ്രാഫി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20. ഫോൺ നമ്പർ 9961419540 അസാപ് കേരള പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഗ്രാജുവേറ്റ് ഇന്റേൺ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 വൈകിട്ട് 6 മണി. ഫോൺ നമ്പർ 9495 9995 9995 9992. പൈവളിക്കെ ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ അട്ടഗൂളി വാർഡുകളിലേക്ക് ആശാ വർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 19 ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പൈവളിക്കെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരായ 10 ക്ലാസ് പാസായ വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 25-45. ഫോൺ നമ്പർ 9496 0491 9496 0491 7199. പരവനടുക്കത്തുള്ള പെൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത്ലറ്റിക്സ്, ഫുട്ബോൾ ഇനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് കോച്ചുമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച

17 തീയതി രാവിലെ 11 മണിക്ക് നടക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്ന സി ഡി ലൈസൻസുകളും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന കോച്ചിംഗ് ലൈസൻസും NIS കോച്ചിംഗ് ലൈസൻസും ഉള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 0499 4239996. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23 തീയതി രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത +2 DMLT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18-40. സേവന വാർത്തകളാണ് കേട്ടത്.

നാളെ രാവിലെ 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് പുതുവസന്തം പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ, 1 മണിക്ക് മില്ലിനിയം മെലഡീസ്, 12:40 ആരോഗ്യ ദീപ്തിയിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം 2-ാം ഭാഗം. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കണ്ണകി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ.

കണ്ണകി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി തച്ചോളി മരുമകൻ ചന്തു എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആരാവിൽ ഏറൻ നിലാവിൽ, രചന പി കെ ജനാർദ്ദനൻ, സംഗീതം പ്രേംകുമാർ വടകര, പാടിയത് എം കൃഷ്ണഗീതാ.

പല്ലവി പാടുവാൻ രചന പി പി ശ്രീധരൻ ഉണ്ണി, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള, ഗായിക മാലിനി രവിവർമ്മ.

ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സൂര്യഗായത്രി എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.